റേഡിയോ ബൻസിഗർ റേഡിയോ ബൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 29, ക്രിസ്തുവർഷം 2026, ജൂൺ 12, വെള്ളിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: വൃക്ഷത്തിന് വളരുന്നതിന് ഒരു പരിമിതിയുണ്ട്. എത്ര വളരണമെന്നാഗ്രഹിച്ചാലും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അതിൻ്റെ വളർച്ച നിലയ്ക്കും, പിന്നീട് മുരടിക്കാൻ തുടങ്ങും. ആകാശം മുട്ടെ വളരാൻ ആഗ്രഹിക്കുന്ന വൃക്ഷം കാലക്രമേണ ഉണങ്ങാൻ തുടങ്ങും. തൻ്റെ ജീവനും വളർച്ചയും നിലനിർത്തണമെങ്കിൽ വൃക്ഷത്തിന് ഒരു മാർഗമേയുള്ളൂ, അത് വീണ്ടും ചെറുതാവണം. അങ്ങനെ ഒരു ചെറിയ വിത്തായി അത് ചെറുതായി മണ്ണിൽ വീഴുന്നു, പിന്നെയും അത് മുളപൊട്ടി വളരുന്നു. അങ്ങനെ പുതിയ തലമുറകളായി വൃക്ഷങ്ങൾ പുതിയ യൗവനങ്ങൾ തേടുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും അവസ്ഥ ഇതായിരിക്കെ മനുഷ്യൻ വലുതാകാനും വലിപ്പം നിലനിർത്താനും ശ്രമിക്കുന്ന പരിശ്രമങ്ങൾ വിചിത്രമാണ്. എല്ലാവർക്കും മറ്റുള്ളവരെക്കാൾ വളരണം എന്നാണ് ആഗ്രഹം. അതിനായി എല്ലാറ്റിനെയും വെട്ടിപ്പിടിക്കുവാനും കീഴടക്കി ഭരിക്കുവാനും ശ്രമിക്കുന്നു. ഒറ്റയ്ക്കും സംഘമായും മനുഷ്യൻ അവരനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനായി എന്തെല്ലാം ക്രൂരവും കിരാതവുമായ മാർഗങ്ങളാണ് മനുഷ്യൻ അവലംബിക്കുന്നത്! വലുതാകാനുള്ള പരിശ്രമങ്ങൾ ഒരു പരിധിവരെ മാത്രമേ വിജയിക്കുകയുള്ളൂ, അത് കഴിഞ്ഞാൽ അവൻ തളർന്നു വീഴും. വളരാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം, ലക്ഷ്യം കണ്ടെത്തേണ്ടത് സ്വയം ചെറുതാകുന്നതിലൂടെയാണ്. സ്വയം പിന്നിലേക്ക് പോകുന്നവനാണ് പിന്നെയും മുന്നിലേക്ക് നടക്കാൻ കഴിയുന്നത്. അംഗീകാരവും പ്രശംസയും കണക്കില്ലാതെ ആഗ്രഹിക്കുന്നവന് അവ എത്ര ലഭിച്ചാലും മതിയാവുകയില്ല. തൻ്റെ തൃപ്തിക്കൊത്ത വിധം അവ ലഭിക്കുന്നില്ല എന്ന് തോന്നും. എന്നാൽ അവ വേണ്ടെന്ന് വച്ച് പിന്തിരിയും തോറും അവ പിന്നാലെ വരും. പ്രതീക്ഷയ്ക്ക് അതീതമായി, ആഗ്രഹത്തിന് അതീതമായി വളരുന്ന തൃപ്തി ഉണ്ടാവും. മനസ്സിന് ലഭിക്കുന്ന തൃപ്തിയാണ് ശാന്തിയുടെ അടിസ്ഥാനം. ശാന്തിയും സമാധാനവും ലഭിക്കാനാണല്ലോ മനുഷ്യൻ എല്ലാ പരാക്രമങ്ങളും കാട്ടിക്കൂട്ടുന്നത്. മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി ആധിപത്യം സ്ഥാപിക്കുക വഴിയാണ് ഒരുവന്റെ ജീവിതം ഗുണമേന്മയുള്ളതായി മാറുന്നത് എന്ന ചിന്ത ഒരു മിഥ്യയാണ്. അപ്രകാരം ചെയ്താൽ ഒരിക്കലും അവസാനിക്കാത്ത സംഘർഷങ്ങളിലേക്കായിരിക്കും ഒരുവന്റെ ജീവിതം പോകുന്നത്. ജീവിതം സമാധാനപൂർണമാക്കാൻ സ്വയം ചെറുതാകാൻ നിരന്തരം ശ്രമിക്കുക. അപ്പോൾ പുതിയ യൗവനങ്ങളും പുതിയ വസന്ത

0: റേഡിയോ ബെൻസിഗർ 107.8 ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6-ാം ഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശ നയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 UN സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30 കോടി 12 ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യം എന്ന നയത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
2: 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും.

0: കൃഷ്ണ സഭയിൽ സർസംഘചാലക് ഡോ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റെജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ ഷിഗെല്ലെ രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗെല്ലെ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹൈയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹൈയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണകൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
1: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 80,000-ത്തോളം ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണാധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കലായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 എണ്ണം ദക്ഷിണാഫ്രിക്കയ്ക്കും 1 എണ്ണം മെക്സിക്കോയ്ക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർക്ക് ആകെ 4 ചുവപ്പ് കാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9-ാം മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ കിനോസാണ് ദക്ഷിണാഫ്രിക്കൻ വലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67-ാം മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2-ാം ഗോൾ.
0: 10-ാമത് ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്തമാസം 5-നാണ് ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗെല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പരിസരം 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടുകാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അച്ചായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവേക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: വിവാഹം ആലോചിക്കുമ്പോൾ പുരുഷന്മാർ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നല്ലോ. അതിന്റെ തുടർച്ചയായി ഇനി എന്തെങ്കിലും പറയുവാനുണ്ടോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ കാൻകരിക്കോൾ. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് പല ആശങ്കകളും മിക്കവരുടെയും മനസ്സിലേക്ക് കയറി വന്നേക്കാം. വിവാഹം എങ്ങനെ വേണം? പ്രണയത്തിലായവരെ വിവാഹം കഴിക്കണോ? അതോ വീട്ടുകാർ ആലോചിച്ചു കൊണ്ടുവരുന്ന വിവാഹം നടത്തണമോ? എന്നൊക്കെയുള്ള തീരുമാനമാകാം. എങ്ങനെയുള്ള വിവാഹമായാലും ഈ കാലത്ത് വിവാഹങ്ങളുടെ ആയുസ് വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. വിവാഹത്തിന്റെ കൗതുകം തീരുന്നതോടെ പിന്നെ എല്ലാം അങ്ങ് നിശ്ചലമാകുന്നു. ഇരുവരും പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഭർത്താവ് പറയുന്നതെല്ലാം വേദവാക്യമായി ജീവിച്ചുകൊണ്ടിരുന്ന ഭാര്യമാരുടെ കാലമെല്ലാം കഴിഞ്ഞു. വിവാഹത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് മിക്കവർക്കുമുണ്ട്. അതിൽ മാറ്റമുണ്ടാകുമ്പോൾ ഇരുവരും തമ്മിൽ പൊരുത്തക്കേടുകൾ ആരംഭിക്കും. ഇതിനിടയിൽ കേസുമുണ്ടാകാം. അവസാനം അതെല്ലാം വിവാഹമോചനത്തിലേക്ക് എത്തുന്നു. വിവാഹശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ആലോചനാ സമയത്ത് തന്നെ സ്വീകരിക്കണം. അതിൽ ചിലത് ഞാൻ സൂചിപ്പിക്കാം. വിവാഹത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യം പലർക്കും പലതായിരിക്കും. ചിലർക്ക് ഒരു കൂട്ടാകാം പ്രതീക്ഷിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു സപ്പോർട്ട്. മറ്റു ചിലർക്ക് മാനസികമായ ഒരു സ്വാന്തനം കിട്ടണമെന്നായിരിക്കും. ചിലർക്കാണെങ്കിലോ ഏകാന്തത ഒഴിവാകണമെന്നായിരിക്കും. മറ്റു ചിലർക്കോ സാമ്പത്തികമായ ഒരു സപ്പോർട്ട് കിട്ടുമെന്നാകാം. കൂടാതെ ലൈംഗിക പങ്കാളിത്തം ഏവരും ആഗ്രഹിക്കുന്നു. അതിനാൽ ആ കാര്യം എടുത്തു പറയേണ്ടതില്ല. വിവാഹത്തിൽ തനിക്കുള്ള താല്പര്യങ്ങൾ ഇണയായി വരുന്ന ഉദ്ദേശിക്കുന്ന ആളോട് തുടക്കത്തിൽ തന്നെ പറയണം എന്ന് ഞാൻ ഉറപ്പിച്ചു തന്നെ പറയും. അവരുടെ മറുപടിയും കണക്കിലെടുക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എതിർ ദിശയിൽ സഞ്ചരിക്കുന്ന ആളാണെങ്കിലോ അപ്പോഴാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. വിവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാലോ അതിന് പറ്റിയെന്ന് വരില്ല. വിവാഹത്തോടെ ഒരു ശരീരം, ഒരു മനസ്സ്, ഒരാത്മാവ് എന്ന തരത്തിലുള്ള ബന്ധമായിട്ടില്ലെങ്കിലും അതിനടുത്തൊക്കെ വരുന്നതായിരിക്കണമല്ലോ. ആദ്യ മാസങ്ങൾ കഴിയുമ്പോൾ മുതൽ സംഘർഷങ്ങൾ തലപൊക്കും. അത് സ്വാഭാവികമാണ്. എല്ലാ കാര്യങ്ങളും ഏറ്റുപിടിച്ച് പ്രശ്നങ്ങൾ വലുതാക്കരുത്. ആത്മസംയമനം പാലിക്കണം. പല പ്രശ്നങ്ങളും വിവാഹത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞതോ മധുവിധു നാളുകളിൽ പറഞ്ഞതോ ആയ കാര്യങ്ങൾ വെച്ചായിരിക്കും തുടങ്ങുന്നത്. പറയുന്ന സമയം തനിക്കെതിരെ അത് ഉപയോഗിക്കപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിച്ചേ വരില്ല. അതിനാൽ പറയുന്ന കാര്യങ്ങൾ ഇരുവരും ആലോചിച്ചും അറിഞ്ഞും തന്നെ പറയണം. പങ്കാളിയായി വരുന്നവരുടെ സ്വഭാവം, വ്യക്തിത്വം, അഭിരുചികൾ എല്ലാം വിവാഹത്തിന് മുമ്പ് തന്നെ അറിഞ്ഞു വെക്കണം. അത് ആവശ്യമാണ്. വ്യക്തിയുടെയും കുടുംബത്തിന്റെയും രാഷ്ട്രീയ ചേരി, മതപരമായ കടുംപിടുത്തം, അതുപോലെ ചിന്താഗതി, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം, ഇവയെല്ലാം മനസ്സിലാക്കണം. വിവാഹശേഷം എത്ര യുക്തി ഉപയോഗിച്ചാലും ഇത്തരം ചിന്തകളുടെ ഗതി മാറ്റിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ അവരെ ശരിയാക്കാനും കഴിയില്ല. അതുപോലെ സൗന്ദര്യം മാത്രമല്ല മറ്റു പലതും പരിഗണിക്കേണ്ടതുണ്ടെന്നുള്ളത് അറിയണം. യാഥാർത്ഥ്യമല്ലാത്ത ഒരു കാര്യവും പങ്കാളിയായി വരുന്നവരോട് പറയാതിരിക്കണം. പഠനം, ജോലി, ശമ്പളം, ബന്ധുജനങ്ങൾ എന്നിവയെക്കുറിച്ച് ഉള്ളതിലധികമായി കൂട്ടിപ്പറയുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ പറയരുത്. അതെല്ലാം പിന്നീട് തനിക്കെതിരെ ഉപയോഗിക്കാനുള്ള വടിയായി മാറുവത്. പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്ന് സമ്മാനമോ പാരിതോഷികമോ ഡിമാൻഡ് ചെയ്ത് വാങ്ങരുത്. അതാണ് ഉചിതം. പെൺകുട്ടിക്ക് അവരുടെ വീട്ടുകാർ സ്വർണം നൽകാം. അത് ആ പെൺകുട്ടിയുടെ കരുതൽ ധനമാണ്. ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ പെൺകുട്ടിയുടെ ആഭരണം ക്രയവിക്രയം ചെയ്യാവൂ. ഇതും ഓർത്തിരിക്കണം. ഇനിയും കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. മറ്റൊരു ഭാഗത്താകട്ടെ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: The visit will provide an opportunity for the Prime Minister to engage with the world leaders present at the G summit on issues of importance to India as well as to the global south. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
0: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും യുഎയുടെ സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
2: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% तक कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ജൂൺ 12 ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. വളർന്നു വരുന്ന കുട്ടികൾ ഒരു നാടിൻ്റെ സമ്പത്താണ്. അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ആ നാടിനുണ്ട്. ഇതൊക്കെ ഇന്ന് നാം പറയും, എന്നാൽ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവസ്ഥ. കുട്ടികൾ പ്രത്യേകമായി സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും കുട്ടിക്കാലം എന്നത് ജീവിതത്തിലെ സവിശേഷമായൊരു ഘട്ടമാണെന്നും ആരും അക്കാലത്ത് തിരിച്ചറിഞ്ഞിരുന്നില്ല. പലപ്പോഴും മുതിർന്നവരുടെ ഒരു ചെറു പതിപ്പായി മാത്രം സമൂഹം കുട്ടികളെ കണ്ടു. മാതാപിതാക്കൾ അവരെ കൊണ്ട് എല്ലാ പണിയും എടുപ്പിച്ചു. കൃഷിയും കൂലിപ്പണിയും പോലുള്ള കടുപ്പപ്പെട്ട ജോലികൾ ചെയ്യാൻ കുട്ടികൾ നിർബന്ധിതരായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലമരണ നിരക്കും അക്കാലത്ത് കൂടുതലായിരുന്നു. കുട്ടികൾക്ക് മേൽ ഏതുതരം അധികാരവും രക്ഷിതാക്കൾക്ക് പ്രയോഗിക്കാൻ കഴിയുമായിരുന്നു. ചിലർ കുട്ടികളെ വിൽക്കുക പോലും ചെയ്തു. ജീവിത സൗകര്യങ്ങൾ പരിമിതമായതിനാൽ കുടുംബം പോറ്റാൻ മുതിർന്നവർക്കൊപ്പം കുട്ടികളും ജോലി ചെയ്യുക പതിവായിരുന്നു. കടുത്ത ശിക്ഷകളും കുട്ടികൾക്ക് അക്കാലത്ത് ലഭിച്ചു. മുതിർന്നവരിൽ നിന്ന് തന്നെയാണ്. സാധാരണ കുടുംബങ്ങളിൽ പിറന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആർഭാടമായിരുന്നു അക്കാലത്ത്. അതൊക്കെ സമൂഹത്തിൽ പ്രത്യേക സ്ഥാനമുള്ളവരുടെ മക്കൾക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. വിദ്യാഭ്യാസത്തിനായി മാത്രം മാറ്റിവെക്കുന്ന തരത്തിലുള്ള കുട്ടിക്കാലം എന്നത് അടുത്ത കാലത്ത് മാത്രമുണ്ടായി വന്ന ഒരു കാഴ്ചപ്പാടാണ്. ഒരു കാലത്ത് തീരെ ചെറിയ പ്രായത്തിൽ കുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നതും പതിവായിരുന്നു. രാഷ്ട്രീയമായും സാമ്പത്തികമായും ആധിപത്യം നേടാനുള്ള മാർഗം കൂടിയായിരുന്നു ചില സമൂഹങ്ങളിൽ ഇത്തരം ബാലവിവാഹങ്ങൾ. പോഷകാഹാര കുറവ്, രോഗങ്ങൾ, മികച്ച ആരോഗ്യ സൗകര്യങ്ങളുടെ കുറവ് എന്നിവയും കുട്ടികളെ ദോഷകരമായി ബാധിച്ചു. ഇങ്ങനെ എല്ലാ മേഖലയിലും ഏറ്റവും താഴേക്കിടയിൽ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നാണ് കാലക്രമേണ കുട്ടികളുടെ അവകാശങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. കുട്ടികളോടുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾക്ക് യൂറോപ്പിൽ മാറ്റം വന്നു തുടങ്ങിയത് 17-18 നൂറ്റാണ്ടുകളിൽ മാത്രമാണ്. യുക്തിചിന്ത, ശാസ്ത്രീയ പുരോഗതി, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ സാംസ്കാരിക മുന്നേറ്റമായിരുന്നു അക്കാലത്ത് യൂറോപ്പിൽ നടന്നത്. ഇതിനെ നവോത്ഥാന കാലഘട്ടമെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നു. ചാർലി ചാപ്ലിന്റെ ലോകപ്രശസ്തമായ സിനിമയാണ് മോഡേൺ ടൈംസ്. ഇത് പലരും കണ്ടിരിക്കും. ഏതു നേരവും യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ച് പണിയെടുത്ത് നടുപൊടിഞ്ഞു നിൽക്കുന്ന നായകനെ നമുക്ക് ഈ സിനിമയിൽ കാണാം. ഇതുപോലെയായിരുന്നു വ്യവസായ വിപ്ലവ കാലത്ത് യൂറോപ്പിലെ ആയിരക്കണക്കിന് കുട്ടികളുടെയും അവസ്ഥ. കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ 14 മുതൽ 16 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട പാവം കുഞ്ഞുങ്ങൾ, അക്കാലത്തെ പതിവ് കാഴ്ചയായിരുന്നു. ഇന്ന് നാം ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. പക്ഷേ അതൊരു ചരിത്ര സത്യമായിരുന്നു. പുതിയ വ്യവസായങ്ങളും പുത്തൻ യന്ത്രങ്ങളും യൂറോപ്പിനെ, പ്രത്യേകിച്ചും ബ്രിട്ടനെ കീഴടക്കിയ അക്കാലത്ത് സമൂഹത്തിന്റെ കണ്ണിൽ സാമ്പത്തികമായ ആസ്തികൾ മാത്രമായിരുന്നു കുട്ടികൾ. ഇടത്തരം കുടുംബങ്ങൾക്ക് സ്വന്തം കുട്ടികളെ ഫാക്ടറികളിലേക്ക് വിടാതെ മറ്റ് നിവൃത്തി ഉണ്ടായിരുന്നില്ല. തീരെ ചെറിയ കൂലിക്ക് 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഫാക്ടറികളിലും മൈനുകളിലും മില്ലുകളിലുമൊക്കെ പകലന്തിയോളം ജോലി ചെയ്തു. കുറഞ്ഞ വേതനത്തിന് കൂടുതൽ അപകടകരമായ ജോലികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരൻ യന്ത്രങ്ങൾക്കടിയിൽ നുഴഞ്ഞു കയറി അതിലെ കുഴപ്പങ്ങൾ പരിഹരിക്കുന്നത് പോലെ മുതിർന്നവർക്ക് ചെയ്യാൻ കഴിയാതിരുന്ന ജോലികളും കുട്ടികളെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. ഇരുട്ടും കരിയും അടിഞ്ഞുകൂടിയ ഫാക്ടറികളിലും ഖനികളിലും വേണ്ടത്ര ശുദ്ധവായു ഇല്ലാതെ ജോലി ചെയ്ത് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടായി. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, യന്ത്രങ്ങളിൽ നിന്നുണ്ടായ അംഗവൈകല്യങ്ങൾ, കേൾവിക്കുറവ്, അങ്ങനെ പലതും. ഇവരിൽ ആർക്കും തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ലഭിച്ചില്ല. ഇതിനൊക്കെ പുറമെ ക്രൂരമായ ശിക്ഷകളും കുട്ടികൾക്ക് നേരിടേണ്ടി വന്നു. കുട്ടികൾ നേരിടുന്ന ഇത്തരം കഷ്ടപ്പാടുകൾക്കെതിരെ പൊതുജന വികാരം ഉയർന്നു വന്നപ്പോൾ 1800s പലതരത്തിലുള്ള നിയമ നിർമ്മാണത്തിനും അധികാരികൾ തയ്യാറായി. ഇംഗ്ലണ്ടിൽ ഫാക്ടറി നിയമം 1833 ആണ് വരുന്നത്. അതുപോലെ തന്നെ മൈൻസ് നിയമം 1842. ഇതൊക്കെ വന്നതോടുകൂടി കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്നതിൽ ചില മാറ്റങ്ങൾ വന്നു. പക്ഷെ പൂർണ്ണമായും കുട്ടികളെ ജോലി ചെയ്യാതിരിക്കുക എന്ന നിയമം അപ്പോഴും ബ്രിട്ടനിൽ ഒന്നും വന്നിരുന്നില്ല. 16 മണിക്കൂർ ജോലി ചെയ്തിരുന്ന കുട്ടികൾക്ക് അത് 9 മണിക്കൂറായി കുറച്ചു. ഇതാണ് അന്നത്തെ വിപ്ലവകരമായ ഒരു നിയമം. ഇന്ന് നാം കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന ഒരു നിയമമായിരുന്നു ഇത്. അതായത് ജോലി സമയത്തിനും വേതനത്തിനും ഇതോടെ ചെറിയ മാറ്റം വന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കുടിയേറി വന്ന കുട്ടികളെയും അനാഥരായ കുട്ടികളെയും ജോലി ചെയ്യിക്കുക എന്നതായിരുന്നു പലപ്പോഴും ഇത്തരം നിയമങ്ങളെ മറികടക്കാൻ ഫാക്ടറി ഉടമകൾ കണ്ടെത്തിയ ഒരു പോംവഴി. 1st ലോകമഹായുദ്ധത്തിന് ശേഷം 1920 നിലവിൽ വന്ന ലീഗ് ഓഫ് നേഷൻസിനെ ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലോകമെമ്പാടും കുട്ടികൾക്ക് ഒരേ അവകാശങ്ങൾ വേണം എന്ന ചിന്തയിൽ നിന്ന് ലീഗ് ഓഫ് നേഷൻസ് 1924 പുറപ്പെടുവിച്ചതാണ് ജനീവ ഡിക്ലറേഷൻ. കുട്ടികൾക്കും അവകാശങ്ങൾ ഉണ്ടെന്നും രക്ഷിതാക്കൾ ആ അവകാശങ്ങൾ മുറുകെ പിടിക്കണമെന്നും പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനമായിരുന്നു അത്. ഇതിനു മുൻപ് ഇങ്ങനെയൊന്ന് ലോകത്ത് നിലവിലുണ്ടായിരുന്നില്ല. 2nd ലോകമഹായുദ്ധത്തിൽ 2 വിഭാഗങ്ങളിലും അതായത് അച്ചുതണ്ട് ശക്തികൾക്കും സഖ്യ ശക്തികളിലെയും സൈന്യത്തിലും കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് കുട്ടി സൈന്യം. ജർമ്മനിയിലെ നാസി സൈന്യത്തിലായിരുന്നു ഇത്തരം കുട്ടി സൈനികർ കൂടുതലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പുറത്ത് സഖ്യ ശക്തിയിൽപ്പെട്ട ബ്രിട്ടനിലും ഹോംഗാർഡുകൾ എന്ന പേരിൽ നഗരങ്ങളിൽ കുട്ടി പട്ടാളക്കാരെ വിന്യസിപ്പിച്ചിരുന്നു. ശത്രു സൈന്യം അതിർത്തി കടന്ന് അവിടേക്ക് എത്തിയാൽ നേരിടാനായിരുന്നു ഇത്. 1930കളിൽ സ്പെയിനിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായ പോരാട്ട സമയത്ത് 4000 കുട്ടികളെ സുരക്ഷയെ കരുതി ബ്രിട്ടനിലേക്ക് അയച്ചു. ഹിറ്റ്ലറുടെ സൈനികരെ ഭയന്നും കുറെ കുടുംബങ്ങൾ കുട്ടികളെ മാത്രമായി ദൂരേക്ക് അയച്ചിരുന്നു. ബ്രിട്ടനിൽ ജർമ്മൻ പട വ്യോമാക്രമണം നടത്തുന്ന സമയത്ത് കുട്ടികളെയും എടുത്ത് മാതാപിതാക്കൾ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടിയ ചരിത്രവുമുണ്ട്. 7000 കുട്ടികളാണ് അന്നത്തെ ജർമ്മൻ ബോംബിങ്ങിൽ മാത്രം കൊല്ലപ്പെട്ടത്. 2nd ലോകമഹായുദ്ധം അവസാനിച്ചിട്ടും അതിന്റെ പേടിപ്പിക്കുന്ന ഓർമ്മകൾ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ പിന്നീട് ബാധിച്ചു. ഇങ്ങനെ ലോകമഹായുദ്ധങ്ങളുടെ കാലത്ത് കുട്ടികളുടെ ജീവിതം ദുരിതമയമായിരുന്നുവെന്ന് ചുരുക്കം. കുട്ടികൾക്ക് ഇന്ന് കാണുന്ന അവകാശങ്ങളെല്ലാം ലോകരാജ്യങ്ങളിലെമ്പാടും പൊതുവായി അംഗീകരിക്കപ്പെടുന്നത് സമീപകാലത്ത് മാത്രമാണ്. അതായത് 1989 മുതലാണ്. അതിന് കാരണമായതാകട്ടെ ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ദി ചൈൽഡ് എന്ന ഉടമ്പടി 1989 നവംബർ 20 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ കൊണ്ടുവന്ന ഈ ഉടമ്പടി കുട്ടികളുടെ അവകാശങ്ങൾക്ക് ശക്തമായ അടിത്തറ നൽകി. ഇതിൽ സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ അവകാശങ്ങൾ ഉൾപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഈ ഉടമ്പടി മൂലമാണ് 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെ കുട്ടികളായി കണക്കാക്കുന്നത്. കുട്ടികൾക്ക് വളരാനും പഠിക്കാനും കളിക്കാനും വികസിക്കാനും അന്തസ്സോടെ വ്യക്തിത്വ രൂപീകരണം നടത്താനും കഴിയേണ്ട സമയമാണ് ഇതെന്ന് കുട്ടികളുടെ അവകാശ ഉടമ്പടിയിൽ പറയുന്നു. സ്കൂളിൽ കൂട്ടുകാർക്കൊപ്പം പഠിക്കുകയും കളിക്കുകയുമൊക്കെ ചെയ്യേണ്ട പ്രായത്തിൽ ഹോട്ടലിലെ പാത്രം കഴുകുകയും തെരുവിൽ സാധനങ്ങൾ വിൽക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ രാജ്യത്തുമുണ്ട്. ദാരിദ്ര്യം കാരണമാണ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുട്ടികൾ ഇത്തരം തൊഴിലുകൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നത്. വിദ്യാഭ്യാസവും ആരോഗ്യവും മാത്രമല്ല കളിയും ചിരിയുമൊക്കെ അവർക്ക് നഷ്ടമാകുന്നു. 17 വയസ്സിൽ താഴെ പ്രായമുള്ള 16 കോടിയിലേറെ കുട്ടികളാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി ബാലവേലയിൽ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി എടുപ്പിക്കുന്നത് കുറ്റകരമാണ്. 1986 ബാലവേല നിരോധന നിയമവും ബാലവേലയ്ക്ക് തടയിടുന്നുണ്ട്. ഈ നിയമം 2016 ഭേദഗതി ചെയ്യുകയും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എല്ലാവിധ ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു. കുടുംബപരമായ ജോലികൾക്കും കലാപരമായ ജോലികൾക്കും ഇവിടെ ചെറിയ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ അപകടകരമായ ജോലികൾ അതായത് മൈനിങ്ങും ഫാക്ടറിയിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നത് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ബാലവേലയിൽ ഏർപ്പെടുന്ന പകുതിയിലേറെ കുട്ടികളും അപകടകരമായ സാഹചര്യങ്ങളിലാണ് ഇന്ന് എല്ലായിടത്തും ജോലി ചെയ്യുന്നത് എന്നത് മറ്റൊരു വാസ്തവം. ആഫ്രിക്കയിലും മറ്റും ഒട്ടേറെ കുട്ടികൾ ആഴമേറിയ ഖനികൾക്കകത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് നാം ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ധാതുക്കൾ ഖനനം ചെയ്തെടുക്കുന്നവരിൽ ഏറെ പേർ കുട്ടികളാണ് എന്നതാണ് സങ്കടകരമായ ഒരു വസ്തുത. പ്രശസ്തമായ പല ലോകോത്തര ഫാഷൻ ബ്രാൻഡുകളുടെയും വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളിലും കുട്ടികൾ ജോലിയെടുക്കുന്നുണ്ട്. കുട്ടികൾ ജോലിക്ക് പോകാൻ നിർബന്ധിതരാകുന്നതിന്റെ പ്രധാന കാരണം ദാരിദ്ര്യമാണ്. സംഘർഷങ്ങളും യുദ്ധവും പരിസ്ഥിതി നാശവും എല്ലാം കുട്ടികളെ ബാലവേലയ്ക്ക് തള്ളിയിടുന്നതിന് കാരണമാകുന്നുണ്ട്. ഇതിനെതിരായി വലിയ ബോധവൽക്കരണ പരിപാടികൾ ലോകത്തെമ്പാടുമായി പല സംഘടനകളും നടത്തി വരുന്നുമുണ്ട്. ബാലവേലയ്ക്കെതിരായ പോരാട്ടത്തിനാണ് ഇന്ത്യക്കാരനായ കൈലാഷ് സത്യാർത്ഥിക്ക് 2014 നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. എന്നാൽ വലിയൊരു വിഭാഗം കുട്ടികൾ സ്കൂളുകളിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നുമൊക്കെ അകലെയാണ് എന്നതാണ് സത്യം. യുദ്ധവും ആഭ്യന്തര കലാപങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ആദ്യം കുഴപ്പത്തിലാവുന്നത്. ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടമോടുമ്പോൾ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചൊക്കെ

0: പലപ്പോഴും എല്ലാ കുട്ടികൾക്കും പൂർണ്ണമായി ലഭ്യമാകുന്നില്ല. സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ചുറ്റുപാടുകൾ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒട്ടുമിക്ക രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ പറയുന്ന അവകാശങ്ങൾ രാജ്യങ്ങൾക്കനുസരിച്ച് ഏറിയും കുറഞ്ഞുമാണ് കുട്ടികൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളും അവമൂലം കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉയർത്തപ്പെടുന്നുണ്ടെങ്കിലും അതിനെതിരെ നടപടിയെടുക്കേണ്ട രാജ്യങ്ങളും സംഘടനകളും പലപ്പോഴും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കുട്ടികളുടെ അവകാശങ്ങളെ അംഗീകരിച്ച രാജ്യങ്ങളിൽ വരെ കുട്ടികൾക്കെതിരായ ക്രൂരതകൾ നടപ്പിലാകുന്നുണ്ട്. സുരക്ഷയും കരുതലും പരിപാലനവും ലോകമെമ്പാടുമുള്ള എല്ലാ കുട്ടികൾക്കും ലഭിക്കേണ്ടത് തന്നെയാണ്. അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നത് കുട്ടികളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാനേ സഹായിക്കൂ. യുദ്ധമുഖങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥയും പോഷകാഹാര കുറവ്, ദാരിദ്ര്യം, പട്ടിണി, ബാലവിവാഹം, ശാരീരിക ചൂഷണം, മനുഷ്യക്കടത്ത് എന്നിവയും നിർബന്ധമായും പരിഹരിക്കേണ്ട വിഷയങ്ങളായി ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ബാല്യം എന്നത് ജിജ്ഞാസയും കൗതുകവും നിഷ്കളങ്കതയും കൊണ്ട് പുതുതായി അറിവുകൾ തേടുന്ന കാലം കൂടിയാണ്. ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് വിവേചനങ്ങൾ ഇല്ലാതെ അവകാശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്നും ഈ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ എങ്ങനെ നേരിടണമെന്നുമാണ് നാം ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ലോക ബാലവേല ബിരുദ ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. ഇന്ന് ഒരു പുതിയ വിഷയവുമായിട്ടാണ് കടന്നു വരുന്നത്. കോപത്തെ അറിയാം, ജീവിതത്തെ മാറ്റി എടുക്കാം. ഏവർക്കും ഈ വിഷയത്തിൽ താല്പര്യമുണ്ടാകുമല്ലോ. അപ്പോൾ എന്താണ് കോപം? അതേക്കുറിച്ചാണ് ഇന്ന് കൂടുതലായി സംസാരിക്കുന്നത്. നമ്മളെല്ലാം ജീവിതത്തിൽ ഒപ്പമുള്ള, എന്നാൽ പലപ്പോഴും നമ്മെ വലിയ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ഒരതിരി, അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് തന്നെയാണ് കോപം, അഥവാ ദേഷ്യമെന്ന് പറയുന്നത്. നമ്മളിൽ പലരും ദിവസേന അനുഭവിക്കുന്ന, എന്നാൽ കൃത്യമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു വികാരമാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ എത്രയോ തവണ നാം ദേഷ്യപ്പെടുന്നുണ്ടാവും. ചായക്ക് മധുരം കുറഞ്ഞാൽ, റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ആരെങ്കിലും മുന്നിൽ കയറിയാൽ, മക്കൾ നമ്മൾ പറഞ്ഞത് കേൾക്കാതിരുന്നാൽ, അങ്ങനെ എത്ര കാരണങ്ങളാണ്. പലരും വിചാരിക്കുന്നത് ദേഷ്യം എന്നതൊരു മോശം സ്വഭാവമാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കോപം എന്നത് ഭയം, സങ്കടം, സന്തോഷം എന്നിവ പോലെ തികച്ചും സ്വാഭാവികമായ മനുഷ്യ സഹജമായ ഒരു വികാരം മാത്രമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്തതോ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായതോ ആയ കാര്യങ്ങൾ നടക്കുമ്പോൾ മനസ്സ് കാണിക്കുന്ന ഒരു തരം പ്രതിരോധ സംവിധാനമാണ് ഈ കോപം. കോപം എങ്ങനെ ഉണ്ടാകുന്നു? നമ്മുടെ മനസ്സിന് ഒരു സുരക്ഷിത വലയമുണ്ട്. അതിലേക്ക് ആരെങ്കിലും അതിക്രമിച്ചു കയറുമ്പോഴോ നമുക്ക് അർഹമായ, അതായത് അർഹമായ അംഗീകാരമോ സ്നേഹമോ ബഹുമാനമോ കിട്ടാതെ വരുമ്പോഴോ ആണ് ദേഷ്യമെന്ന വികാരം നമ്മിൽ ഉണരുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ നമ്മെ മനസ്സിലാക്കാതെ സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ആ ദേഷ്യത്തിന്റെ പിന്നിൽ വലിയ ഒരു സങ്കടമോ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം ഒളിഞ്ഞിരിപ്പുണ്ടാകും. മനഃശാസ്ത്രജ്ഞർ കോപത്തെ വലിയ ഒരു ഐസ്ബർഗ്, അതായത് മഞ്ഞുമല പോലെയാണെന്നാണ് പറയുന്നത്. കടലിൽ പൊന്തിക്കിടക്കുന്ന മഞ്ഞുമലയുടെ മുകൾ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ, വലിയൊരു ഭാഗം വെള്ളത്തിനടിയിലായിരിക്കും. അതുപോലെ പുറത്തേക്ക് കാണുന്ന ദേഷ്യം ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതിന്റെ അടിയിൽ അപമാനം, നിരാശ, സങ്കടം, പരാജയഭീതി, തളർച്ച തുടങ്ങി ഒട്ടേറെ വികാരങ്ങൾ മറഞ്ഞുകിടപ്പുണ്ടാവും. ഇവയൊന്നും പുറത്തു പറയാൻ കഴിയാതെ വരുമ്പോഴാണ് അത് കോപമായി സ്ഫോടനം നടത്തുന്നത്. അതിര് കടക്കുമ്പോൾ സംഭവിക്കുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെയാണ് ദേഷ്യം വരുമ്പോൾ നമ്മൾ ശരീരത്തോട് ചെയ്യുന്നത്. കോപം വരുന്നത് സ്വാഭാവികമാണ്, എന്നാൽ അത് അതിര് കടക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് അറിയാമോ? ഹൃദയമിടിപ്പ് കൂടുന്നു, രക്തസമ്മർദ്ദം ഉയരുന്നു, കൈകാലുകൾ വിറയ്ക്കുന്നു. ഇത് തുടർച്ചയായി ഉണ്ടായാലോ അത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. അതിനേക്കാൾ വലിയ തകർച്ച ഉണ്ടാകുന്നത് നമ്മുടെ ബന്ധങ്ങളിലാണ്. ദേഷ്യം വരുമ്പോൾ ചിന്താശേഷി നഷ്ടപ്പെടുന്നു, നാവ് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതാവുന്നു. ആ നിമിഷത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ പിന്നീട് എത്ര മാപ്പ് ചോദിച്ചാലും തിരുത്താനും കഴിയില്ല. ഒരാണി ചുവരിൽ അടിച്ചു കയറ്റിയിട്ട് അത് തിരികെ ഊരിയെടുത്താലും അവിടെ ആ ദ്വാരം ബാക്കിയാകുന്നത് പോലെ ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കും. പല കുടുംബങ്ങളിലും വഴക്കുകളും അകൽച്ചയും ഉണ്ടാകുന്നത് ഈ ഒരൊറ്റ വികാരം നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ? നിങ്ങൾക്കറിയാം, നമ്മളെപ്പോഴും ശരിയായിരിക്കണം എന്ന വാശിയും മറ്റുള്ളവർ എന്റെ വഴിക്ക് വരണമെന്ന നിർബന്ധവും കോപത്തിന്റെ തീവ്രത കൂട്ടുകയാണ്. അപ്പോൾ കോപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം? അതായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത്. കോപം വരാതിരിക്കുക സാധ്യമല്ല, എന്നാൽ വന്ന കോപത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ചെറിയ ലളിതമായ വഴികൾ ഞാൻ സൂചിപ്പിക്കാം. അല്പസമയം നൽകുക. ദേഷ്യം വരുമ്പോൾ ഉടനെ ഒന്നും പ്രതികരിക്കരുത്. ഒരു 10 വരെ എണ്ണുക, അല്ലെങ്കിൽ 10 നിന്ന് താഴോട്ട് എണ്ണുകരുത്. ഒരു 10 വരെ എണ്ണുക, അല്ലെങ്കിൽ 10 നിന്ന് താഴോട്ട് എണ്ണുക. അല്ലെങ്കിൽ ഒരു അല്പം ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ അല്പം നടക്കുക. ഇനി ശ്വാസമെടുക്കുക. ദീർഘമായി ശ്വാസമെടുക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ സഹായിക്കുന്നു. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറിയത് എന്ന് ശാന്തമായി ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാട്ടെ. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നതാകില്ല സത്യം. മറ്റുള്ളവരുടെ വികാരങ്ങളെയും ബഹുമാനിക്കാൻ നാം പഠിക്കണം. ശബ്ദം കുറയ്ക്കണം. ദേഷ്യം വരുമ്പോൾ ഉറക്കെ സംസാരിക്കുന്നതിന് പകരം പതുക്കെ സംസാരിക്കാൻ ശീലിക്കുക. പ്രിയപ്പെട്ടവരെ, ദേഷ്യം വരുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. അത് നമ്മുടെ സമാധാനവും സന്തോഷവും കെടുത്താൻ മാത്രമേ സഹായിക്കൂ. നമ്മൾ എത്രത്തോളം ശാന്തരാകുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതം മനോഹരമാകും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ. പ്രിയപ്പെട്ടവരുടെ മുന്നിൽ ദേഷ്യം കാണിച്ച് ജയിക്കുന്നതിലല്ല, അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നതിലാണ് യഥാർത്ഥ വിജയം. വരും തലമുറയ്ക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം സ്നേഹവും സഹിഷ്ണുതയുമുള്ള നല്ലൊരു മാതൃകയാണ്. ഈ പരമ്പരയുടെ അടുത്ത ഭാഗത്ത് കോപം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. നിങ്ങൾക്കും ഈ കോപത്തിന്റെ നീരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമോ? 20 ഭാഗങ്ങൾ ഇനി ഉണ്ടാകും. അടുത്ത ദിവസം ഇതേ സമയം അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോട്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനവുമായി ബന്ധപ്പെട്ട് കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കൂടാതെ ഡ്രോപ്സ് ഓഫ് ഹോപ്പ് 2026 തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ രക്തദാതാക്കളെ ആദരിക്കുന്നു. പൊതുജനങ്ങൾക്ക് ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ജില്ലാ റൈഫിൾ അസോസിയേഷൻ സംസ്ഥാന റൈഫിൾ അസോസിയേഷന്റെ സഹകരണത്തോടെ ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തും. നാളെയും മറ്റന്നാളും ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിലെ ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ചിലാണ് മത്സരങ്ങൾ. സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിനെ ഈ മത്സരത്തിലൂടെയായിരിക്കും തെരഞ്ഞെടുക്കുക. ചാമ്പ്യൻഷിപ്പിൽ നിശ്ചിത സ്കോർ നേടി യോഗ്യത നേടുന്ന ഷൂട്ടർമാർക്ക് സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഓൺലൈൻ വഴിയും നേരിട്ടും എത്തി രജിസ്ട്രേഷൻ നടത്താം. വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446794470. നേവിയിൽ നിന്നും വിരമിച്ച ഭടന്മാർ, വീർനാരികൾ എന്നിവരുമായി സൈനിക ഓഫീസ് പ്രതിനിധികൾ അഭിമുഖം നടത്തും. കടപ്പാക്കട വിമുക്തഭട ഭവനിൽ 23-ാം തീയതി രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് അഭിമുഖമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം. മലിനജലത്തിലൂടെ ബാക്ടീരിയ ശരീരത്തിലേക്ക് കടക്കുന്നതാണ് ഷിഗല്ലയ്ക്കു കാരണം. കഠിനമായ പനി, വയറിളക്കം, വയറുവേദന, ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തര ചികിത്സ തേടണം. കുട്ടികൾ ഉൾപ്പെടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ചൂടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു. എഴുകോൺ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ഫസ്റ്റ് ക്ലാസ് ബിടെക് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. 16-ാം തീയതി രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പലിന് മുൻപാകെ ഹാജരാകണം. ഫിഫ ലോകകപ്പ് 2026 ആരംഭിച്ച സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് വ്യാപക സൈബർ തട്ടിപ്പെന്ന് അധികൃതർ അറിയിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ആകർഷകമായ പരസ്യങ്ങളുടെ മറവിൽ ഔദ്യോഗിക ആപ്ലിക്കേഷനുകൾ പോലെ തോന്നിപ്പിക്കുന്ന വ്യാജ APK ഫയൽ ഡൌൺലോഡ് ലിങ്കുകളിലൂടെയാണ് തട്ടിപ്പ് നടത്തുന്നത്. സൈബർ സാമ്പത്തിക തട്ടിപ്പ് സംഭവിച്ചാൽ ഉടൻ 1930 എന്ന സൈബർ ഹെൽപ്ലൈൻ നമ്പറിലോ സൈബർ ക്രൈം .gov.in എന്ന ദേശീയ സൈബർ ക്രൈം പോർട്ടലിലോ പരാതി നൽകണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക, ന്യൂനപക്ഷ, ക്രിസ്ത്യൻ, മുസ്ലിം പൊതുവിഭാഗങ്ങളിൽപ്പെട്ട വനിതകൾക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് അപേക്ഷിക്കാം.

4 മുതൽ 8% വരെ പലിശ നിരക്കിൽ വസ്തു ഉദ്യോഗസ്ഥ ജാമ്യ വ്യവസ്ഥയിലാണ് വായ്പ. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ ഓഫീസ് വനിതാ വികസന കോർപ്പറേഷൻ 2-ാം നില എൻ തങ്കപ്പൻ മെമ്മോറിയൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ക്ലോക്ക് ടവറിന് സമീപം ചിന്നക്കട എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. ചന്ദനത്തോപ്പ് മനയിൽകുളങ്ങര വനിതാ സർക്കാർ ITIകളിൽ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. അവസാന തീയതി 30 മാസം. ഇൻഷുറൻസ് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ക്ഷീരകർഷകർക്ക് തങ്ങളുടെ ഉരുക്കളെ ഭാരത് പശുധൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. ആധാർ കാർഡും ഫോൺ നമ്പറും ഉപയോഗിച്ച് കർഷകർക്ക് നേരിട്ടോ അല്ലെങ്കിൽ മൃഗാശുപത്രികൾ വഴിയോ 15 വരെ രജിസ്ട്രേഷൻ നടത്താവുന്നതാണെന്ന് കൊട്ടിയം LMTC അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. വായനാ വാരാഘോഷത്തോടനുബന്ധിച്ച് പ്രാദേശിക എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സബർമതി ഗ്രന്ഥശാല ഏർപ്പെടുത്തുന്ന സബർമതി അക്ഷര പുരസ്കാരത്തിനും അക്ഷരശ്രീ പുരസ്കാരത്തിനും കൃതികൾ ക്ഷണിക്കുന്നു. കഥ, നോവൽ, കവിത, ബാലസാഹിത്യം, യാത്രാവിവരണം എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക പുരസ്കാരം നൽകും. കരുനാഗപ്പള്ളി താലൂക്കിൽ സ്ഥിരതാമസമാക്കിയ എഴുത്തുകാർക്ക് സബർമതി അക്ഷര പുരസ്കാരത്തിനും താലൂക്കിന് പുറത്തുള്ളവർക്ക് ഇതേ മേഖലയിൽ അക്ഷരശ്രീ പുരസ്കാരത്തിനും അപേക്ഷിക്കാം. സെക്രട്ടറി സബർമതി ഗ്രന്ഥശാല, പടനായർ കുളങ്ങര തെക്ക്, കരുനാഗപ്പള്ളി PO എന്ന വിലാസത്തിൽ 12-നുള്ളിൽ അപേക്ഷിക്കാം. PC വിഷ്ണുനാഥ് MLA കണക്ട് കുണ്ടറ MLA മെറിറ്റ് അവാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10+2 പരീക്ഷകളിൽ കേരള സിലബസിൽ ഫുൾ A+ഉം CBSE ICSE സിലബസുകളിൽ 90% മുകളിൽ മാർക്കും ലഭിച്ച വിദ്യാർത്ഥികളെയാണ് അവാർഡിൽ പരിഗണിക്കുന്നത്. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലെ കുട്ടികൾ അപേക്ഷ നൽകേണ്ടതില്ല. സ്കൂളുകളിൽ നിന്നും വിവരം നേരിട്ട് ശേഖരിക്കും. കുണ്ടറ നിയോജക മണ്ഡലത്തിനകത്ത് താമസിക്കുകയും മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിക്കുകയും ചെയ്യുന്ന കുട്ടികൾ അവരുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, ഫോട്ടോ, ഫോൺ നമ്പർ എന്നിവ 25-നകം MLA ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 6282987647. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും തിങ്കളാഴ്ച മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ 374 ഓർഡിനറി ബസ്സുകളാണ് സൗജന്യ യാത്ര നടത്തുന്നത്. തിരുനെൽവേലി സ്റ്റേഷനിൽ 6-ാം പ്ലാറ്റ്ഫോം കമ്മീഷൻ ചെയ്യുന്ന പണികൾ മൂലം ട്രെയിൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് 13-ന് തൃശൂർ, പാലക്കാട്, പൊള്ളാച്ചി, ഡിണ്ടിഗൽ വഴി സർവീസ് നടത്തും. തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം ഇന്റർസിറ്റി 15 മുതൽ 19 വരെ രാവിലെ 7:15 പകരം 8:30 തിരുച്ചിറപ്പള്ളിയിൽ നിന്നും പുറപ്പെടും. കണ്ണനല്ലൂർ ടൌൺ വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളോട് അനുബന്ധിച്ച് 33 kV കൊട്ടിയം കണ്ണനല്ലൂർ ഭൂഗർഭ കേബിളിന് തകരാർ സംഭവിച്ചതിനാൽ 5 ദിവസത്തേക്ക് ഈ മേഖലയിലെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടും. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ജനങ്ങൾ സഹകരിക്കണമെന്നും ബോർഡ് അധികൃതർ അഭ്യർത്ഥിച്ചു. കന്റോൺമെന്റ് ജില്ലാ ആശുപത്രി, താലൂക്ക് കച്ചേരി, പാർവതിമിൽ, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ചിന്നക്കട എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ 5 വരെ വൈദ്യുതി മുടങ്ങും. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 105-ാം ഭാഗം. ആറ്റ്ലസ് പർവ്വതത്തിനരികിൽ വലുതും വിശാലവുമായി പരന്നുകിടക്കുന്ന തട്ടുതട്ടുകളായി ഇരിപ്പിടമുള്ളതുമായ ചാര ഗുഹയിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം. വടക്കേ ആഫ്രിക്കയിലെ ഏറ്റവും വിശാലമായ ഒരു ഗുഹാ സംവിധാനം സ്ഥിതി ചെയ്യുന്നത് മൊറോക്കൻ പർവ്വതനിരയുടെ അടിഭാഗത്താണ്. വളരെ വിസ്തൃതിയിൽ കിടക്കുന്ന ചുണ്ണാമ്പ് കല്ലും ധാരാളം മഴയും ഒരുമിച്ച് ചേർന്ന് ഏതാനും അതിമനോഹരമായ ഗുഹകൾ വടക്കേ ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ചും വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മൊറോക്കയിൽ കാണാൻ സാധിക്കും. ടാഫ്സ നഗരത്തിനടുത്തായി ആറ്റ്ലസ് പർവ്വതത്തിന്റെ അരികിൽ 3 മികച്ച ഗുഹകളുണ്ട്. ഇതിൽ ഏറ്റവും ആകർഷണീയമായതാണ് ചാര ഗുഹകൾ. ഏറ്റവും വലിയ ഭൂമിക്കടിയിലുള്ള തട്ടുതട്ടായുള്ള ഇരിപ്പിടമുള്ള ഗുഹയും അതോടൊപ്പം ഏറ്റവും വലുതും വിശാലവുമായി പരന്നുകിടക്കുന്നതുമാണ് ചാര ഗുഹ. മറ്റ് ചുണ്ണാമ്പുകൽ ഗുഹകളെ പോലെ ഈ ചാര ഗുഹകളും ചുണ്ണാമ്പുകല്ലിനെ ലയിപ്പിക്കുവാനുള്ള വെള്ളത്തിന്റെ കഴിവ് കൊണ്ടുണ്ടായതാണ്. ഇപ്പോഴും ഗുഹയുടെ ചില ഭാഗത്ത് കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. ചില നദികളുടെ ചാനലുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആ ചാനലുകൾ പാറയിൽ നിന്നും ഒലിച്ചു തുടങ്ങിയ ചുണ്ണാമ്പ് കല്ലുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ ചുണ്ണാമ്പ് കല്ലുകളിൽ കാണുന്ന പൊട്ടലുകളിൽ കൂടെയാണ് ഗുഹയ്ക്കകത്തുള്ള നദി ചാര ഗുഹയ്ക്കകത്തുകൂടെ ഒഴുകുന്നത്. ഈ കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ കൊണ്ട് 15 മീറ്റർ ഉയരമുള്ള നടപ്പാത ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മതിലുകളിൽ നിന്നും താഴെ വീണ പാറകൾ ചില സ്ഥലങ്ങളിൽ ഈ നടപ്പാത തടസ്സപ്പെടുത്തുന്നുണ്ട്. 3 സ്ഥലത്ത് നദി ഒഴുകി ഉണ്ടായ നടപ്പാതയുടെ മേൽക്കുര പൊളിഞ്ഞ് താഴെ വീണു. ഈ മുകളിൽ നിന്നും വീണ അവശിഷ്ടങ്ങൾ ആ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലത്തെ നടപ്പാതകളുടെ മേൽക്കുര മുകളിലേക്ക് തുറന്ന് വിശാലമായ ഹാളുകളിലേക്ക് എത്തിച്ചേരുന്നു. ചില മേൽക്കുരകൾ 40 മീറ്റർ വരെ ഉയരമുണ്ട്. ഭൂമിയുമായി അടുത്തിരിക്കുന്ന ഭാഗങ്ങളിൽ ചുണ്ണാമ്പ് കല്ലുകൾ പെട്ടെന്ന് പൊട്ടി വീഴുന്നു. പല സ്ഥലത്തും വലിയ ഹാളുകൾ നേരെ തുറക്കുന്നത് പുറത്തേക്കാണ്. തകർത്ത് താഴ്വാരത്തിലൂടെയും പൂവക്കുഴൽ പോലെയുള്ള ദ്വാരത്തിൽ കൂടെയും ഇത്രയും വിശാലമായ ചാര ഗുഹകൾ കാണണമെങ്കിലും അതിന്റെ ശരിക്കുള്ള വ്യാപ്തി ഇതുവരെ അടയാളപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. അടുത്ത ദിവസം മൊറോക്കയുടെ അടുത്ത് മെഡിറ്ററേനിയൻ കടൽത്തീരത്തു നിന്നും 150 കിലോമീറ്റർ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ചിക്കർ ഗുഹകളിലേക്ക് പോകാം. അവിടുത്തെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളെപ്പറ്റി കേൾക്കാം.

ക്വാളിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയം തുടങ്ങുകയാണ്. ഇനി 9 മണി വരെ ആശംസകളൊക്കെ പറയാനുള്ള സമയമുണ്ട്. പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474-2931-1111. ഇനി മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901331. ഒക്കെ, അപ്പോൾ ഇന്ന് June 12 വെള്ളിയാഴ്ചയാണ്. പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. അങ്ങനെ ഗ്രീറ്റിംഗ്സ് ടൈം തുടങ്ങിയിരിക്കുകയാണ്. നല്ല മഴയാണല്ലേ, രാവിലെ തൊട്ടേ നല്ല മഴ അന്തരീക്ഷമാണ്. അപ്പോൾ എന്തായാലും ഫോൺ ചെയ്യുന്നവർക്കൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാവും, കേൾക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഈ റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്നതിന് ശേഷം മാത്രം വിളിക്കുക. അതോടൊപ്പം തന്നെ ഈ മഴയുടെ ശബ്ദം ഒക്കെ കേൾക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കാതിരിക്കുക. കുറച്ച് അകത്ത് റൂമിലേക്കൊക്കെ നിന്ന് സംസാരിച്ചാൽ നമുക്ക് വ്യക്തമായി സംസാരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാനും ഇപ്പോൾ ഈ റൂമിൽ ഇരിക്കുകയാണെങ്കിൽ പോലും എനിക്കറിയാം പുറത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. ആദ്യത്തെ കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
2: ഗുഡ് മോർണിംഗ്.
3: കുണ്ടക്കിലെന്ന് സാറാമ്മയാണ്.
2: സാറാമ്മ, ഇന്ന് ആർക്ക് ആശംസ?
3: ഇന്ന് എന്താ, ദൈവത്തോടൊരു നന്ദി പറയുകയാണ്. എനിക്ക് നാളെ 62 വയസ്സ് തികയും. ഇതുവരെ ദേവനമ്പുരാൻ എന്നെ നടത്തിയ, എന്നെ ജോലി ചെയ്യാൻ അനുവദിച്ച ആരോഗ്യം നിന്ന്, അയച്ചു തന്ന സൗഭാഗ്യങ്ങൾ തന്ന ഈശ്വരനോട് ഒരു നന്ദി പറയുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. നാളെ വിളിച്ചു
2: അപ്പോ പറഞ്ഞോ.
3: നാളെയാണ്
2: സുദിനം. ഓക്കെ,
3: അപ്പോ പ്രതീക്ഷയോടെ വാക്യ ശിഷ്ട ജീവിതം ചെയ്യുന്നവരെ തന്ന അനുവദിക്കട്ടെ.
2: നാളെയാണെങ്കിലും ബർത്ത്ഡേ ഇന്ന് മുതലേ നമ്മൾ അങ്ങ് ആഘോഷിക്കും. കാരണം
3: ആഘോഷമില്ലെങ്കിലും ദൈവത്തോടുള്ള നന്ദി മാത്രമേ.
2: സന്തോഷിക്കേണ്ട ദിവസമാണ് അത്, ശരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിന്റെ 1000 ആശംസകൾ കേട്ടോ. എന്നും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ഐശ്വര്യവും ദൈവത്തിന്റെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു.
3: ഓക്കെ,
2: സന്തോഷം കേട്ടോ വിളിച്ചതില്. അടുത്തൊരു കോളിലേക്ക് പോവുകയാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. പേര് കൃഷ്ണ ചേച്ചിയാണ്.
2: പറയൂ കൃഷ്ണ ചേച്ചി.
4: മോളെ, നമ്മളെ മങ്കേഷ് മധു സാറുണ്ടല്ലേ, ആർ ജെ സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. വിളിക്കാൻ പറയാൻ പറ്റിയില്ല. ചേച്ചിയുടെയും കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ സാറിന് നേരുന്നു.
2: ഇപ്പൊ
4: വിളിച്ച ആ സാറാമ്മ ചേച്ചിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു.
2: ഓക്കെ കൃഷ്ണ ചേച്ചി, സന്തോഷം കേട്ടോ വിളിച്ചതിൽ. അപ്പൊ അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ,
5: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് എംഎസ്.
2: ഇത് ആരാ? ഇത്
5: ഒരമ്മസും കൂടെ ഉണ്ടെന്നറിയാമ്മ. ഇന്നലെ പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയില്ല കാതോട് കാതോട്. അതാ പറയാന്, കുരിപ്പഴയിൽ ഒരു എസ്എംഎസ് ഉണ്ട് അല്ലെ എംഎസ്.
2: ചിത്രചേച്ചിയാണോ?
5: മോളെ, ഇന്നലെ മൊത്തം ഞാൻ റേഡിയോയ്ക്ക് അകത്ത് വിളിച്ച ഒരെണ്ണത്തിൽ പോലും എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അന്നേരം ഇന്നലെ മഹേഷിന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു? മഹേഷിനും കുടുംബത്തിനും മഹേഷിന് നല്ല എന്റെ ഹൃദയത്തിൽ പൊഴിഞ്ഞ നല്ല ആശംസകള്. ജന്മദാന എന്റെ ഹൃദയത്തിൽ പൊഴിഞ്ഞ ഒരു ആശംസകൾ ബർത്ത്ഡേ. പിന്നെ മോക്ക്, മോക്ക് നല്ലൊരു ആശംസ ഇന്ന് മഴയുടെ.
2: ചിത്ര ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ,
6: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
2: ആരാ?
6: ശ്രീനന്ദനയാ.
2: ശ്രീനന്ദനയാണോ? പറയൂ പറയൂ ശ്രീനന്ദന കുട്ടി, ഇന്ന് ആർക്ക് ആശംസ?
6: ഇന്ന് ആരുടെ ബർത്ത്ഡേ എന്ന് പറയട്ടെ?
2: പറഞ്ഞോ.
6: ഇന്ന് എന്റെ വീടിന്റെ 6-ാമത്തെ ബർത്ത്ഡേ ആണ്.
2: അടിപൊളി.
6: വീടിന്റെ പേര് ശ്രീനന്ദനം.
2: ശ്രീനന്ദനം.
6: ഹാപ്പി ബർത്ത്ഡേ മൈ ശ്രീനന്ദനം ഹൗസ്.
7: സൂപ്പർ. അപ്പൊ എന്തായാലും അപ്പൊ ശ്രീനന്ദനം വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ആശംസകൾ കേട്ടോ.
6: താങ്ക് യു.
7: ഓക്കെ, ഇതുപോലെ ആ വീട്ടില് സന്തോഷമായിട്ട് ശ്രീനന്ദനം മുന്നോട്ട് പോകട്ടെ. സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെ നിലനിൽക്കട്ടെ ശ്രീനന്ദനത്തില്. ഓക്കെ ഓക്കെ ഡാ, സന്തോഷം വിളിച്ചതിൽ.
2: അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. മെസ്സേജ് അയക്കാൻ 8:50 വരെ മാത്രമേ സമയമുള്ളൂ. പക്ഷെ വിളിക്കുവാനായിട്ടും ആശംസകൾ അറിയിക്കുവാനായിട്ടുള്ള സമയം 9 വരെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ
7: ഹലോ
8: ഹലോ
7: ഗുഡ് മോർണിംഗ്.
8: ഹലോ
7: ഗുഡ് മോർണിംഗ്.
8: ആ ഗുഡ് മോർണിംഗ്.
7: ഇത് ആരാ? ഇത്
8: എന്റെ പേര് അഭിജിത്ത്.
7: അഭിജിത്ത്, ഇന്ന് ആർക്കാണ് ആശംസ?
8: ഇന്ന് എന്റെ ഫ്രണ്ട് നിഖിലിന്റെ ബർത്ത്ഡേ ആണ്.
7: ഓക്കെ,
8: നിഖിലിന് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും ഇരുന്നു.
7: ഓക്കെ, അപ്പോ നിഖിലിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിന്റെയും 1000 ജന്മദിനാശംസകൾ. സന്തോഷം അഭിജിത്ത് വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
9: ഹലോ
7: ഹലോ ഗുഡ് മോർണിംഗ്.
9: ഹലോ ഹലോ,
7: റേഡിയോ ശബ്ദം കുറയ്ക്കോ. റേഡിയോ ശബ്ദം കുറയ്ക്കോ. മോളുടെ പേര് പറയോ?
9: കൃഷ്ണപ്രിയ.
7: കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയക്ക് ആശംസ പറഞ്ഞോ.
9: എന്റെ മകൾക്ക് ജന്മദിനാശംസകൾ.
7: ഓക്കെ, കൃഷ്ണപ്രിയക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിന്റെയും ജന്മദിനാശംസകൾ. സന്തോഷം വിളിച്ചതിൽ. അപ്പോ ഇതുപോലെ റേഡിയോ ശബ്ദം കൂട്ടി വെക്കാതിരിക്കാൻ ഓരോ ശ്രോതാക്കളും ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത കോളുണ്ട്. ഹലോ ഹലോ,
10: ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നത്.
7: ഓക്കെ, പേര് പറയോ?
10: എന്റെ പേര് സൈജു എന്നാണ്.
7: സൈജു, ഇന്ന് ആർക്കാണ് ആശംസ?
10: അതെ അതെ, എന്റെ മകളുടെ ബർത്ത്ഡേ ആണ്. അതിന്റെ ഒരു ആശംസകൾക്ക് വേണ്ടി.
7: ആ, മകളുടെ പേരെന്താ ചേട്ടാ?
10: ബൃന്ദ, ആര്യ ബൃന്ദ.
7: ആര്യ ബൃന്ദ. ഓക്കെ, ആശംസ പറഞ്ഞോളൂ.
10: വിശേഷം, നല്ല വിശേഷം.
7: അല്ല, ആശംസ പറഞ്ഞോളൂ എന്നാണ്.
10: ആശംസ പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു ആര്യ ബൃന്ദ.
7: ഓക്കെ ആര്യ ബൃന്ദ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികണ്ടേയും 1000 ജന്മദിനാശംസകൾ കേട്ടോ. അപ്പൊ വിളിച്ചില്ല, സന്തോഷം. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
11: ഹലോ മോളെ, ഞാൻ ജലജ.
7: പറയൂ ജലജ ചേച്ചി.
11: എന്റെ ആദ്യയായ മഹേഷ് മധുവിന് 1000 ബർത്ത്ഡേ ആശംസകൾ. എന്റെ ചേട്ടന്റെയും പിന്നെ മോക്ക് നല്ലൊരു ദിവസം.
7: ഓക്കെ ജലജ ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോൾ. ഹലോ ഹലോ
12: ഹലോ
7: ഗുഡ് മോർണിംഗ്.
12: ഗുഡ് മോർണിംഗ്.
7: ആരായത്?
12: എന്റെ പേര് നയന.
7: നയന, ഇന്ന് ആർക്കാണ് ആശംസ?
12: നാളെ എന്റെ അമ്മയുടെ ബർത്ത്ഡേ.
7: ആ, അമ്മയുടെ പേര് എന്താ? നയന.
12: ആശ.
7: അമ്മയ്ക്ക് ആശംസ പറഞ്ഞോ കേട്ടോ.
12: ഹാപ്പി ബർത്ത്ഡേ അമ്മ.
7: ഓക്കെ, നയനയുടെ അമ്മ ആശയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ജന്മദിനാശംസകൾ. അടുത്ത കോൾ, നോക്കാമാരാണെന്ന്. ഹലോ
13: ഹലോ
7: ഹലോ ഗുഡ് മോർണിംഗ്.
13: ഗുഡ് മോർണിംഗ്.
7: ഇത് ആരാ? ഇത്
13: മോളെ എന്റെ മകന്റെ നിങ്ങളാണായിരുന്നു ഇന്നലെ വിളിക്കാൻ പറ്റിയിട്ട്. മകന്റെതും മകന്റെ മകന്റെതും രണ്ടുപേരുടെയും ഒരു ദിവസമായിരുന്നു ബർത്ത്ഡേ.
7: അടിപൊളി. ശരി,
13: രണ്ടുപേർക്കും പിറന്നാൾ ആശംസകൾ. മോന്റെ പേര് വിനോദും മോന്റെ അവന്റെ പേര് കുഞ്ഞിന്റെ പേര് റിച്ചുകുട്ടൻ.
7: റിച്ചുകുട്ടൻ. ഓക്കെ, അപ്പോ വിനോദിനും മകൻ റിച്ചുകുട്ടനും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ 1000 ആശംസകൾ കേട്ടോ. ഓക്കെ അമ്മ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
14: ഹലോ
7: ഗുഡ് മോർണിംഗ്. ആ, ഇതാരാണ്? റഷീദ ചേച്ചി.
14: നാത്തുവിന്റെ ബർത്ത്ഡേ.
7: ഓക്കെ,
14: പേര് സുമി.
7: റഷീദ ചേച്ചിയുടെ നാത്തൂനായ സുബി ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും 1000 ആശംസകൾ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. തൊക്കട്ടെ ആരാണെന്ന്. ഹലോ ഹലോ
15: ഹലോ ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
15: ഇത് കൊട്ടിയത്ത് സുരേഷാണ്.
7: പറയൂ ചേട്ടാ, ഇന്ന് ആർക്കാണ് ആശംസ?
15: എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്.
7: കൊച്ചുമോളുടെ പേരെന്താ?
16: ആവണി.
7: ആവണി, ആ ആശംസ പറഞ്ഞോ കേട്ടോ.
16: മെനി മെനി ഹാപ്പി ബർത്ത്ഡേ ആവണി.
7: ഓക്കെ, അപ്പോ ആവണി കമ്മ്യൂണിറ്റി റേഡിയോ ബൻസീറിന്റെ 1000 ജന്മദിനാശംസകൾ. സന്തോഷം ചേട്ടാ വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവുകയാണ്, നോക്കാം ആരാണെന്ന്. ഹലോ.
17: ഹലോ,
7: ഗുഡ് മോർണിംഗ്.
17: ഗുഡ് മോർണിംഗ്.
7: ഇത് ആരാണ്?
17: രാധേന്ദു.
7: രാധേന്ദു, ആർക്കാണ് ആശംസ?
17: ഇന്നെന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്.
7: അമ്മയുടെ പേരെന്താ?
17: സുബി.
7: സുബി, ഓക്കെ, ആശംസ പറഞ്ഞോളൂ.
17: ഹാപ്പി ബർത്ത്ഡേ അമ്മ.
7: ഓക്കെ, അപ്പോ സുബി അമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസികന്റെയും 1000 ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. അപ്പോ അടുത്ത കോൾ. ഹലോ,
18: ശ്രീലക്ഷ്മി.
7: നമസ്കാരം.
18: നമസ്കാരം. മഹേഷ് മധു ആശംസ പറഞ്ഞു.
7: ഓക്കെ, മഹേഷ് മധുവിനാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്, സന്തോഷം. അടുത്ത ഒരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? ഗുഡ് മോർണിംഗ്.
19: ഗുഡ് മോർണിംഗ്.
7: ഇത് ആരാണ്?
19: ഇത് രാജേഷ്, കടവൂരിൽ നിന്ന്.
7: ഓക്കെ, പറയൂ, ആർക്കാണ് ആശംസ?
19: എന്റെ മോളുടെ ജന്മദിനം.
7: മോളുടെ പേരെന്താ?
19: അഫില കുട്ടി.
7: അഫില.
19: അഫില.
7: അഫില, ഓക്കെ, ശരി, ആശംസ പറഞ്ഞോളൂ.
19: എന്റെ മോൾക്ക് 1000 ജന്മദിനാശംസകൾ.
7: അഫിലയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസികന്റെയും 1000 ജന്മദിനാശംസകൾ. അപ്പോൾ നമ്മൾ നല്ലൊരു ഗാനം കേൾക്കാൻ പോവാണ്. ഗാനം വരുന്ന സമയത്ത് പ്രിയ ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. കേട്ടുകൊണ്ടിരിക്കുക കമ്മ്യൂണിറ്റി റേഡിയോ ബൻസ് 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.

0: ശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. നമ്മൾ അടിപൊളി ഒരു ഗാനം അല്ലേ കേട്ടത്? മേക്കം കറുക്കത് അടിപൊളി സോങ്ങാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം.
1: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ദിശ ചേച്ചി.
2: സുഖായിരിക്കുന്നു
1: ചേച്ചി?
2: മഴ അല്ലേ?
1: അടിപൊളി
2: മഴ. വെയിലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മഴ മഴ മഴ.
1: മഴയ്ക്ക് പറ്റിയൊരു പാട്ടല്ലേ കേട്ടെ? ഓക്കെ, ഇനി ആകാശംസ
2: എന്റെ മോളുടെ ബേർത്ത്ഡേ ആണ് നാളെ. മോളുടെയും എന്റെ ഒരു ബ്രദറിന്റെ മോന്റെയും ബേർത്ത്ഡേ, രണ്ടുപേരും ഒരു ദിവസം ഉള്ളതാ. മീനാക്ഷി എന്ന് വിളിക്കുന്ന ജുബി മോൾ, പിന്നെ പാർത്ഥസാരഥി, പാർത്ഥ എന്ന് വിളിക്കുന്ന പാർത്ഥസാരഥിക്കും എല്ലാം ഒരു ബേർത്ത്ഡേ ആശംസ പറയണം. നാളെ ഇനി വിളിച്ചാ കിട്ടിയില്ലെങ്കിലും
1: മീനാക്ഷി എന്ന ജുബി മോൾ അല്ലേ, ജുബിമോൾക്കും പാർത്ഥസാരഥി എന്ന് വിളിക്കുന്ന പാർത്ഥനും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കന്റെ 1000 ആശംസകൾ കേട്ടോ.
2: ചേച്ചി
1: പറഞ്ഞില്ലല്ലോ, ഞാൻ മാത്രമേ പറഞ്ഞോളൂ.
2: ഞാൻ പറഞ്ഞോളാ, ഞാൻ എന്താ പറയാൻ, എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനല്ലേ, അതല്ലേ ആ ഒരു ദിവസല്ലേ.
1: ഓക്കെ ചേച്ചി, അപ്പൊ ചേച്ചിക്ക് ആശംസകൾ കേട്ടോ. സന്തോഷം വിളിച്ചതിൽ. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0472931111. അടുത്ത കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ,
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്
3: മോളെ, നമ്മളെ മഹേഷ് സാറിന് 1000 ആശംസകൾ മക്കളെ.
1: ഓക്കെ, അപ്പൊ മഹേഷിന്
3: ആശംസകൾ. നല്ലൊരു പുലരി,
1: സന്തോഷം കേട്ടോ.
3: ആ ശരി.
1: ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റും 28 സെക്കൻഡും ആയിരിക്കുന്നു. 8 മണി മുതൽ 50, അതായത് 8:50 വരെ ആയിരുന്നു സമയം നമുക്കുണ്ടായിരുന്നത്. സത്യത്തിൽ അധികം മെസ്സേജ് വന്നില്ല, 2 മെസ്സേജേ വന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ പരിപാടി കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. പലർക്കും സമയം തെറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 8:50 വരെയാണ് സമയം എന്നിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ 8:50 ശേഷം നമ്മൾ മെസ്സേജ് വായിച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന മെസ്സേജുകൾ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ടുള്ള മെസ്സേജ് വായിക്കാം.

0: അല്ലെ ഒരുപാട് പേര് ജയചേച്ചിയുടെ മോൾക്ക് ആശംസ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് ചേച്ചി നന്ദി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചേച്ചി മോൾക്ക് എൻ്റെയും ആശംസകൾ കേട്ടോ. ഓക്കെ ചേച്ചി, സന്തോഷം. അടുത്ത മെസ്സേജ് ഇല്ല, രണ്ട് മെസ്സേജ് നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെസ്സേജ് ഞാൻ വായിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുള്ളൂ. 9 മണിവരെ നമുക്ക് സമയമുണ്ട് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0472931111. നമ്മൾ നേരത്തെ കേട്ട ഒരു പാട്ടില്ലേ, മീകം കറുക്കത്. ഈ പാട്ടിനൊരു കഥയുണ്ട് കേട്ടോ. പക്ഷേ അത് ഞാനിങ്ങനെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്കിങ്ങനെ കോൾ എടുത്തോണ്ടേ ഇരിക്കല്ലേ. എപ്പോഴെങ്കിലും വാട്സപ്പ് മെൽഡിയിൽ ഈ പാട്ട് ആവശ്യപ്പെടുവാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറയാം കേട്ടോ. ഓക്കെ, നോക്കട്ടെ അടുത്ത കോൾ. ആ കോൾ കട്ടായിപ്പോയി. അപ്പോൾ കോളില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മേഘം കറുക്കത് എന്നുള്ള പാട്ടിൻ്റെ ഒരു പ്രത്യേകത പറയട്ടെ. അതായത് ഈ മേഘം കറുക്കത് എന്ന് പറയുന്ന ഗാനം ഖുഷി എന്ന തമിഴ് ചിത്രത്തിലാണ്, ഇപ്പോൾ നമ്മുടെ തമിഴ്നാട് CM അഭിനയിച്ച ചിത്രമാണ് ഖുഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാട്ട്. ഓക്കെ, എനിക്ക് മറ്റൊരു കോൾ വന്ന് ഗ്രീറ്റിംഗ്സ് ടൈം, ഞാൻ അപ്പോൾ കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് മോളെ.
0: ഷീജ ചേച്ചി,
1: ഞാൻ മലങ്കാടത്തു നിന്ന് ഷീജ ചേച്ചി.
0: പറയൂ ചേച്ചി.
1: ഇന്ന് എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്, ഷീബ. ഷീബയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ. പിന്നെ ജയപ്പെട്ട താനത്തിന്റെ മോൾക്കും അതോടൊപ്പം മഹേഷ് മധുവിന് എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ.
0: അപ്പോ ഷീജ ചേച്ചിയുടെ സഹോദരി ഷീബ ചേച്ചിക്ക് കമ്പനി റേഡിയോ പെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ. സന്തോഷം ചേച്ചി വിളിച്ചതിൽ. അപ്പോ നമ്മുടെ മേഘം കറുക്കത് ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞ. അപ്പൊ ഈ പാട്ട് ശരിക്കും ഇതിന്റെ ആ സംഗീത സംവിധായകനായ ദേവ അദ്ദേഹം പറഞ്ഞിരുന്ന, അദ്ദേഹത്തിന് ഒട്ടും സാധാരണ ഒന്ന് ആലോചിക്കുന്ന സംഗീത സംവിധായകന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ട്യൂൺ. അദ്ദേഹം ഇങ്ങനെ ആ പാട്ട് വേണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ സിനിമയുടെ സംവിധായകന് സംഗീത സംവിധായകനോട് പറയാണ്, ആ പാട്ട് ഏറ്റവും കൂടുതൽ ഹിറ്റാകും എന്ന് പറഞ്ഞു. പക്ഷെ ഒട്ടും ആ സംഗീത സംവിധായകന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതൊരു സാധാരണ ട്യൂണാണ്, അതുകൊണ്ട് നമുക്കത് മാറ്റാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷെ ആ സിനിമയുടെ സംവിധായകനായ അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു എന്താ പറയുക, ആവശ്യപ്രകാരമാണ് ഈ മേഘം കറുക്കത് എന്ന ഗാനം ആ സിനിമയിൽ വരുന്നത്. അപ്പോൾ ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗിറ്റാറിസ്റ്റ്, അതായത് ദേവസാന്റെ ഗിറ്റാറിസ്റ്റ് പറയുന്നുണ്ട് ഈ പാട്ട് മാറ്റണം എന്ന് പറയുമ്പോൾ, അവസാനം ഈ സംവിധായകൻ, സിനിമയുടെ സംവിധായകൻ പറയാണ്, ഈ പാട്ട് ഹിറ്റാവുകയാണ് എങ്കിൽ താങ്കൾക്ക് ഞാനൊരു കാറ് സമ്മാനമായി നൽകുന്നു എന്ന് പറഞ്ഞ ഒരു ഗാനമായിരുന്നു. ഏതാണ്ട് ഒരു 2 വർഷം ആ തമിഴ്നാട്ടിൽ ഈ ഗാനം ഇങ്ങനെ വളരെയധികം പോപ്പുലർ ആയിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. ആ സിനിമയിലെ ഏറ്റവും ഹിറ്റ് സോങ് എന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ഗാനമായിരുന്നു. അങ്ങനെ ആ ഗിറ്റാറിസ്റ്റിന് സംവിധായകൻ അവസാനം കാറ് വാങ്ങിച്ചു കൊടുത്ത കഥ ഈ പാട്ടിനുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഈ കഥ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാനൊന്ന് ഇടയ്ക്ക് പറഞ്ഞു പോയത്, കാരണം കോൾ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞാണ്, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ, കാരണം 6 മിനിറ്റ് നമുക്ക് സമയമുണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0472931111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ് സ്ട്രീമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി MS,

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ ഒരു കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ഞാൻ അവിനയാണ്.
0: പറയാമ്മ, ആർക്ക് ആശംസ?
1: ഞാൻ അന്നമ്മക്കൊരു ബർത്ത്ഡേ പറയാൻ വിളിച്ചാണ്. അന്നമ്മക്ക് ഹാപ്പി ബർത്ത്ഡേ, മെനി ഹാപ്പി റിട്ടേൺ ബർത്ത്ഡേ.
0: അന്ന
1: അന്ന അന്ന
0: അന്ന ഓക്കെ. അപ്പോ അന്ന മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ജന്മദിന ആശംസകൾ. സന്തോഷമ്മ വിളിച്ചപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ജന്മദിനാശംസകൾ.

0: ഇപ്പോ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നമ്മുടെ ലാസ്റ്റ് കോളിലേക്കാണ് പോകുന്നത്. നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇന്ന് ആർക്കാണ് ആശംസ?
1: എന്റെ പേര് ജലജ എന്നാണ്. എന്റെ മകന് വേണ്ടിട്ട് ബർത്ത്ഡേ 9-ാം തീയതി ആയിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു.
0: എന്താണ് മകന്റെ പേര്?
1: മോന്റെ പേര് ശ്രീജിത്ത്.
0: ശ്രീജിത്തിന് ആശംസ പറഞ്ഞോ കേട്ടോ.
1: എന്റെ മകന് 1000 ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ, ഇപ്പോൾ ശ്രീജിത്തിന് കമന്റ് റേഡിയോ ബെൻസിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് സ്റ്റൈൽ നിന്ന് സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്. ഇപ്പോൾ സമയം 9 മണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: കൊല്ലത്തുകാർക്ക് ഇനി തെരുവ് നായ്ക്കളെ ഭയമില്ലാതെ നടക്കാൻ പറ്റുമെന്നാണ് പുതിയ ചില പദ്ധതികൾ പറയുന്നത്. തെരുവ് നായ്ക്കൾക്കായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഒരുക്കുന്ന അഭയകേന്ദ്രത്തിൻ്റെ പ്രവർത്തനമാണ് ഉടനെ ആരംഭിക്കാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശമായ പിറവന്തൂർ പഞ്ചായത്തിലെ കുരിയോട്ടുമല ഫാമിലെ 2 ഏക്കറിലാണ് നായ്ക്കൾക്കായി അഭയകേന്ദ്രം ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കാൻ പോകുന്നത്. വന്ധ്യം കർണത്തിനുള്ള ABC സെന്ററിൻ്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു, അത് ഉടനെ പൂർത്തിയാകും. വിവിധ ഇടങ്ങളിൽ നിന്ന് പിടിക്കുന്ന നായ്ക്കളെയാണ് ഇനി ഇവിടെ പാർപ്പിക്കുക. ആദ്യഘട്ടം 300 നായ്ക്കളെ പാർപ്പിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് തെരുവ് നായ്ക്കൾക്ക് അഭയകേന്ദ്രം ഇപ്പോൾ ഒരുക്കുന്നത്. ഏതാണ്ട് 60 ലക്ഷം രൂപയാണ് ഇതിനായി ജില്ലാ പഞ്ചായത്ത് ചെലവഴിക്കുന്നത്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിനാണ് നായ്ക്കൾക്കുള്ള ഈ ഷെൽട്ടറിൻ്റെ നിർമ്മാണ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വന്ധ്യംകരണം നടത്തിയ നായ്ക്കളെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഭക്ഷണം ഉൾപ്പെടെ എല്ലാ പരിചരണങ്ങളും ഇവിടെ നായ്ക്കൾക്ക് കിട്ടും.
0: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം

0: ആന്റി റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദ ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദ ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: quadruplex. Quadruplex.
1: Quadruplex is spelled as Q U A D R U P L E X.
2: This is an adjective. It generally refers to anything consisting of four parts, four levels, or four units. The exact definition depends on the context in which it is used. പൊതുവെ നാല് മടങ്ങുകളുള്ള അല്ലെങ്കിൽ നാല് ഭാഗങ്ങളുള്ള അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. നാല് വ്യത്യസ്ത യൂണിറ്റുകളായി തിരിച്ചിരിക്കുന്ന ഒരു വലിയ വീട് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിനെയും ക്വാഡ്രപ്ലെക്സ് എന്ന് വിളിക്കുന്നു.
1: താങ്ക് യു ഓൾ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
1: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇപ്പോ നമ്മൾ തുടർച്ചയായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്, പ്രത്യേകിച്ച് പത്രത്തിലൂടെയും അതുപോലെ ടി വിയിലൂടെയൊക്കെ പ്രത്യേകിച്ച് കേൾക്കുന്ന ഒരു പേരാണ് ഹോർമൂസ് കടലിടുക്ക്. അപ്പോ എന്താണ് ഹോർമൂസ് കടലിടുക്ക്, എവിടെയാണ് ഹോർമൂസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കടലിടുക്കിന്റെ സവിശേഷത എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നത്. അപ്പോ ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു ജലപാതയാണ് ഇത്. അപ്പോ നമ്മൾ കേൾക്കും പേർഷ്യൻ ഗൾഫ് എന്താണ്, ഒമാൻ ഉൾക്കടൽ എന്താണ്, ഇതൊക്കെ ഞാൻ വഴി പറയുന്നതായിരിക്കും. അപ്പോ ഈ പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു ജലപാതയാണ് നമ്മൾ പൊതുവെ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇനി വടക്കൻ തീരത്ത് ഇറാൻ സ്ഥിതി ചെയ്യുകയും തെക്കൻ തീരത്ത് ഒമാനിലെ മുസന്തം ഗവർണറേറ്റിന് കീഴിലുള്ള മുസന്തം ഉപദ്വീപും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് കീഴിലുള്ള ഉപദ്വീപിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തിന്റെ ഒരു ഭാഗവും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇത്. അപ്പോ ഈ ഒരു പ്രദേശത്തെയാണ് നമ്മൾ പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശത്തെയാണ്, പ്രത്യേകിച്ച് ഒരു ജലപാതയാണ് നമ്മൾ ഹോർമൂസ് കടലിടുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ ഒരു കടൽപാതയുടെ അല്ലെങ്കിൽ ജലപാതയുടെ ഏറ്റവും പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേർഷ്യൻ ഗൾഫിൽ നിന്ന് തുറന്ന സമുദ്രത്തിലേക്കുള്ള ഏക കടൽപാത ഇതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പം പേർഷ്യൻ ഗൾഫിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിൽ നിന്ന് തുറന്നു തന്നിട്ടുള്ള സമുദ്രത്തിലേക്കുള്ള ഏക കടൽപാത ഏത് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. അതിനോടൊപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും തന്ത്രപരമായ പ്രധാനപ്പെട്ട ചോക്ക് പോയിന്റുകളിൽ ഒന്നുകൂടിയാണ് ഇത്. അപ്പോൾ എന്താണ് ഈ ചോക്ക് പോയിന്റ് എന്ന് പലപ്പോഴും പലർക്കും സംശയം ഉണ്ടാകാറുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, എന്താണ് ഈ ചോക്ക് പോയിന്റ് എന്ന്. എന്താണ് ഒരു ചോക്ക് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈനികപരമായി പറയുകയാണെങ്കിൽ ഒരു ചോക്ക് പോയിന്റ് അഥവാ ബോട്ടിൽ നെക്ക് എന്നൊക്കെ പറയാൻ സാധിക്കും. അതൊരു താഴ്വര, ഡിഫൈൽ, ഇസ്തുമസ് അല്ലെങ്കിൽ ഒരു പാലം ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു കടലിടുക്ക് പോലുള്ള ഒരു നിർണായക ജലപാതയിലൂടെയുള്ള സമുദ്രപാതയെ വിശേഷിപ്പിക്കുന്ന പേര് കൂടിയാണ് ചോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം വളരെയധികം പ്രത്യേകതയുള്ള, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഒരു ചോക്ക് പോയിന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു ചോക്ക് പോയിന്റ് ഉപയോഗിച്ച് സംഖ്യാപരമായി താഴ്ന്ന പ്രതിരോധ സേനയ്ക്ക് ഭൂപ്രദേശം ഉപയോഗിച്ച് വളരെ വലിയ എതിരാളിയെ പരാജയപ്പെടുത്താനോ ആക്രമിക്കാനോ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഒരു ചോക്ക് പോയിന്റ്. അപ്പൊ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ ഹോർമൂസ് കടലിടുക്ക് എന്ന് നമുക്ക് മനസ്സിലായി കാണാം. അതിനോടൊപ്പം തന്നെ ലോകത്തിലെ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും കടൽ വഴിയുള്ള എണ്ണ വ്യാപാരത്തിന്റെയും 25% പ്രതിവർഷ വിപണനം അല്ലെങ്കിൽ വിൽപ്പന കടന്നു പോകുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രധാന പാത കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യൂറോപ്പിന്റെ ഊർജ്ജ വിതരണത്തിന് നിർണായകമായ ഒരു പാത കൂടിയാണ് ഹോർമൂസ് കടലിടുക്ക്. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ് എന്നിവയുൾപ്പെടെ നിരവധി ഗൾഫ് രാജ്യങ്ങൾക്കുള്ള ഏക സമുദ്രപാത കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കടലിടുക്കിലെ തടസ്സം കടുത്ത വിതരണക്ഷാമത്തിന് കാരണമാകുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. പ്രത്യേകതയല്ല, ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി 2026 ഇറാൻ യുദ്ധത്തിന് മുമ്പ് മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളിൽ ഈ കടലിടുക്ക് സാധാരണയായി ദീർഘനേരം അടച്ചിരുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. എന്നിരുന്നാലും ഇറാൻ ഇടയ്ക്കിടയ്ക്ക് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതും മറ്റൊരു സവിശേഷത തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന്. അപ്പൊ എന്താണ് ഈ പേർഷ്യൻ ഗൾഫ് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പേർഷ്യൻ ഗൾഫ് എന്ന പ്രദേശം അറേബ്യൻ ഗൾഫ് എന്ന പേരിലും അറിയപ്പെടുന്നതാണ്. പശ്ചിമേഷ്യയിലെ ഒരു മെഡിറ്ററേനിയൻ കടൽ പ്രദേശമാണ് ഇത്. അറേബ്യൻ കടലിന്റെയും അറേബ്യൻ ഉപദ്വീപിനും ഇറാനും പേർഷ്യ, അതായത് ഇറാൻ എന്ന് പറയുന്നതാണ് പണ്ടത്തെ പേർഷ്യ, പേർഷ്യക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ഒരു വിപുലീകരണ പ്രദേശം അല്ലെങ്കിൽ ഒരു ജലാശയമാണ് ഈ പേർഷ്യൻ ഗൾഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ പേർഷ്യൻ ഗൾഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോർമൂസ് കടലിടുക്ക് വഴി കിഴക്ക് ഒമാൻ ഉൾക്കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇനി ഈ പേർഷ്യൻ ഗൾഫ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പശ്ചിമേഷ്യയാണ്. അതിനോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് കുറച്ചധികം നദീതട രാജ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ആ രാജ്യങ്ങളും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഇറാന്, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇതൊക്കെയാണ് ഈ പറഞ്ഞ നദീതട രാജ്യങ്ങൾ. ഇനി പേർഷ്യൻ ഗൾഫിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. പേർഷ്യൻ ഗൾഫിൽ ധാരാളം മത്സ്യബന്ധന കേന്ദ്രങ്ങളെയും വിശാലമായ പവിഴപ്പുറ്റുകളും അതിനോടൊപ്പം തന്നെ സമൃദ്ധമായ മുത്തുച്ചിപ്പികളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എണ്ണ ചോർച്ചയായിരുന്നു. ഈ ഒരു പ്രദേശം നേരിടുന്ന ഏറ്റവും വലിയ പ്രത്യേകത എണ്ണ ചോർച്ച തന്നെയായിരുന്നു. ഈ ഒരു ചോർച്ച കാരണം ഈ പവിഴപ്പുറ്റിൻ്റെയും ചിപ്പികളുടെയൊക്കെ ആവാസ വ്യവസ്ഥ നശിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പേർഷ്യൻ ഗൾഫ് ബേസിനിലാണ് പേർഷ്യൻ ഗൾഫ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പേർഷ്യൻ ഗൾഫിൽ 8 രാജ്യങ്ങൾക്കാണ് തീരങ്ങളുള്ളത്. ബഹ്റിൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയൊക്കെയാണ്. അതിനോടൊപ്പം പേർഷ്യൻ ഗൾഫിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം കാലക്രമേണ മനുഷ്യ വികസനത്തിന് അനുയോജ്യമായ സ്ഥലമായി മാറുകയും ഇന്ന് മിഡിൽ ഈസ്റ്റിലെ പല പ്രധാന നഗരങ്ങളും ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും പേർഷ്യൻ ഗൾഫിൻ്റെ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അടുത്തതായിട്ട് ശ്രോതാക്കൾ കേൾക്കുന്നത് ഗൾഫ് ഓഫ് ഒമാൻ എന്ന പ്രദേശത്തെ കുറിച്ചാണ്. അതായത് ഒമാൻ ഉൾക്കടലിനെയാണ് പൊതുവെ നമ്മൾ ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്നത്. ഒമാൻ ഉൾക്കടൽ അഥവാ മക്രാൻ ഉൾക്കടൽ അല്ലെങ്കിൽ മക്രാൻ കടൽ എന്നൊക്കെ പേരുകളിൽ ഈ പ്രദേശം അറിയപ്പെടുന്നുണ്ട്. അറേബ്യൻ കടലിനെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഉൾക്കടൽ പ്രദേശമാണ് ഇത്. വടക്ക് ഇറാനും പാകിസ്ഥാനും തെക്ക് ഒമാനും പടിഞ്ഞാറ് യുണൈറ്റഡ് അറബ് എമിറേറ്റുകളും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇനി സ്ഥലം എന്ന് പറയുന്ന പശ്ചിമേഷ്യയും ദക്ഷിണേഷ്യയും ചേർന്ന് വരുന്ന പ്രദേശത്താണ് നമുക്ക് ഈ പറഞ്ഞ ഒമാൻ ഉൾക്കടലിനെ കാണാനായിട്ട് സാധിക്കുക. ഇനി ഇതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകണമെന്നെങ്കിൽ ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ ഒമാൻ ഉൾക്കടലിൻ്റെ പരിധികൾ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിധികൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വടക്കു പടിഞ്ഞാറ് അറേബ്യയുടെ തീരത്ത് റാസ് ലിമ, ഇറാന്റെ തീരത്ത് റാസ് അൽകുഹ് എന്നിവയുമായി ചേരുന്ന ഒരു രേഖയാണ്. തെക്ക് കിഴക്കൻ ഭാഗത്ത് അറബിക്കടലിലെ വടക്കൻ അതിർത്തി, അറേബ്യയുടെ കിഴക്കൻ പോയിന്റ്, പാകിസ്ഥാൻ തീരത്ത് റാസ് ജിയോനി എന്നിവയുമായി ചേരുന്ന ഒരു രേഖയും കൂടിയാണ്. ഇനി ഇതിന് വളരെയധികം പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ വളരെയധികം ഉപനാമങ്ങളുണ്ട്. അറേബ്യൻ, ഇറാനിയൻ, ഇന്ത്യൻ, പാകിസ്ഥാൻ, യൂറോപ്യൻ ഭൂമിശാസ്ത്രജ്ഞരും സഞ്ചാരികളും ഒമാൻ ഉൾക്കടലിനെ ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും വ്യത്യസ്ത പേരുകളിലാണ് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യത്യസ്ത പേരുകൾ കൂടി നമുക്ക് ഈ പറഞ്ഞ ഒമാൻ ഉൾക്കടലിലെ വ്യത്യസ്ത പേരുകൾ കൂടി ഒന്ന് കേട്ടിട്ട് വരാം. മക്രാൻ കടല്, അക്സർ കടല്, പേർഷ്യൻ കടല് എന്നൊക്കെ പേരുകളിലാണ് ഇത് അറിയപ്പെട്ടു വന്നിരുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഈ ഉൾക്കടലിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചില നിരവധി തുറമുഖങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഫുജൈറ തുറമുഖം, ഫുജൈറ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഗോർ ഫക്കൻ കണ്ടെയ്നർ ടെർമിനൽ, ഗോർ ഫക്കൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ചബഹാർ തുറമുഖം ചബഹാർ ഇറാനിലാണ്, പോർട്ട് സുൽത്താൻ ബാബൂസ്, മുത്ര ഒമാൻ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തിനും വളരെയധികം പ്രത്യേകതയുണ്ട്. ഗൾഫിൻ്റെ പടിഞ്ഞാറൻ ഭാഗം ഹോർമുസ് കടലിടുക്കുമായി ബന്ധിപ്പിച്ചാണ് കാണപ്പെടുന്നത്. ലോകത്തിലെ ദ്രവീകൃത പ്രകൃതി വാതകത്തിൻ്റെ 1/3 ഭാഗവും ആഗോള എണ്ണ ഉപഭോഗത്തിൻ്റെ 20% മിഡിൽ ഈസ്റ്റ് ഉൽപ്പാദകരിൽ നിന്നാണ് കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്ന ഒരു തന്ത്രപ്രധാനമായ പാത കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. അതിനോടൊപ്പം തന്നെ 2018 UAE ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരവുമായി ബന്ധിപ്പിക്കുന്നതിന് കടലിനടിയിൽ ഒരു തുരങ്കം നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. ബുള്ളറ്റ് ട്രെയിൻ തുരങ്കത്തിന് പോണ്ടൂണുകൾ താങ്ങി നിർത്തുകയും ഏകദേശം 2000 km നീളമുണ്ടാകുകയും ചെയ്യും എന്നായിരുന്നു അന്ന് ഈ തുറമുഖത്തെ അല്ലെങ്കിൽ അന്ന് ഈ ഒരു പ്രഖ്യാപനത്തെക്കുറിച്ച് പറയുകയുണ്ടായത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സമുദ്ര കടൽ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ ഇവയൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ജലസ്രോതസ്സുകൾ. പരമാവധി വീതി എന്ന് പറയുന്നത് 340 km, ഉപരിതല വിസ്തീർണം 115,000 km², പരമാവധി ആഴം എന്ന് പറയുന്നത് 3,700 m കണക്കാക്കിയിട്ടുള്ളത്. വളരെയധികം ചരിത്ര പ്രാധാന്യവും തന്ത്രപരമായി വളരെയധികം ഇമ്പോർട്ടൻ്റുമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അറിവിൻ്റെ ലോകത്തിലെ ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിൻ്റെ ലോകത്തിൻ്റെ പേരിൽ നന്ദി, നമസ്കാരം.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗോ 107.8. അപ്പോ ഇനി വാട്സ്ആപ്പ് മെലഡിയുടെ സമയമാണ്. പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809 90 1311. കേട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രമേഹവും വൃക്കരോഗവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ അശ്വതി കൃഷ്ണ ബി, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, ഹോളിക്രോസ് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസോ 107.8. അപ്പോൾ വാട്സ്ആപ്പ് മെലഡി തുടങ്ങുകയാണ്. അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി എം എസ് ആണ്. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 11 വരെയാണ് കേട്ടോ നമുക്ക് സമയമുള്ളത് വാട്സ്ആപ്പ് മെലഡിയിൽ മെസ്സേജ് അയക്കാനായിട്ട്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ പറയാം, 9890901311. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നല്ല അടിപൊളി ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടും കേട്ടോ. ആദ്യത്തെ മെസ്സേജിലേക്ക് പോകുന്നു. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബബീഷ് പുളിയത്ത് മുക്കുന്നതാണ്. സാന്ദ്രം എന്ന സിനിമയിലെ മോഹൻ സിതാര സംഗീതവും കൈതപ്പുറം രചനയും ചെയ്ത ചിത്രചേച്ചി പാടിയ സ്വരകന്യകമാർ വീണ മീട്ടുക എന്ന് തുടങ്ങുന്ന അടിപൊളി ഗാനമാണ് കേട്ടോ നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത്. വാട്സ്ആപ്പ് മെലഡിൽ ആദ്യ ഗാനം എത്തുകയാണ്. അപ്പോൾ മെസ്സേജ് അയച്ചോളൂ.

ഓക്കെ, നല്ല അടിപൊളി ഗാനമായിരുന്നു കേട്ടത്. അപ്പോൾ ഇതുപോലെ മനോഹരമായ ഗാനങ്ങളൊക്കെ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. സമയം 10 മണി കഴിഞ്ഞ് 8:48 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ 107.8 പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഞാൻ റീജ. ഓക്കെ റീജേജി, ഗുഡ് മോർണിംഗ്. എനിക്ക് കല്യാണ രാമൻ എന്ന ചിത്രത്തിലെ എരാക്കടൽ കടഞ്ഞെടുത്ത എന്ന സോങ് പ്ലേ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായും നമ്മൾ കേൾക്കാൻ പോവാണ് ആ ഗാനം, കേട്ടോ. നല്ല അടിപൊളി ഗാനമാണ്, കല്യാണ രാമൻ എന്ന് പറയുന്ന ചിത്രത്തിലെ വളരെ മനോഹരമായൊരു ഗാനമാണ്. ദാസേട്ടനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. വേണി ഇഗ്നേഷ്യസ് ആണ് സംഗീതം. അപ്പോൾ കൈതപ്രത്തിൻ്റെ വരികളാണ്. ഗാനം കേൾക്കാം.

ഓക്കെ, അങ്ങനെ കല്യാണരാമൻ എന്ന ചിത്രത്തിലെ അടിപൊളി ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഇനി നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോകുകയാണ്. അടുത്തത് നല്ല അടിപൊളി ഒരു ഗാനമാണ് കേട്ടോ. അതും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കേട്ടതും ദിലീപ് ചിത്രത്തിലെ ഗാനമാണ്. ഇനി കേൾക്കാൻ പോകുന്നതും ദിലീപ് തന്നെ അഭിനയിച്ച അടിപൊളി ഒരു ചിത്രമാണ്. അതിലെ അടിപൊളി ഒരു ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്ന ആരാന്നറിയാമോ? നമ്മുടെ കൊല്ലത്ത് നിന്നും ഗീത ചേച്ചിയാണ് കേട്ടോ. ഗീത ചേച്ചിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി, ഈ പാട്ട് വെച്ച് തരും, അതായത് പാട്ട് തരും, അതിനും താങ്ക്സ് എന്ന് നമ്മുടെ ഗീത ചേച്ചി പറഞ്ഞിരിക്കുകയാണ്. ആദ്യം തന്നെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പാട്ട് തരും എന്നുള്ള ഉറപ്പും നമ്മുടെ ഗീത ചേച്ചിക്കുണ്ട്. അതാണ് വിശ്വാസം. ഓക്കെ ഗീത ചേച്ചി, ഗീത ചേച്ചി സൂപ്പർ കേട്ടോ ചേച്ചി. ഓക്കെ, അപ്പോൾ വെട്ടം എന്ന ചിത്രത്തിലെ നല്ല അടിപൊളി ഒരു ഗാനം കേൾക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ വരികൾ വി ആർ പ്രസാദാണ്, റെണി ഇഗ്നേഷ്യസ് ആണ് സംഗീതം, എം ജി ശ്രീകുമാറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം.

ഓക്കേ, അപ്പോ നല്ലൊരു ഗാനം അല്ലായിരുന്നോ? ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. അപ്പൊ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. മെസ്സേജ് അയക്കണ നമ്പർ 9809301. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ഞാൻ രേഖ. എനിക്ക് ഉൻപേർ സൊല്ലെ ആസേദാൻ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും നല്ല അടിപൊളി ഗാനമാണ് കേട്ടോ. അത് നല്ലൊരു തമിഴ് ചിത്രമാണ്, മിൻസാരക്കണ്ണ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ്. അപ്പോ ദേവയാണ് ഈ ഗാനത്തിന്റെ സംഗീതം. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിഹരനും സുജാത മോഹനും ചേർന്നിട്ടാണ്. നമുക്ക് ഗാനം കേൾക്കാം.

കേട്ടുകൊണ്ടിരിക്കുന്നതോ വാട്സ്ആപ്പ് മെലഡിയാണ്. നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. മെസ്സേജ് അയച്ചിരിക്കുന്ന നമ്മുടെ ചന്ദ്രികാമ്മയാണ് കേട്ടോ. ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ജയയുടെ മകൾ മണിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചന്ദ്രികാമ്മ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പാട്ട് എന്ന് പറയുന്ന പറക്കും തളിക എന്ന ചിത്രത്തിലെ കുപ്പിവള കൈകളും കുന്നിമണി മുക്കുത്തിയും എന്ന പാട്ടാണ് കേട്ടോ. ശരിക്കും ഈ പാട്ട് പറയുകയാണെങ്കിൽ ഞാൻ സത്യത്തിൽ ഈ പാട്ട് ഈ പറക്കും തളിക എന്ന് ആദ്യം ഞാൻ ഈ മെസ്സേജ് വായിക്കുമ്പോൾ അയ്യോ ഈ പറക്കും തളികയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ടോ എന്ന് ഞാൻ ശരിക്കും തെറ്റിപ്പോയതാണോ, അതിനകത്ത് വേറെ കൂടെ മുല്ല കമ്മലണിഞ്ഞാൽ എന്നൊക്കെ തുടങ്ങുന്ന വേറെ പാട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ അത് വിചാരിച്ചു. പക്ഷേ അല്ല കേട്ടോ, ഇങ്ങനെ ഒരു പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അധികം ആരും ആ പാട്ട് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കേട്ടിട്ടുള്ളവരും ഉണ്ട്, കാരണം ചന്ദ്രികമ്മ അതുകൊണ്ടാണല്ലോ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പാട്ട് സത്യത്തെ അധികം കേട്ടില്ല. ഇനി കേൾക്കുമ്പോഴായിരിക്കും കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം അല്ലേ. ഈ പറക്കും തളിക എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി കേസ് ചിത്രം ആലപിച്ചിരിക്കുന്ന ആ ഗാനം ഒന്ന് കേൾക്കാം.

ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. സമയം 10 മണി കഴിഞ്ഞ് 28 മിനിറ്റും 34 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. അഞ്ജു പട്ടത്താനമാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മാനത്തൊരു പൊൻതാരകം എന്ന സോങ് പ്ലേ ചെയ്യുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് വിനോദിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാട്ട് അഞ്ജു ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും അപ്പോൾ എന്തായാലും അഞ്ജു ഭർത്താവിന് വേണ്ടിയിട്ട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു മനോഹരമായ ഗാനം നമുക്ക് കേട്ടാലോ. പ്രണയനിലാവ് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ബേണി ഇഗ്നീഷ്യസ് ആണ് എൻ്റെ സംഗീതം. അപ്പോൾ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കേസ് ചിത്രയാണ്. ഗാനം കേൾക്കാം.

കേപ്പോൾ പ്രണയനിലാവ് എന്ന ചിത്രത്തിലെ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 വാട്സ്ആപ്പ് മൾട്ടിയാണ്. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. സമയം 10 മണി കഴിഞ്ഞ് 33 മിനിറ്റ് 34 സെക്കൻഡും ആയിരിക്കുന്നു. അടുത്ത മെസ്സേജിലേക്കാണ് പോകുന്നത്. ഹലോ, എൻ്റെ പേര് അലി. ഹായ് അലി, എനിക്ക് കൊലുസ് തെന്നി തെന്നി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് അലി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും. കസിൻസ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. എം ജയചന്ദ്രനാണ് എൻ്റെ സംഗീതം. മുരുകൻ കാട്ടാക്കടയുടെ വരികളാണ്. ഗാനം ആലപിച്ചിരിക്കുന്ന ശ്രേയ ഘോഷാൽ, യാസിൻ നിസ, ടിപ്പു. അപ്പോൾ നമുക്ക് ഗാനം കേൾക്കാം.

ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. നമ്മൾ അടുത്തൊരു ഗാനത്തിലേക്ക്, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഹായ് ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എനിക്ക് ഭാരതി രാജയുടെ നല്ല ഒരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്കശ്ശേരി നിന്നും അജിത ചേച്ചിയാണ്. ഓക്കേ, നമുക്ക് അദ്ദേഹത്തിൻ്റെ താജ്മഹൽ എന്ന ചിത്രത്തിലെ ഒരു നല്ലൊരു ഗാനം കേൾക്കാം. എ ആർ റഹ്മാനാണ് ഇതിൻ്റെ സംഗീതം, വൈരമുത്തുവിൻ്റെ വരികളാണ്. ശ്രീനിവാസാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനായ മനോജ് തന്നെയായിരുന്നു. അപ്പം നമുക്ക് ഗാനം കേൾക്കാം.

കേപ്പോൾ നല്ല ഒരു ഗാനമായിരുന്നു. നമ്മൾ ഇനി അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നു. ഹായ് ശ്രീലക്ഷ്മി, മഹേശ്വരിയാണ്. കിഴക്ക് ചീമയിലെ എന്ന സിനിമയിൽ നിന്നും തേൻ കിഴക്ക് ചീമയിലെ പാട്ടാണ് വേണ്ടതെന്നാണ് മഹേശ്വരി ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കേട്ട താജ്മഹൽ എന്ന ചിത്രത്തിൽ അതേ ടീം തന്നെയാണ് ശരിക്കും കേട്ടോ. കിഴക്ക് ചീമയിലേത് ഭാരതരാജ ചിത്രമാണ്. എ ആർ റഹ്മാൻ സംഗീതമാണ്, വൈരമുത്തുവിൻ്റെ വരികളാണ്. നമുക്ക് ഗാനം കേൾക്കാം.

ഈ അപ്പോ വീണ്ടും നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. നമസ്കാരം, ഞാൻ ഷാരോൺ ഉളിയക്കോവിൽ നിന്നും. എനിക്ക് വേണ്ടത് മനത്തെ അമ്പിളി രാവഴക് എന്ന ആൽബം സോങ് ആണ്. അത് വെച്ച് തരുമോന്നാണ് ഷാരോൺ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉളിയക്കോവിൽ നിന്നും. ഉറപ്പായിട്ടും അപ്പോൾ ആ ഒരു ഗാനം നമുക്ക് കേൾക്കാം അല്ലേ, മനത്തെ അമ്പിളി രാവഴക്. ഈ ഗാനം മാലപിച്ചിരിക്കുന്നത് മോഹൻലാലും സുജാതയും ചേർന്നിട്ടാണ് കേട്ടോ. ഇതിൻ്റെ വരികൾ ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ്, എം ജയചന്ദ്രനാണ് സംഗീതം. ഗാനം കേൾക്കാം.

സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റും 35 സെക്കൻഡും ആയിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. അടുത്ത മെസ്സേജിലേക്കുമാണ്. ഗുഡ് മോർണിംഗ് ലക്ഷ്മി മോളെ, പോകാതെ കരിയിലെ കാറ്റേ ഈ പാട്ടിട്ട് തരുമോ എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ വിഷയമ്മയാണ് കേട്ടോ. ഓക്കെ, ഉറപ്പായിട്ടും നല്ല അടിപൊളിയൊരു ഗാനമാണ്. രാപ്പകൽ എന്ന ചിത്രത്തിലെ ഗാനമാണ്. നയൻതാര മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ചിത്രം, കമൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. അഫ്സലാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അതിന്റെ വരികൾ കൈതപ്പുറം, സംഗീതം മോഹൻ സിതാരയാണ്. ഗാനം കേൾക്കാം.

ഓക്കേ, അങ്ങനെ എന്തായാലും എനിക്ക് നമ്മുടെ വാട്സാപ്പ് മെൽഡിൽ നിന്നും പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് മെസ്സേജിലേക്കാണ് പോകുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പരൂരിൽ നിന്നും വാഹിദേട്ടനാണ് കേട്ടോ. ഒരു തമിഴ് സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്നക്കിളി ഉന്നത്തേടവേ ആശയോടെ കാത്തിരുന്നു എന്ന് പറയുന്ന ഒരു ഗാനമാണ് കേട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ജാനകിയമ്മയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇളയരാജ സംഗീതമാണ്. അപ്പോൾ അന്നക്കിളി എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനത്തോടൊപ്പം വാട്സാപ്പിൽ നിന്നും സ്നേഹത്തോടെ തെറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: ഏഴോ ബെൻസികർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
3: നമസ്കാരം എല്ലാ പ്രിയ വനിതകൾക്കും, വനിതാ ലോകത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വനിതാ ലോകം ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ വനിതകൾക്കായി ഇവിടെ വാതിൽ തുറക്കുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. നല്ല അടിപൊളി വാർത്തകളൊക്കെ അല്ലേ ഇപ്പൊ നമുക്ക് ഇങ്ങനെ പേപ്പർ എടുത്താൽ ഇന്ന് കാണാൻ പറ്റുക. നമ്മുടെ വീട്ടമ്മമാർ രാഷ്ട്ര നിർമ്മാതാക്കൾ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് പറയുമായിരുന്നല്ലേ ഹൗസ് വൈഫ് എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. വീട്ടമ്മമാരുടെ ആ ഒരു ജോലിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിഫലം കണക്കാക്കുക തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും 30,000 രൂപ എന്നൊക്കെയാ പറയുന്നത്. അതായത് പലപ്പോഴും വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ചിന്താഗതികൾ ചിലരെങ്കിലും ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ്, ആ ചിന്താഗതി മാറാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് നമ്മൾക്ക്. കാരണം അവരൊരു ദിവസം മൊത്തം നമ്മുടെ ഒരു കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ആ ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു കുടുംബത്തിനുണ്ടാകുന്നത്? അതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കണക്കൂട്ടിലൊക്കെ വരുന്നത്. ഓക്കെ, എന്നാലും അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമൊക്കെ തോന്നില്ലേ അല്ലേ? അപ്പോൾ ഈ വീട്ടമ്മമാർക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുപ്രീംകോടതിയൊക്കെ പറയുമ്പോൾ അത് വലിയൊരു അഭിമാനമായി തോന്നില്ലേ? അപ്പൊ ശരിക്കും ഇന്നത്തെ നമ്മുടെ വനിതാ ലോകം ഇവിടെ തുറക്കുമ്പോൾ നമുക്ക് നമ്മുടെ വനിതകൾക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഏറ്റവും വളരെയധികം നമ്മളെയൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിപ്പിക്കുക, അല്ലെങ്കിൽ എൻ്റെ മുൾമുനിൽ നിർത്ത് എന്നൊക്കെ പറയുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് അല്ലേ, മുട്ടിലഴയുന്ന പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് നട റോഡിൽ വന്ന് പെട്ടുപോകുന്നു. ഒരു ബസ് ഡ്രൈവർ പെട്ടെന്ന് ബസ് നിർത്തുന്നു, അതിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങി കുഞ്ഞിനെ എടുത്ത് വീട്ടുകാരെ ഏൽപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അന്ന് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത് മാതാപിതാക്കളെയാണ്. സ്വാഭാവികമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, നാട്ടുകാർ ചിലപ്പോൾ അങ്ങനെ പറയാം അതിൻ്റെ കാരണം. പക്ഷേ എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ ഒരു പ്രശ്നം അല്ലെ, ഒരു പെട്ടെന്ന് അനുഭവിച്ചൊരു ടെൻഷൻ എന്തായിരിക്കാം? ഏറ്റവും കൂടുതൽ മാതാവിനെ ആയിരിക്കാം കൂടുതൽ ആളുകൾ പറയുക, എന്തുകൊണ്ട് കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല, കുഞ്ഞെങ്ങനെ ഈ മുട്ടിലെഴുന്ന പ്രായത്തിലുള്ളൊരു കുഞ്ഞെങ്ങനെ നട റോഡിലെത്തി എന്നുള്ള വാർത്തയൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് സംസാരിക്കുന്നതും ഇവിടെയാണ്. ഒരു സൈഡിൽ നമ്മുടെ സുപ്രീം കോടതി നമ്മൾ വീട്ടമ്മമാർക്ക് ഇത്രയും വലിയൊരു സ്ഥാനം തരുമ്പോൾ, ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ സ്ത്രീകൾ അല്ലെങ്കിൽ വീട്ടമ്മമാർ അല്ലെങ്കിൽ മാതാവ് അനുഭവിക്കുന്ന വലിയൊരു പ്രഷർ എങ്ങനെയാണ് ഒരു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞിനെ എങ്ങനെ നമുക്ക് ഈ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒന്ന് കണ്ണ് തെറ്റിയാൽ അപകടവുമാണ്. എന്താണ് നമ്മുടെ മാതാവിന് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടെങ്കിലും ശ്രദ്ധക്കുറവ് എവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട്, നമുക്കൊന്ന് സംസാരിച്ച് നോക്കിയാലോ? ഓക്കെ, ഈ വിഷയമൊക്കെ സംസാരിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോയാലോ, നോക്കാം ആരാണെന്ന്. ഹലോ,
4: നമസ്കാരം. ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു.
3: സോഫിയ ചേച്ചിയാണ്.
4: ആ, ഞാൻ സമയം നോക്കി നോക്കി വിളിച്ചത്, റേഡിയോ വെൻസിയർ കിട്ടുമോ കിട്ടുമോ എന്നറിയാതെ.
3: സോഫിയ ചേച്ചി, സ്വാഗതം ചേച്ചി. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, നമ്മള് നമ്മുടെ വീട്ടമ്മമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അല്ലെ. വീട്ടിലെ കാര്യങ്ങൾ വീട്ടമ്മമാരില്ലെങ്കിൽ മൊത്തത്തിൽ മുടങ്ങിപ്പോകും. പക്ഷേ നമ്മളൊരു കുഞ്ഞിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു മുട്ടിലെഴുന്ന പ്രായത്തിലുള്ള കുഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി വന്നു, വീട്ടിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി വന്നു. അവിടെ വീട്ടിലുള്ള
5: അവർ ശ്രദ്ധിച്ചില്ല. പലരും അവിടെ വീട്ടിലുള്ളവരൊക്കെ ഓരോരോ തിരക്കിലായിരുന്നു, ഓരോരോ ജോലി ചെയ്യുന്നു. അപ്പൊ അതൊരു ന്യായീകരണമായിട്ട് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ല. അപ്പോ എന്താണ് ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു മാതാവ് എന്ന നിലയിൽ നമ്മളൊരു കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കാം? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അശ്രദ്ധകൾ സംഭവിക്കാം? മാതാവിന് മാത്രമാണ് ഉത്തരവാദിത്വം?
4: കുട്ടി മാതാവിന് മാത്രം അറിയില്ല. ഇപ്പൊ പേരൻസ് ഉള്ള പേരൻസ് ജോലിക്ക് പോകുന്ന വീട്ടിലാണ് ഗ്രാൻഡ് ഫാദേഴ്സിനും ഗ്രാൻഡ് മദറിനും അവിടെ ഇതുള്ളത്. രണ്ടാമത്തെ കാര്യം, അമ്മൂമ്മ അപ്പൊന്നും ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ നമ്മൾ അകത്ത് എത്രത്തോളം പറഞ്ഞ എനിക്ക് പിള്ളേരെ അകത്തിരുത്താൻ പറ്റും. അപ്പൊ അകത്തിരുത്തണമെങ്കിൽ ഫോൺ കൊടുക്കണം. ഫോൺ കൊടുത്തില്ലെങ്കിൽ അത് അതിന്റേതായ ഭവിഷ്യത്തുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം. അപ്പൊ ഈ കുട്ടീന് എന്തുകൊണ്ട് സംഭവിച്ചു? ഞാൻ സത്യം പറയും ഇപ്പഴാ വാർത്ത അറിയുന്നത്.
5: ശരിക്കും ഒരു കാര്യം കൂടി, നമ്മുടെ ഇപ്പോ നമ്മുടെ സുപ്രീം കോടതി പറയുന്നത് നമ്മുടെ വീടിന്റെ പരിപാലനം എന്ന് പറയുന്നത് രാഷ്ട്ര പരിപാലനമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് വീട്ടമ്മമാരെ അങ്ങനെ വെറും വീട്ടമ്മമാരായി കാണരുതെന്നാണ്.
4: വീട്ടമ്മമാരായിട്ടെങ്കിലും കണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടായിരുന്ന എന്റെ അതുപോലും കാണുന്നില്ലല്ലോ. അതുപോലും പറയണം, വീട്ടമ്മമാരെ വീട്ടമ്മമാരായിട്ടെങ്കിലും കണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഡിവോഴ്സുകൾ നടക്കുവോ?
5: ഓക്കെ, അല്ല വീട്ടമ്മമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിനൊന്നും ഒരു വിലയില്ല. എല്ലാതെ പോകുന്നു എന്നാണോ
4: ലക്ഷ്മി? സത്യം സത്യം, ഒരു വിലയില്ല. ഇപ്പൊ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണോ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, 8 മണിക്ക് എത്തും. നമ്മൾ എന്ത് ചെയ്തിട്ടും തിരിച്ച് അവിടെ ചെല്ലുമ്പോ നീ എന്തോ ചെയ്തിട്ടാ പോയത് ഇവിടെ. സത്യം പറഞ്ഞ എന്നോടല്ല എല്ലാരോടും ഞാൻ പറയാ, നമ്മൾ അത് കേൾക്കുമ്പോ നമുക്ക് മാനസികമായിട്ട് തകർന്നു പോയ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ തിരിച്ചു വരുമ്പോ ആര് എന്തൊക്കെയാ ചെയ്യുന്ന അറിയാലോ എന്നുള്ള രണ്ടു ദിവസം കൊണ്ട് ഞാൻ അതിന്റെ ഒരു ഇതിൽ ആവിക്കുന്നു. ചെയ്യുന്നവര് ചെയ്യട്ടെ.
5: അല്ല, നമ്മൾ അതാണ് പറഞ്ഞത്, നമ്മള് വീട്ടമ്മമാർ ചിലപ്പോ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടമ്മമാർ ഇല്ല എങ്കിൽ ആ കുടുംബം ശരിക്കും പറഞ്ഞ ഇരുട്ടിലായി പോകുന്നൊരു സാഹചര്യം ഉണ്ട്.
4: ഉണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ മാതാവിന് മാത്രമല്ല കുട്ടിയുടെ ഉത്തരവാദിത്തം, അപ്പന്മാർക്കും ഉണ്ട്. ചിലര് പറയും ആ നിന്റെ കുഞ്ഞല്ലേ നീ നോക്കിക്കോ. അപ്പൊ നീ പ്രസവിച്ചതല്ലേ നീ അതിൽ നോക്കണ്ടോ, ഞങ്ങളിപ്പോ അത് ചെയ്യുക ഇത് ചെയ്യുക ഫോണും കൊണ്ടങ്ങിരിക്കും. അപ്പൊ എന്റേതല്ല, ഞാൻ എല്ലാവരുടെയും കൂടെ പറയുക.
5: ഓക്കെ,
4: അപ്പൊ മാതാവ് ഒരു ജോലി ചെയ്യണേ അപ്പന്മാർക്ക് അതൊരു ഉത്തരവാദിത്വം
5: ഉണ്ട്.
4: തീർച്ചയായും ഇല്ല അല്ലെ എന്റെ മോനാ നീ അത് ചെയ്തോ, ഞാൻ കൊച്ചിനെ നോക്കാം എന്നൊരു വാക്ക്, അല്ലെ കൊച്ചിന് ഞാൻ ആഹാരം കൊടുക്കാം, ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ.
5: സന്തോഷം. അപ്പോ എന്തായാലും നമ്മുടെ ഭാവിയിൽ നമ്മുടെ വീട്ടമ്മ എന്ന വാക്ക് സ്ത്രീയുടെ സംഭാവനകളെ മാനിച്ച് രാഷ്ട്ര നിർമ്മാതാവ് എന്ന് ഉപയോഗിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായിട്ട് നമ്മുടെ സുപ്രീം കോടതി പറയുന്നത് കേട്ടോ. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ,
6: ഹലോ, നമസ്കാരം.
5: നമസ്കാരം, ഇത് ആരാണ്? മായ ചേച്ചി തിരുമുലാരാണോ? ആണ്. ഓക്കെ, മായ ചേച്ചി അടിപൊളിയല്ലേ. നമ്മളെ സ്ത്രീകൾക്കൊക്കെ നല്ല നല്ല ബഹുമാനമൊക്കെ കിട്ടുമ്പോൾ അത് വലിയ കാര്യമല്ലേ?
6: തീർച്ചയായിട്ടും.
5: ആ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നു, പക്ഷെ വിചാരിക്കുന്ന ഒരു പരിഗണന ലഭിക്കുന്നില്ല. പല സ്ത്രീകളും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് അർഹിക്കുന്ന ഒരു വേതനം പോലും ഇല്ലാതെ ചെയ്യുന്ന ഒരു തൊഴിലല്ലേ എന്ന് പറയാറുണ്ട്. ആ
6: അത് നമ്മുടെ വീട്ടിലെ പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും ഒരു സന്തോഷപ്രദമായ കാര്യങ്ങൾ നേടുവാണെങ്കിൽ സ്ത്രീക്ക് എപ്പോഴും അത് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടാവണം.
5: ആരുമില്ല,
6: ആളുകളെല്ലാം ഉണ്ട്. സ്ത്രീകളെ വെറും ഒരു നേരത്ത് ഇട്ടിരിക്കുന്ന ചിലവര്, സ്ത്രീയും പുരുഷരും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ ചെയ്യുക, അതിലേറെ സന്തോഷമാണ്.
5: ശരി, ഓക്കെ. അല്ല, നമ്മളൊരു പ്രശ്നം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ മാതാവിന് മാത്രം, അല്ലെ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കുടുംബത്തിലെ കാര്യത്തിലാണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അതൊരു മാതാവിന്റെ ഉത്തരവാദിത്തം മാത്രമായി ഒതുങ്ങോ? പക്ഷേ
6: ഇല്ല, അത് മാതാവിന്റെ, ആ വീട്ടിലെ എല്ലാവർക്കും ആ കുഞ്ഞിനോട് അത്രയും താല്പര്യം ഉണ്ടാവണം. ഒരു കുട്ടി നമ്മുടെ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധ, പിന്നെ കൂടുതലും മാതാവിനാണ് ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളത്. കുറ്റങ്ങളെല്ലാം മാതാവിനെ വരുത്തുള്ളൂ. ആ മറ്റുള്ള വ്യക്തികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ മാതാവിനെ വരുത്തുള്ളൂ, പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞിനെ കെയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ അവകാശം ആ മാതാവിന് തന്നെയാണ്, പിതാവിനെ കാട്ടിലും.
5: അല്ല, ഞാൻ ചോദിക്കട്ടെ, എല്ലാ അമ്മമാരും ശരിക്കും പറഞ്ഞാൽ പൂർണ്ണരാണോ? കാരണം ഒരു കുറ്റവും ഇല്ലാത്തവരാണോ മാതാവ് എന്ന് തോന്നുന്നുണ്ടോ? കാരണം കുറ്റങ്ങളില്ലാത്ത
6: നമ്മളിപ്പോ പലതരത്തിലേ മാതാവിനെ നമ്മൾ കാണുന്നില്ലേ, കുഞ്ഞിനെ പ്രസവിച്ചിട്ടെടുത്ത് കളയുന്നു, കുഞ്ഞിനെ നോക്കാതെ കളഞ്ഞിട്ട് പോകുന്നു. അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഓരോ വിഷയം കൊണ്ടായിരിക്കും പോകുന്നത്. അതിനെ കുറിച്ച് നമുക്കിപ്പോ
5: അത്രയും, അല്ല അത് മാത്രമല്ല, നമ്മളിപ്പോ ഒരു കുഞ്ഞിനെ നോക്കുന്നു, ഒരു കുഞ്ഞിനെ നോക്കുമ്പോ, ഇപ്പൊ മായ ചേച്ചി കുഞ്ഞിനെ നോക്കുന്നു, ഞാൻ കുഞ്ഞിനെ നോക്കുന്നു, നമുക്കൊരു പോരായ്മ ഇല്ലാതെ പൂർണ്ണമായി ഒരു കുഞ്ഞിനെ നോക്കാൻ എല്ലാ അമ്മമാർക്കും കഴിയുന്നുണ്ടോ? ഉറപ്പിച്ച് നമുക്കത് പറയാൻ പറ്റുമോ?
6: സംബന്ധിച്ചെന്ന് പറഞ്ഞാലേ ഒരു വൈകല്യമുള്ള കുട്ടിയായിരുന്നു. ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. അത് 32 വയസ്സ് വരെ. അതിന്റെ എന്ത് കാര്യം? അപ്പൊ അതിന് വലിയ ഉത്തകേടും കാര്യങ്ങളും ഒന്നുമില്ല. ശ്രദ്ധയായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, പറയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് പിന്നീട് എല്ലാ കാര്യങ്ങളും അറിയാം. മറ്റു കുറ്റക്കേടൊന്നുമില്ല. അതുവരെ നമ്മള് നല്ല രീതിയിൽ തന്നെയാണ് ആ കുഞ്ഞിനെ നമ്മൾ നോക്കിക്കൊണ്ടുവന്നത്. മറ്റാരും ഇല്ലെങ്കിൽ തന്നെ അച്ഛന്റെ അച്ഛൻ ഇല്ലായിരുന്നു. അച്ഛൻ ഗൾഫിലൊക്കെ പോയി നിന്ന സമയത്താണെങ്കിൽ എന്റെ മോന് പിന്നെ 1.5 വയസ്സായി. അതുവരെ എന്റെ മോക്ക് വളരെ എന്തുവെച്ചാ കൊച്ചിനെ എടുത്ത് കളയും പിടിക്കുമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നു പറഞ്ഞാലും വളരെ സ്നേഹമായിട്ടായിരുന്നു. ഒരു കുരുത്തക്കേടും കുത്തുകെട്ടും കാര്യങ്ങളും ഒന്നുമില്ല. നീ പറഞ്ഞ മുക്ക ഒരു 100% ഞാൻ തന്നെ ആയിരുന്നു ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചോണ്ടിരുന്നത്.
5: ഓക്കെ, ശരി, അത് നമുക്ക് അത് അംഗീകരിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു സാധാരണ കുഞ്ഞിനെ നോക്കുന്ന പോലെ അല്ല. അപ്പൊ നമുക്ക് അത്രയും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും, കൂടുതൽ കാര്യങ്ങൾ നോക്കേണ്ടി വരും, ഒരുപാട് സമയം അവർക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും, ചെലവഴിക്കേണ്ടി വരും. ശരിയാണ്, അങ്ങനെയുള്ള ഒരുപാട് അമ്മമാരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഓക്കെ, അപ്പൊ എന്തായാലും മായിച്ചേച്ചി സന്തോഷം സംസാരിക്കാൻ സാധിച്ചത്. ഇതുപോലെ ഇപ്പൊ നമ്മളുടെ വീടുകളിൽ ചെയ്യുന്ന ജോലിക്കാണെങ്കിലോ തന്നെ പലപ്പോഴും സ്ത്രീകളൊക്കെ പറയുന്ന ഒരു വലിയ അത് പരാതിയല്ല, അവരുടെ ഒരു പരിഭവം എന്നാണ് നമ്മൾ അതിനെ പറയേണ്ടല്ലേ. അവർ കാരണം ഒരു വിഷമത്തോടു കൂടിയുള്ള ചില വാക്കുകളായിരിക്കാം. നമ്മൾ എന്ത് ജോലി ചെയ്താലും വീട്ടിൽ അതിനുള്ള ഒരു അംഗീകാരം, പരിഗണന, അംഗീകാരമൊക്കെ പല വീടുകളിലും കിട്ടാതെ പോകുന്നു. എന്ത് ചെയ്താലും ഒരു കുറ്റം പറയുക എന്നുള്ളത് പലപ്പോഴും പല സ്ത്രീകളും പറയാറുണ്ട്. അപ്പൊ അവിടെയൊക്കെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള സുപ്രീംകോടതി ഇങ്ങനെ പറയുമ്പോൾ ഒരു വലിയൊരു ആശ്വാസമായി നമുക്ക് തോന്നുന്നല്ലേ. കാരണം അവർ ചെയ്യുന്ന ആ ജോലിക്കും അർഹിക്കുന്നവർ, നമ്മൾ പറയും വീട്ടമ്മമാരെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ വീട്ടമ്മമാരെന്ന് പറയാൻ പാടില്ല, അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാക്ക് തന്നെ മാറി ഹോം മേക്കർ എന്നാണ് നമ്മൾ അതിനെ പറയേണ്ടതെന്നാണ് പറയുന്നത്. ഹൗസ് വൈഫ് എന്നൊരു വാക്കല്ല ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സ്ത്രീകൾ ശരിക്കും വീട്ടിൽ മാത്രമായിരിക്കില്ല, അവർ പുറത്തുപോയി ജോലി ചെയ്തിട്ട് പിന്നീട് വീട്ടിലേക്ക് വന്ന് വീട്ടിലെ ജോലി വീണ്ടും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചുറ്റി നോക്കുമ്പോൾ നമ്മുടെ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന എത്രയോ ചേച്ചിമാരുണ്ട്, കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്ന ചേച്ചിയുണ്ട്. ഇവരൊക്കെ ഈ ജോലിയൊക്കെ ചെയ്ത് കാരണം മിക്കവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കുന്ന അവരുടെ സമയത്ത് പോലും അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഫ്രണ്ടിൽ ആൾ നിൽക്കുകയായിരിക്കും, അവർ പെട്ടെന്ന് ആ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അവർ ആഹാരം കഴിക്കുക, കാരണം അവരവരുടെ ജോലിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കും. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാലോ വീട്ടിലുള്ളവരുടെ ആരോഗ്യ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കും. പലപ്പോഴും അവരുടെ കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ അവരെയൊക്കെയാണ് കേട്ടോ ആലോചിക്കുന്നത്. കാരണം അവരും ഈ പറയുന്ന പോലെ സ്ത്രീകളാണ്, വീട്ടിൽ ജോലി ചെയ്യുന്നു, അവർക്ക് അവിടെ ചെല്ലുമ്പോൾ റെസ്റ്റ് ഇല്ല, പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് പുറത്തുപോയുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകളും നമുക്ക് ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാൻ നോക്കാം. ആരാണെന്ന്? ഹലോ,
7: ഹലോ,
5: നമസ്കാരം.
7: നമസ്കാരം.
5: ഇതാരാണ്? ചിത്ര ചേച്ചി, പറയൂ ചേച്ചി.
7: അപ്പോൾ ആദ്യമായിട്ടേ ഒരു അഭിനന്ദനങ്ങൾ കൊടുക്കുകയാണ് അമ്മ മായ ചേച്ചി തിരുമില്ലാവരും തിരിച്ചു വന്നതുകൊണ്ട്. തിരിച്ചു വന്നതിലേ
5: ഇങ്ങനത്തെ
7: ഇങ്ങനത്തെ മത്സരത്തിലൊക്കെ നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യും.
5: അതാണ് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ പറഞ്ഞത് തന്നെ ഞാൻ ചോദിച്ചാൽ ഒരു കാര്യം, അതെല്ലാ അമ്മമാരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിലെ വ്യത്യസ്തമായ അനുഭവമാണ് ചേച്ചിട്ടതും.
7: പിന്നെ മോളെ ആ കുഞ്ഞ് ഇറങ്ങിപ്പോയത് ഞാൻ പേപ്പറിനകത്ത് കണ്ട്. ആ കുഞ്ഞ് ആ റോട്ടിൽ കൂടെ ക്രോസ് ചെയ്ത് വരുന്ന കണ്ട അമ്മക്ക് തോന്നുന്നു കൊച്ചു വീട്ടിൽ നിന്ന് വരുമല്ല. ഈ തള്ളേത് എന്താ എങ്ങാണ്ട് എങ്ങാണ്ട് റെസ്റ്റോറന്റിലോ തുണിക്കടയിലോ എവിടെ കയറി കാണും. കേക്കാമോ?
5: ഓക്കെ, അതാ വീടിന് അടുത്ത് തന്നെയാണ് ആ കുഞ്ഞിനെ കണ്ടത്. വീട്ടുകാരെ ഏൽപ്പിക്കുവായിരുന്നു പക്ഷേ.
7: അപ്പൊ അവര് സാധനങ്ങളെല്ലാം മേടിക്കാനായിട്ട് പോയ സ്ഥലത്ത് കൊച്ചു താഴോട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ ഉരുണ്ടു വന്നതാണെന്നോ എനിക്കൊരു സംശയം. ആ വരവ് കണ്ടിട്ട്
5: നമുക്കൊരു സംശയം, പല സംശയങ്ങൾ വരാം. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു ടെൻഷൻ ഉണ്ടായി എന്നാണ് അവന്റെ ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ളവർ പറയുന്നത്. അവർക്ക്
7: പിന്നെന്തായാലും കൃത്യസമയത്ത് വണ്ടി ഡ്രൈവറും കണ്ടക്ടറും വന്നുണ്ട്. കൊച്ചു രസപ്പെട്ടു.
5: അതെ, നമുക്ക് ആ വീഡിയോ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം നേരിൽ കണ്ടവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്.
7: അതുമല്ല നടക്കുവല്ലോ, എഴഞ്ഞെഴഞ്ഞു പോകുമല്ലോ, എത്ര നേരം എഴയൂത്?
5: എഴയുന്ന മാത്രമല്ല, പെട്ടെന്ന് കാണണമെന്നില്ല. ഈ വാഹനത്തിൽ വരുന്നവര് പെട്ടെന്ന് കാണണമെന്നില്ല.
7: പിന്നെ നേരത്തെ മോള് 2 ആഴ്ചക്ക് മുമ്പേ മോള് ഇതുപോലൊരു വിഷയം എടുത്തിട്ടായിരുന്നു ഈ സ്ത്രീകൾക്ക് അടുക്കള ജോലി ചെയ്യുന്നതിന് ഒരു മിനിമം എന്തോ തരണമെന്ന്, വേതനം തരണമെന്ന്. പക്ഷേ ചേച്ചിക്ക് അതിനോടൊരു ആഗ്രഹമില്ല. കാര്യം നമ്മള് വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോ നമ്മളെ അരി ചോറും കാര്യം വെച്ചു കൊടുക്കുന്നത് നമ്മളെ കർത്തവ്യ, നമ്മളെ ഒരു കടമയത്. അപ്പൊ അവര് ജോലി ചെയ്ത് തിരിച്ച് കഷ്ടപ്പെട്ട് വരുമ്പോ നമ്മക്ക് ആഹാരം വെച്ച് അവർക്ക് കൊടുക്കേണ്ട കടമയാണ്. അപ്പൊ അവര് കൊണ്ടുവരുന്നതിൽ 1 അല്ല 2 അല്ല 3 ഓഹരിയും നമ്മൾ കഴിക്കുന്നുണ്ട്.
5: അല്ല, അതായത് ചേച്ചി, അതിനെ നമ്മള് തന്നെ അതിനെ അങ്ങനെ ഒരു നല്ല കാര്യമാണ് നമ്മളെ നോക്കേണ്ടത്. നമ്മളെ വീട്ടിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ്, പുരുഷന്മാരാണ്. ഇതേപോലെ നമ്മൾ അവരെയും നോക്കുകയാണ്. അതാണ്. അതായത് ഇതൊരു കൊടുക്കൽ വാങ്ങലൊന്നും അല്ല, ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇടകലർന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. ഭാര്യ ഭർത്താവ് കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയും നോക്കുന്നുണ്ട്. ഇത് അവരുടെ സ്നേഹത്തിൽ നിന്നുണ്ടാവുന്നതാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്, ഇതിലാണ് ഒരു കുടുംബം നിലനിൽക്കുന്നത്. പക്ഷേ അല്ലാതെ ഞാൻ ഇന്നാൾ കൊണ്ടുവരുന്നു ഞാൻ കൊടുക്കുന്നു എന്നുള്ള രീതി നമ്മൾ അതിനെ കാണുന്നില്ല. രണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ അവസ്ഥയായിരിക്കില്ല എല്ലാ കുടുംബത്തിലും. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ഒരു നല്ല വാക്ക് പോലും പറയാതെ ഇതെന്താ ഇത് ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചപ്പോൾ കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ അവരെ മനസ്സിലുണ്ടാകുന്ന വേദന വളരെ വലുതാണ്. അതിനെയൊക്കെ നമ്മൾ പിന്നെ പലപ്പോഴും എത്രയോ ദിവസങ്ങളിൽ അവർ വളരെ എത്രയോ നേരത്തെ എണീറ്റായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്ന. എല്ലാവരും റെസ്റ്റ് എടുത്താലും അല്ലെങ്കിൽ എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് അവർക്ക് ഒന്ന് വിശ്രമിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് അമ്മമാരുണ്ട് വീട്ടില്. അപ്പോ അവരെ ഒന്ന് ചെന്ന് എന്ത് പറ്റി അല്ലെങ്കിൽ ചില വിശ്രമം എന്ന് പറയുന്നവർ പോലും കാണില്ല ചേച്ചി. എല്ലാ വീട്ടിലും അല്ല, ചില വീടുകളിൽ. അപ്പോഴാണ് അവിടെയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിന് ഒരു പ്രസക്തി ഉണ്ടാവുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിലിന് അതിൻ്റെതായ ഒരു വേതനം വരുമ്പോൾ അതിന് അതിനൊരു വിലയും ഉണ്ടാവും അല്ലേ. അതാണ്
6: പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ട്, മോള് ഈ പഴങ്ങഞ്ഞ് കുടിക്കുമ്പോഴേ ഈ കൂട്ടാൻ എല്ലാം കൂടി കലക്കല്ല്, ഈ ചമ്മന്തി വേറെ വെക്കണം, മാങ്ങ അച്ചാർ വേറെ വെക്കണം, മാങ്ങ അച്ചാറത്തെ വെളുത്തിരിക്കുന്നത്.
5: പഴങ്ങഞ്ഞിയിലോട്ട് വീണപ്പോ വെളുത്തു പോയതാ.
6: പിന്നെ ഒരു ദിവസം ബിരിയാണി എന്ന് തിന്നപ്പം മോള് വായിലോട്ട് വെക്കുമ്പോ എല്ലാം അപ്പൂന്റെ തല വെച്ചങ്ങ് മറിയും. ഞാനൊന്ന് ചിരിച്ചു ചിരിച്ച് തലയില് പോയി. എപ്പൊ കഴിക്കാൻ വാ തോന്നാലും അപ്പൂന്റെ മുഖം വെച്ചങ്ങ് മറിയും.
5: അവിടെയാണല്ലോ നമ്മുടെ ഈ പറയുന്ന ഓരോ അമ്മമാരുടെയും ജീവിതത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുമ്പോഴും നമ്മൾ കഴിക്കുമ്പോ അവരെ ഉൾക്കൊള്ളിക്കുക, കാരണം അവർ നമ്മളോടൊപ്പം ഉണ്ടാവും. ചിലപ്പോ നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ അവര് വരും. അപ്പൊ ആദ്യത്തെ ഉള്ള അവർക്കായിരിക്കും പോവുക, അല്ലെങ്കിൽ അവരുടെ വിശപ്പ് മാറിയിട്ടെ നമ്മൾ കഴിക്കൂ. അതെല്ലാം അമ്മമാർക്കും ഉള്ളതാ. അവിടെ അങ്ങനൊരു കാര്യമുണ്ട്.
6: മോക്കും അതുപോലെ സ്നേഹമുണ്ട്. ഞാൻ കണ്ട് മോള് വന്ന് ഏറെ ഉടനെ പന്ത് വേണോന്ന് പറയുന്നതും കടയിൽ കൊണ്ട് മേടിച്ചു
5: കൊടുക്കുന്നതും. സന്തോഷം. അപ്പൊ ഓരോ അമ്മമാരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി ഇത്ര കാര്യങ്ങളല്ലേ ഇങ്ങനെ കിടക്ക. വീട്ടിലുള്ള ഓരോരുത്തരുടെയും കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വരും. ആ പ്രാധാന്യത്തിനൊത്ത് തിരിച്ചും അവർക്ക് അപ്പോഴും പ്രാധാന്യം കിട്ടുക എന്ന് പറയുന്നത് ഒരാളുടെ എന്താ പറയാ ആവശ്യവുമാണ്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാൻ നോക്കാം. ഹലോ, നമസ്കാരം. എന്തോ ഇത് ആരാ? കാർമലമ്മ. എന്തുണ്ട് വിശേഷ? സുഖല്ലേ?
8: ഭയങ്കര പനിയും ഒന്നും പറയണ്ട.
5: വിഷമിക്കണ്ട, മരുന്ന് വാങ്ങിച്ചോ?
8: കടയും വീടും അടുത്തായതുകൊണ്ട് ഭയങ്കര ശല്യം. ചുമ്മാ കിടന്ന് കൊട്ടോടെ കൊട്ട് കൊട്ട് കൊട്ട് കൊട്ട്.
5: അത് ഈ കടയുടെ മുൻപിൽ ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ അമ്മ, ഇത്ര സമയം മുതൽ ഇത്ര സമയം മാത്രമാണ് പ്രവൃത്തി സമയം എന്നുള്ളത്.
8: അവർക്കറിയാം ഞാൻ ആറ് മണി തൊട്ട് 12 മണി വരെ ഇരിക്കത്തുള്ളെന്നും 3 മണി തൊട്ട് 9 മണി വരെ ഇരിക്കത്തുള്ളെന്നും.
5: ഓക്കെ.
8: എന്നാൽ ഇതൊന്നും അല്ല പ്രശ്നം. അവര് ചിലപ്പോ ടീവി കണ്ടു തീർന്നായിരിക്കും ഇറങ്ങി വരുന്നത്. കാർമല ചേച്ചിയേ എന്ന് വിളിച്ചോണ്ട് വരുന്നത്.
5: അത് ചേച്ചിയോടുള്ള ഒരു സ്നേഹവും വിശ്വാസവും, ഏത് സമയത്ത് വന്നാലും ചേച്ചി ഉണ്ടാവും എന്നുള്ള വിശ്വാസമല്ലേ? ഏയ്, അതൊരു സ്നേഹല്ലേ? ഇതാണ് കേട്ടോ, ഇതാണ്
8: വീട്ടമ്മമാരും.
5: ആണോ? സന്തോഷം. സമാധാനം ഉണ്ട്. എന്നിട്ട് മരുന്നൊക്കെ
8: കഴിക്കുന്നുണ്ട്.
5: സമാധാനപ്പെട്ട് സമാധാനപ്പെട്ട് കേട്ടോ.
8: ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോ
5: ഒറ്റയ്ക്കല്ല, റേഡിയോയുടെ ശബ്ദം അങ്ങോട്ട് കൂട്ടി വെക്കുക. എത്ര പേരാണ് കൂടെ ഉള്ളത്? പിന്നെ കടയുടെ അപ്പുറത്താളുണ്ട്, കടയുടെ ഇപ്പുറത്താളുണ്ട്, ഫ്രണ്ടി റോഡിൽ കൂടെ പോകുന്ന എത്ര പേരുണ്ട്. ഇവരൊക്കെ കാർമലമ്മയുടെ പരിചയക്കാരല്ലേ, അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാർമലേച്ചിയെ എന്ന് വിളിക്കുന്നേ അല്ലേ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഇഷ്ടം പോലെ ആളുണ്ട്.
8: എന്റെ മോളെ കിട്ടുമ്പോഴേ സന്തോഷം.
5: അതിലെ പരാതി ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ പറയണം, അത് കേൾക്കാൻ കൂടിയല്ലേ ഞാൻ വരുന്നേ കേട്ടോ. ആ പരാതി ഇങ്ങോട്ട് ആ വിഷമം പറയുമ്പോ ആ മനസ്സിന് അത്രയും സമാധാനം ആയില്ലേ, അത്രയും ഒരു വിഷമം മാറിയില്ലേ. നമുക്ക് വിഷമം പറയാൻ ഒരാളെ വേണോന്നല്ലേ പറഞ്ഞത്, അതിനാ ഞാൻ ഇവിടെ കേട്ടോ.
8: അല്ലെങ്കിലും ഇവിടെ കേട്ടോണ്ട് കിടക്കുക. ശ്രീകൃഷ്ണ മോളുടെയും എല്ലാവരുടെയും
9: എല്ലാവരും ഇങ്ങനെ കേട്ട് 3 മണി വരെ ഇങ്ങനെ കിടന്നോണ്ടാ പിന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പിന്നെ കടവിറക്കാൻ പോകുന്നു.
5: പക്ഷെ ഒരു കാര്യം, കൃത്യമായിട്ട് മരുന്നും ആഹാരവും കഴിക്കണം കേട്ടോ, റെസ്റ്റ് എടുക്കണം.
9: ആ പോയി, ഇന്നലെ വേഗം പൊക്കി എടുത്തോണ്ട് പോയി, 9 മണിയാകുമ്പോ മുമ്പ് പൊക്കി എടുത്തോണ്ട് പോയി.
5: ഇപ്പൊ പനിയുള്ള സമയമാണ്, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് പനിയുള്ള സമയമാണ് അമ്മ, അതുകൊണ്ട് പനിക്ക് മരുന്ന് വാങ്ങുക, അതങ്ങ് മാറിക്കോളും കേട്ടോ. പനിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങ് വന്ന് പോട്ടെന്ന് മരുന്ന് കഴിച്ചാൽ മതി കേട്ടോ. മാറിക്കോളും മാറിക്കോളും, എനിക്കും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച,
9: എനിക്ക്
5: പ്രാർത്ഥിക്കും ഉറപ്പായിട്ടും കേട്ടോ. അപ്പൊ അടുത്ത കോളിലോട്ട് പോട്ടെ. സുഖമായിരിക്കുന്നു, ഇപ്പൊ പനി മാറി.
9: എന്റെ പൊന്നുമോക്ക് സുഖം തന്നെയെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി.
5: അസുഖമായിരിക്കും,
9: വിളിക്കുമ്പോഴല്ല എനിക്ക് ഇച്ചിരി മിച്ചവാറും കിട്ടുന്ന എന്റെ പൊന്നുമോളെ.
5: ശരി അമ്മ, ഞാൻ അടുത്ത കോളിലേക്ക് പോകട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ അമ്മ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണോ, നോക്കാം ആരാണെന്ന്. ഹലോ
10: ഹലോ ഹലോ മോളെ,
5: ചന്ദ്രികമ്മ പറയൂ.
10: മോളെ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു കുടുംബം, ഞാൻ ഒരു 10 മാസം കല്യാണം കഴിച്ച കാലം മുതൽ ഞങ്ങൾ പ്രത്യേകം വീട്ടിലായിരുന്നു താമസം.
5: ശരി,
10: മനസ്സിലായില്ലേ? അന്ന് കാലം മുതലേ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ അവരെയും പരിപാലിച്ച്, പിന്നെ എന്റെ ഹസ്ബൻഡ് ജോലിക്കാരൻ അദ്ദേഹത്തിന് പരിപാലിച്ച് ഞാൻ തന്നെ എന്റെ കുടുംബങ്ങളെല്ലാം.
5: അവിടെയാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. നമ്മളിപ്പോ ഒരു കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിന്റെ വാർത്ത കണ്ടപ്പോ എല്ലാരും മാതാപിതാക്കളെ കുറ്റം പറയുന്നുണ്ട്. ഞാൻ അവിടെ ഒരു കാര്യം, ശരിയാണ് അവർക്കൊരു അബദ്ധം പറ്റിയതും, അബദ്ധം എന്ന് പറഞ്ഞാൽ അവര് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു, അന്ന് ഒരു പക്ഷെ നമ്മളെ നാട് മൊത്തവും കരയും, അപ്പൊ ആ വീട്ടുകാരുടെ വിഷമം എന്തായിരിക്കും, അങ്ങനെ നമ്മൾ ഓർത്തു. പക്ഷെ ആ ഒരു സമയം പലരും പറയുന്നതാണ് കുഞ്ഞുങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നോക്കണം, അങ്ങനെയാണ്. ശരിയാ, നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാ മാതാപിതാക്കളും പൂർണ്ണരാണോ? ഒരിക്കലെങ്കിലും നമ്മുടെ കണ്ണ്
10: തെറ്റില്ല, സത്യം അങ്ങനെ പറയാൻ, കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എപ്പോഴും നമ്മൾ എത്ര നല്ലതുപോലെ പരിപാലിച്ചാലും ശ്രദ്ധ എവിടെങ്കിലും വിടും.
5: അതെ, കാരണം കുഞ്ഞുങ്ങളൊന്നും പറഞ്ഞു എത്രയോ കാര്യങ്ങളുണ്ട് അല്ലേ.
10: ചോദിച്ചിട്ടില്ല എത്രയോ, നമ്മള് അങ്ങനെ എത്ര നമ്മള് ഈ കുഞ്ഞുങ്ങളെ, എന്റെ പൊടി കുഞ്ഞുങ്ങളെ, നമ്മളെ പ്രസവിച്ച കാലത്തെ എന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഞാൻ തന്നെ വളർത്തിയ, അതിനെനിക്കൊരു അടുക്കും ചിട്ടയായിട്ട് ഞാൻ ഇവർ എപ്പോഴും കാര്യം ഇപ്പോഴും എന്നെ ബോധിക്കും. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പൊ തന്നെ പിന്നെ കൊച്ചുമക്കള് വരെ അവരെ എനിക്ക് ഭയങ്കര ശ്രദ്ധ, ഇവര് ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ ശ്രദ്ധിക്കും. അവരെല്ലാരും കൂടെ അവിടെ വന്ന എനിക്കൊരു കണ്ണ് ഇവരുടെ പുറത്ത് ഉണ്ട്. കാര്യം എന്താ പറയുക, എന്തെങ്കിലും ഇവർക്ക് കുഴപ്പങ്ങൾ പറ്റും എന്ന് എനിക്കറിയാം. പറ്റിയത് തന്നെ, പക്ഷെ നമ്മൾ ഇവരെ എല്ലാം പരിപാലിച്ച് തന്നെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടു വന്നത്. നമ്മൾ മനസ്സിലായില്ലേ, അത് നമ്മൾ ശ്രദ്ധയോടുകൂടി ഒരു അടുത്തും ചിട്ടയായിട്ട് നമ്മൾ ജീവിച്ച് ഇങ്ങനെ പോരുകയാണെന്നുണ്ടെങ്കിൽ അവരെ നോക്കി, നമ്മുടെ വീട്ടു കാര്യങ്ങൾ നോക്കി, നമ്മളെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ജീവിക്കാം. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ പോന്നതിന് മുമ്പേ ആണ് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുള്ളപ്പോഴത്തേക്കാണ് അവരെ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേ ഞാൻ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും. എനിക്കൊരു അടുക്കും ചിട്ടയുണ്ട്. എന്റെ വിരാളത്തെ ജോലികളെല്ലാം ചെയ്ത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളെയൊക്കെ ഉറങ്ങി കിടത്തിയതായിരിക്കും അടുത്ത ജോലി ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് അവർ ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജോലി ചെയ്യാം.
5: അല്ല, അങ്ങനെയാണെങ്കിൽ ചന്ദ്രികമ്മ, നമ്മള് ഇപ്പൊ ഒരുപാട് പുതിയ അമ്മമാർ എന്നാണ് നമ്മള് പറയല്ലേ ഈ ഒരു സമയത്ത്. ഇപ്പൊ അമ്മമാരായവരുണ്ട്, അല്ലെങ്കിൽ അമ്മമാരാവാൻ കാത്തിരിക്കുന്നവരുണ്ട്. ഒരുപാട് പേർക്കും ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നൊരു ഒരു കുഞ്ഞിനോടൊപ്പം ഒരു അമ്മ കൂടി ജനിക്കുക, അവര് അവിടെ തൊട്ടാണ് അവരും ഒരു അമ്മയായിട്ട് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ നോക്കേണ്ടതെന്നൊക്കെ അറിയുന്ന, പലപ്പോഴും അമ്മയുടെ സഹായം അതിൽ ഉണ്ടായിരിക്കും.
10: ഉണ്ടായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ട് ശ്രദ്ധിക്കേണ്ടി വന്നു. കാര്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ശ്രദ്ധിക്കേണ്ടി വന്നു. ഞാൻ ഇപ്പോ ഉള്ള മക്കൾക്കാണെങ്കിൽ അമ്മമാരുണ്ട്, അമ്മമാരുണ്ട് അവരെ നോക്കാനും കൂടെ. അതുകൊണ്ട് നമ്മള് അതേപോലെ തന്നെ എന്റെ ഈ മോള് പിന്നെ അവളെ കല്യാണം കഴിച്ച് അയച്ചിരുപ്പോഴും അയച്ചത് തന്നെ കുഞ്ഞായപ്പോഴും 6 മാസം വരെ അവള് BSc കോച്ചിങ്ങിന് പോകുമ്പോഴും എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഈ മോനെ ഞാൻ തന്നെ നോക്കുന്നത്. അവന് ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ ചോറൊക്കെ കൊടുത്ത് അവനെ ഉറക്കി കിടത്തി വീട്ടിലുള്ളത് പിന്നെന്തൊക്കെ ജോലിയുണ്ട്, അവൻ ഉറങ്ങുന്ന നേരത്തായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത്. അയാൾ ഉണരുമ്പോ അയാളെ എടുത്തോണ്ട് നിൽക്കും, എടുത്തോണ്ട് നിന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ മോള് വരുമ്പോഴത്തേക്ക് അപ്പൊ എനിക്കൊരു അടുക്കും ചിട്ടയും ഉണ്ട്, അവരെ ശ്രദ്ധിക്കുകയും വേണം, എന്റെ വീട്ടു കാര്യങ്ങൾ നോക്കുകയും വേണം. അത് വേണം, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ ചെയ്യണം. നമ്മൾ അങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കണം, കാര്യങ്ങളെല്ലാം നോക്കണം.
5: അതാണ് ചെയ്യണം. ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുവാണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുവാണ്, നമുക്കറിയാം ചിലപ്പോ എല്ലാവരുടെയും കാര്യം നോക്കണം. ഫംഗ്ഷനിലായിരിക്കും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കും, എന്നാലും നമ്മൾ കുഞ്ഞിനെ നോക്കുകയോ അവരെന്ത്
10: ചെയ്യും,
5: ഒരു സെക്കൻഡ് കണ്ണ് തെറ്റിയാ മതി.
10: ദൈവത്തിന്റെ ദൈവസത്യമായിട്ട് എനിക്കുള്ള കാര്യം, ഞാൻ എവിടെ പോയാലും ഞാൻ ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഒരു കാര്യം പറയണേ, ഞാൻ ഇവരെയും കൊണ്ട് ഇവര് വീട്ടിൽ പോവാൻ ഒരുങ്ങും, വീട്ടിൽ പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് മോനും അവരുടെ രണ്ടു കുഞ്ഞു മോന് രണ്ടു കുഞ്ഞുങ്ങളുണ്ട് മോക്ക് രണ്ടു കുഞ്ഞുങ്ങളുണ്ട് ഞാനത് പറയാമേ ഇനി പോവാൻ ഒരുങ്ങുമ്പോൾ ഇവർ എന്നെ വിളിക്കും പക്ഷെ എനിക്ക് അങ്ങനെ പോകണമെന്നുള്ള ഒരു ആഗ്രഹം പോലും ഉള്ള ആളല്ല ഞാൻ എനിക്കങ്ങനെ പോകണ്ട ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുമ്പോഴത്തേക്ക് വാമ വരുന്നെങ്കിൽ വാമ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മനസ്സും വിചാരിക്കുന്ന എന്താണെന്നറിയാമോ ഞാൻ പോകുന്ന എന്തിനാണെന്നറിയോ ഇവരെ ശ്രദ്ധിക്കാൻ ഇവര് നാലുപേരും കൂടെ വർത്താനം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പാർക്കിൽ അപ്പൊ എന്റെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ ഇവിടെ എല്ലാം ഓടുമ്പോഴത്തേക്ക് ഇവരെ നാലുപേരുടെ മുഖത്താണ് എന്റെ കണ്ണ് എനിക്ക് ഭയങ്കര ഭയമാ കുഞ്ഞുങ്ങളെ വല്ലവരും തട്ടിക്കൊണ്ടുപോകുമോ അവർക്ക് വല്ല കുറ്റങ്ങൾ പറയാ എനിക്ക് എപ്പോഴും ഉണ്ട് എനിക്ക് അങ്ങനെയാണ് അപ്പൊ ഈ മോളൊക്കെ അപ്പൊ എപ്പോഴും പറയും ഓ ഈ അമ്മയാണ് ഈ കൊച്ചുങ്ങൾ കളിക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ പറഞ്ഞ അങ്ങനല്ല പിന്നെ അതൊക്കെ ആളുകൾ വഴിയിലൊക്കെ പോകുന്നവരോ ഇവർക്കും ഗേറ്റിന്റെ റോഡിന്റെ അരുവിലാണ് നമ്മളെ വീട് അപ്പൊ അവിടെ നിന്ന് കൂഞ്ഞാലിയായിട്ടിരുന്നു പറയും എല്ലാരും കൂടെ വന്നിട്ട് കളിക്കും എന്നിരുന്നാലും എന്റെ ശ്രദ്ധ അടുക്കള നിന്നാലോടി പാടേ എന്താ എടുക്കുന്നു രണ്ടുപേരും നാലുപേരും ഇവിടെ എന്താ എടുക്കുന്നു എന്ന് ചോദിച്ചു അപ്പൊ ഓരോരുത്തരും പറയാം അമ്മ ഞങ്ങളിവിടെ നിൽക്കുക ഞങ്ങളിവിടെ നിൽക്കുക ഇത്
5: അതേപോലെ
10: അതേപോലെ നിങ്ങളെ ഈ മോന്റെ ഞങ്ങളുടെ ഈ മോന്റെ ഇവിടെ കൊച്ചിലേക്ക് ഉണ്ടല്ലോ ഇവന അവനുള്ള ഒരു മൂന്നാല് രണ്ടു മൂന്ന് വയസ്സുള്ളപ്പോ അപ്പൊ ഇവൻ അവിടെ നിന്ന് കളിക്കുമ്പോ എനിക്ക് തന്നെ അറിയാൻ ഇവ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോ പിന്നെ ഞാൻ എന്തോ ചെയ്തെന്നറിയാം ആണല്ലേ ഒരു കൊലുസ് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ അണ്ണ ഒരു കൊലുസ് പിടിച്ചു അത് ഇവൻ എവിടെ പോകുന്നു എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഒരു കറി വയ്ക്കും ഇവനെ നോക്കും ഒരു കറി വയ്ക്കും ഓടി ഒന്ന് നോക്കും ഒരു കറി വയ്ക്കും ഈ കൊലുസുള്ളത് കൊണ്ട് കിളികിളി കിളികളിച്ച് നമ്മളടുത്ത് നിൽക്കും ഇങ്ങനെ അറിയാം എന്നോനാണ് എനിക്കതാണ് പറഞ്ഞാൽ നമ്മള് 100% നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരു നേരമെങ്കിലും നമ്മൾ ജോലി ചെയ്താലും നമ്മളെ ശ്രദ്ധ കുഞ്ഞുങ്ങളിൽ തന്നെ ആയിരിക്കണം
5: ശരിയാണ് ഓക്കെ അമ്മ എന്തായാലും സന്തോഷം കേട്ടോ ചന്ദ്രയമ്മ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു കുഞ്ഞിന്റെ വാർത്ത കേട്ടപ്പോ നമുക്ക് ചുറ്റിലും എത്രയോ കാര്യങ്ങൾ ഒരുപക്ഷെ ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതെ പോകുന്ന എത്രയോ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു പലയിടത്തും പോകും ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ചില പലമരയിൽ കയറിയിരിക്കും ഷെൽഫിൽ കയറിയിരിക്കും ഇങ്ങനെയൊക്കെ കാണാൻ തിരക്കി തിരക്കി നടക്കും എവിടെയാണ് കാരണം ചെറിയ കുഞ്ഞാണ് അത് എങ്ങോട്ട് വേണമെങ്കിലും ചിലപ്പോൾ ഇഴഞ്ഞങ്ങ് പോകും അവർക്കാണ് ഇഴയാൻ തുടങ്ങിയ പ്രായമുണ്ട് അവർക്കും എല്ലാം കൗതുകമാണ് അവരിങ്ങനെ ഇഴഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പം നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മൾ നടക്കുന്ന പോലെയല്ല ഈ കുഞ്ഞുങ്ങൾ ഇഴയുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പലപ്പോഴും പെടാതെ പോകും അതിനർത്ഥം നമ്മൾ അവരെ നോക്കുന്നില്ലെന്നോ അവരോട് സ്നേഹമില്ലെന്നോ ഒന്നും അല്ല ചില ഈ പറയുന്ന പോലെ ഒരു അശ്രദ്ധയെന്നല്ല എന്നെ പറയേണ്ട ഒന്ന് കണ്ണ് തെറ്റിയ ഒരു നിമിഷം എന്നേ നമുക്കതിനെ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് കണ്ണടയാതെ നോക്കുക ഒരു നിമിഷം പോലും തെറ്റാതെ കണ്ണിമ വെട്ടാതെ അവരെ നോക്കണമെന്നൊക്കെ നമ്മൾ ഇപ്പം ഞാനൊക്കെ തന്നെ വീട്ടിൽ കുഞ്ഞിനെ നോക്കുമ്പോൾ ഒരു സമയം ഞാനൊക്കെ അങ്ങോട്ട് നീങ്ങി അമ്മ എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കും കുഞ്ഞപ്പുറത്താണ് നോക്കാത്ത എന്താണ് എന്ന് ചോദിക്കും അപ്പം ഞങ്ങൾക്ക് കളിക്കുകയല്ലേ കളിക്കുകയാണെങ്കിലും നോക്കണം എന്ന് പറയും അപ്പം അവരുടെ ശ്രദ്ധ കൂടുതൽ അങ്ങോട്ട് പോകും കാരണം കുഞ്ഞെന്ത് ചെയ്യുന്നു കാരണം കളിക്കുമ്പോൾ ഒരു വീഴാം അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ സംഭവിക്കാം ചിലപ്പോൾ മഴയാണ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും ശ്രദ്ധ അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഒരു കുഞ്ഞാണെങ്കിൽ പോലും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാവർക്കും അതിനകത്ത് തുല്യ ഉത്തരവാദിത്വമാണ് പക്ഷെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടുതൽ നമ്മൾ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ അമ്മമാരാണ് കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങൾ പലപ്പോഴും കുഞ്ഞുങ്ങളായിട്ട് ബീച്ചിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ അവരിൽ ഒരു ശ്രദ്ധ വേണം പലപ്പോഴും ഞാൻ കൊല്ലം ബീച്ചിൽ പോകുമ്പോഴും കാണുന്നതാണ് ചെറിയ കുഞ്ഞുങ്ങളെ പോലും അവർ ഈ തിരമാലയുടെ അടുത്തേക്കൊക്കെ കൊണ്ടുപോകുക എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ എന്ത് ചെയ്യുക അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അമ്മമാരാണ് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ അവിടെ തുല്യ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും കാരണം നമുക്കാണ് പെട്ടെന്ന് ടെൻഷൻ വരും അപ്പം അതിനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു വെള്ളച്ചാട്ടനടുത്ത് പോയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം വളരെ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ആ വെള്ളത്തിൽ കുളിക്കാനിറങ്ങുന്നതിൽ അമ്മമാരും ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു സെക്കൻഡ് എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ഗതി മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ അപകടം ഉണ്ടാവാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അമ്മമാർക്കൊരു ശ്രദ്ധ വേണം എന്നുള്ള കാര്യമാണ് പിന്നെ പലപ്പോഴും ഇപ്പം നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലെ സുപ്രീംകോടതിയിൽ ഇങ്ങനെ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോൾ രാഷ്ട്ര നിർമ്മാതാക്കൾ എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അതുപോലെയാണ് വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മമാർക്ക് നമ്മൾ ഈ വീട്ടിൽ കിട്ടുന്ന ആഹാരവും കടയിൽ കിട്ടുന്ന ആഹാരവുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് കടയിൽ കിട്ടിയ ആഹാരം നന്നായിട്ടുണ്ട് അമ്മ വെച്ച പത്രം പോരാ എന്നുള്ള അത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ ഒഴിവാക്കുക ഒരിക്കലും അതാണ് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുക ഉപകാരമെന്നോ പരിതോഷികമെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ആ വാക്കാണ് എന്ത് കഴിച്ചാലും അമ്മ തരുന്ന ആ ഫുഡിന് നമുക്ക് വിലമതിക്കാൻ കഴിയില്ല അവരെത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് വേണ്ടി ജോലി ചെയ്യും അത് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ നല്ലതോ ചീത്തയോ എന്നുള്ള രീതിയിൽ അവരോട് അവരെ മനസ്സിനെ വേദനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുക അങ്ങനെ ചേരുമ്പോഴാണല്ലോ അതൊരു കുടുംബമാകുന്നത് എന്തായാലും നമ്മുടെ വീട്ടമ്മമാർക്ക് സന്തോഷം നൽകുന്നതാണ് സ്ത്രീകൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉള്ളത് എന്തായാലും എല്ലാം ഒരു കൂട്ട ഉത്തരവാദിത്തമാണ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ് അമ്മമാർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മുകളിലാണ് നമ്മൾ പഠിക്കുന്നത് പോലും അമ്മ അച്ഛൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ എപ്പോഴും അമ്മമാർക്ക് കുറച്ച്
3: കുറച്ച് ഉത്തരവാദിത്തം എല്ലാ കാര്യങ്ങളിലും കൂടുതലാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ നിങ്ങളുടെ കാര്യം കൃത്യമായി ചെയ്യാൻ നിങ്ങൾക്കറിയാം, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം. അപ്പോൾ ഇന്നത്തെ വനിതാ ലോകം ഇവിടെ സമാപിക്കുന്നു. ടാറ്റ പറയുന്നു, ശ്രീലക്ഷ്മി എം എസ്.
11: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഓൺലൈൻ വഴിയും നേരിട്ടും എത്തി രജിസ്ട്രേഷൻ നടത്താം. വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446794470. നേവിയിൽ നിന്നും വിരമിച്ച ഭടന്മാർ, വീർനാരികൾ എന്നിവരുമായി സൈനിക ഓഫീസ് പ്രതിനിധികൾ അഭിമുഖം നടത്തും. കടപ്പാക്കട വിമുക്തഭട ഭവനിൽ 23-ാം തീയതി രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് അഭിമുഖമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം. മലിന ജലത്തിലൂടെ ബാക്ടീരിയ ശരീരത്തിലേക്ക് കടക്കുന്നതാണ് ഷിഗല്ലയ്ക്കു കാരണം. കഠിനമായ പനി, വയറിളക്കം, വയറുവേദന, ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തര ചികിത്സ തേടണം. കുട്ടികൾ ഉൾപ്പെടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ചൂടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു. എഴുകോൺ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ഫസ്റ്റ് ക്ലാസ് ബിടെക് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. 16-ാം തീയതി രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പലിന് മുൻപാകെ ഹാജരാകണം. ഫിഫ ലോകകപ്പ് 2026 ആരംഭിച്ച സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് വ്യാപക സൈബർ തട്ടിപ്പെന്ന് അധികൃതർ അറിയിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ആകർഷകമായ പരസ്യങ്ങളുടെ മറവിൽ ഔദ്യോഗിക ആപ്ലിക്കേഷനുകൾ പോലെ തോന്നിപ്പിക്കുന്ന വ്യാജ APK ഫയൽ ഡൌൺലോഡ് ലിങ്കുകളിലൂടെയാണ് തട്ടിപ്പ് നടത്തുന്നത്. സൈബർ സാമ്പത്തിക തട്ടിപ്പ് സംഭവിച്ചാൽ ഉടൻ 1930 എന്ന സൈബർ ഹെൽപ്ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന ദേശീയ സൈബർ ക്രൈം പോർട്ടലിലോ പരാതി നൽകണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക, ന്യൂനപക്ഷ, ക്രിസ്ത്യൻ, മുസ്ലിം പൊതുവിഭാഗങ്ങളിൽപ്പെട്ട വനിതകൾക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് അപേക്ഷിക്കാം. 4 മുതൽ 8% വരെ പലിശ നിരക്കിൽ വസ്തു ഉദ്യോഗസ്ഥ ജാമ്യ വ്യവസ്ഥയിലാണ് വായ്പ. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ ഓഫീസ് വനിതാ വികസന കോർപ്പറേഷൻ 2-ാം നില എൻ തങ്കപ്പൻ മെമ്മോറിയൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ക്ലോക്ക് ടവറിന് സമീപം ചിന്നക്കട എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. ചന്ദനത്തോപ്പ് മനയിൽകുളങ്ങര വനിതാ സർക്കാർ ITIകളിൽ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. അവസാന തീയതി ഈ മാസം 30. ഇൻഷുറൻസ് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ക്ഷീരകർഷകർക്ക് തങ്ങളുടെ ഉരുക്കളെ ഭാരത് പശുധൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. ആധാർ കാർഡും ഫോൺ നമ്പറും ഉപയോഗിച്ച് കർഷകർക്ക് നേരിട്ടോ അല്ലെങ്കിൽ മൃഗാശുപത്രികൾ വഴിയോ 15 വരെ രജിസ്ട്രേഷൻ നടത്താവുന്നതാണെന്ന് കോട്ടയം LMTC അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. വായനാ വാരാഘോഷത്തോടനുബന്ധിച്ച് പ്രാദേശിക എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സബർമതി ഗ്രന്ഥശാല ഏർപ്പെടുത്തുന്ന സബർമതി അക്ഷര പുരസ്കാരത്തിനും അക്ഷരശ്രീ പുരസ്കാരത്തിനും കൃതികൾ ക്ഷണിക്കുന്നു. കഥ, നോവൽ, കവിത, ബാലസാഹിത്യം, യാത്രാവിവരണം എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക പുരസ്കാരം നൽകും. കരുനാഗപ്പള്ളി താലൂക്കിൽ സ്ഥിരതാമസമാക്കിയ എഴുത്തുകാർക്ക് സബർമതി അക്ഷര പുരസ്കാരത്തിനും താലൂക്കിന് പുറത്തുള്ളവർക്ക് ഇതേ മേഖലയിൽ അക്ഷരശ്രീ പുരസ്കാരത്തിനും അപേക്ഷിക്കാം. സെക്രട്ടറി, സബർമതി ഗ്രന്ഥശാല, പടനായർ കുളങ്ങര തെക്ക്, കരുനാഗപ്പള്ളി PO എന്ന വിലാസത്തിൽ 12-നുള്ളിൽ അപേക്ഷിക്കാം. PC വിഷ്ണുനാഥ് MLA കണക്ട് കുണ്ടറ MLA മെറിറ്റ് അവാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10+2 പരീക്ഷകളിൽ കേരള സിലബസിൽ ഫുൾ A+ഉം CBSE ICSE സിലബസുകളിൽ 90% മുകളിൽ മാർക്കും ലഭിച്ച വിദ്യാർത്ഥികളെയാണ് അവാർഡിൽ പരിഗണിക്കുന്നത്. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലെ കുട്ടികൾ അപേക്ഷ നൽകേണ്ടതില്ല. സ്കൂളുകളിൽ നിന്നും വിവരം നേരിട്ട് ശേഖരിക്കും. കുണ്ടറ നിയോജക മണ്ഡലത്തിനകത്ത് താമസിക്കുകയും മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിക്കുകയും ചെയ്യുന്ന കുട്ടികൾ അവരുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, ഫോട്ടോ, ഫോൺ നമ്പർ എന്നിവ 25-നകം MLA ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 6282987647. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും തിങ്കളാഴ്ച മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര പ്രഖ്യാപിച്ചു. പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന KSRTCയിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയിൽ 374 ഓർഡിനറി ബസ്സുകളാണ് സൌജന്യ യാത്ര നടത്തുന്നത്. തിരുനെൽവേലി സ്റ്റേഷനിൽ 6-ാം പ്ലാറ്റ്ഫോം കമ്മീഷൻ ചെയ്യുന്ന പണികൾ മൂലം ട്രെയിൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് 13-ന് തൃശൂർ, പാലക്കാട്, പൊള്ളാച്ചി, ഡിണ്ടിഗൽ വഴി സർവീസ് നടത്തും. തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം ഇന്റർസിറ്റി 15 മുതൽ 19 വരെ രാവിലെ 7:15 പകരം 8:30 തിരുച്ചിറപ്പള്ളിയിൽ നിന്നും പുറപ്പെടും. കണ്ണനല്ലൂർ ടൌൺ വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളോട് അനുബന്ധിച്ച് 33 KV കൊട്ടിയം

പന്തളൂർ ഭൂഗർഭ കേബിളിന് തകരാർ സംഭവിച്ചതിനാൽ 5 ദിവസത്തേക്ക് ഈ മേഖലയിലെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടും. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ജനങ്ങൾ സഹകരിക്കണമെന്നും ബോർഡ് അധികൃതർ അഭ്യർത്ഥിച്ചു. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ് അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
4: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ കാതോട് കാതോരത്തിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോൾ 3 മണിവരെ നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള സമയമാണ്. അപ്പം വേഗം തന്നെ വിളിക്കുക. നമുക്ക് ഈ ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
5: ഹലോ, നമസ്കാരം മോളെ.
4: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
5: എന്റെ പേര് ശീല.
4: ഓക്കെ,
5: കൊച്ചുമോടെ ബർത്ത്ഡേ മോളേന്ന്.
4: പേര് പറഞ്ഞോ കൊച്ചുമോളുടെ.
5: മോടെ പേര് അഭിരാമി, വീട്ടിൽ ചട്ടിമോളെന്ന് വിളിക്കും.
4: ഓക്കെ,
5: പഠിക്കുക ഇവിടെ ഇല്ല, ആള് ബാംഗ്ലൂരില്ല.
4: ഓക്കെ, അപ്പൊ അഭിരാമിക്ക് റേഡിയോ ബെൻസിന്റെ ജന്മദിന ആശംസകൾ നേരുകയാണ്.
5: എല്ലാവരുടെയും ആശംസ അല്ല.
4: ഓക്കെ, എല്ലാവരുടെയും ആശംസകൾ നേരുന്നു. അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടോ അമ്മ?
5: പറഞ്ഞിട്ടുണ്ട് മോളെ, പറഞ്ഞിട്ടുണ്ട്.
4: പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
5: ഓക്കെ,
4: അമ്മ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ അതേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നേ? സാറാ? സാറക്കുട്ടി, നമ്മൾ സംസാരിച്ചിട്ട് ഒത്തിരി നാളായല്ലോ. എവിടെ ആയിരുന്നു? ഇവിടെ അവിടെ ആയിരുന്നു. ഓക്കെ, സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ?
1: സ്കൂളിൽ
0: തിങ്കളാഴ്ച തുറക്കും. ഓക്കെ, ഇത് സ്കൂളിലാ? എൽ കെ ജിയില്. ഏത് സ്കൂളിലാ? ആഹാ, കൊള്ളാലോ. പിന്നെ തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യത്തതേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് സ്കൂളിൽ പോണേന്റെ സന്തോഷത്തിലാണോ? അതെന്താ ഇന്നൊരു സന്തോഷം ഇല്ലാത്ത? സന്തോഷവാ? സ്കൂളിൽ ചെന്ന് കഴിയുമ്പോ എങ്ങനായിരിക്കും? ഫ്രണ്ട്സിനെ ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഇതിന് മുന്നേ അംഗൻവാടിയിലൊക്കെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ടോ അവിടെ? ഉണ്ട്. ആഹാ, അപ്പൊ എല്ലാരും ഒരുമിച്ച് പറഞ്ഞ അവിടെ ചേർന്നതാ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും ആയിട്ട് അടിച്ചു പൊളിക്കണം, എല്ലാം പഠിക്കണം കേട്ടോ. പഠിച്ച് വലിയ ആളാവണം. ചിക്കോ? അതെന്താ ചിക്കു പഠിക്കാത്തേ? മോള് മാത്രമേ പഠിക്കത്തുള്ളൂ. ചിക്കുവിന്റെ ചിക്കു ആരാ? ചേട്ടൻ ചിക്കുവിന്റെ അടുത്ത് പറയണം പഠിക്കാൻ കേട്ടോ. മോള് പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോ ചിക്കു ചേട്ടനെ വന്ന് പഠിക്കാൻ പറയണം. ഏ ചിക്കു ചേട്ടൻ ഏത് ക്ലാസ്സിലാ? മൂന്നിലോ? ഇപ്പൊ ഒരുപാട് പഠിക്കാനില്ലേ? ആ ഉണ്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ അടുത്ത് പഠിക്കാൻ പറയണം കേട്ടോ. എന്നെ തൊട്ട് ആ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ഏത് പാട്ടാ? ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. ടാറ്റാ. ഓക്കെ ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
0: മൂന്നാം കുറ്റി ഹരിശ്രീ ബാറിന് എതിർവശം.
1: വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-2931-1111.
3: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
3: 11:30 വരെ. വിഷയം:
1: ഡെലീറിയം, പെട്ടെന്നുള്ള ബോധക്ഷയത്തെ മനസ്സിലാക്കാം.
3: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ ഡാർവിൻ സി പോൾ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ, പ്രസിഡന്റ് കൊല്ലം സൈക്യാട്രിസ്റ്റ് സൊസൈറ്റി.
3: മൈൻഡ് ടോക്സ്.
1: മറവി രോഗമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന അപകടകരമായ ആശയക്കുഴപ്പം. വീട്ടിൽ പ്രായമായവരുണ്ടോ, സർജറി കഴിഞ്ഞവരുണ്ടോ എങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾ മിസ് ചെയ്യരുത്.
4: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
5: ഹലോ.
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
4: പേര് പറയൂ.
5: ഞാൻ രാജേന്ദ്രൻ, കടപ്പാക്കടയിരുന്നു.
4: ഓക്കെ രാജേന്ദ്രൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: ഈ ചില ഗാനങ്ങള് നെഴല് പോലെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കും. അതിന് വെയിലെന്നോ മഴയെന്നോ കാലാവസ്ഥയുടെ മാറ്റമെന്നോ ഒന്നുമില്ല. അത്രമാത്രം സുഖകരമായ ചില പാട്ടുകളുണ്ട്, പക്ഷെ അപൂർവമായിട്ട് അത് കേൾക്കാറുണ്ട്. അത്തരത്തിലൊരു ഗാനമാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
4: ഏത് പാട്ടാ?
5: നമ്മുടെ അത്രമേൽ മണമുള്ള ഒരു നല്ല മനോഹരമായ ഒരു പാട്ടുണ്ട്, മഴ എന്ന സിനിമയില്.
4: ഓക്കെ ഓക്കെ.
5: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു
4: ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
5: അതെ അതെ, ഡെഡിക്കേറ്റ് ചെയ്യാം.
4: ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കഥോട് കഥോരത്തിലേക്ക്. പുതിയ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: കഥ
0: പേര് പറയോ?
1: പേര് അനിൽ.
0: ഓക്കെ ചേട്ടാ, എവിടെന്നാ വിളിക്കുന്നത്? ഒന്നുകൂടെ പറയോ.
1: ബിഷപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം. ഞാൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുക.
0: കൊറേ നാളായല്ലോ ചേട്ടന്റെ കോള്.
1: കിട്ടുന്നില്ലായിരുന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് ഏതോ ഒരു ഭാഗ്യത്തിന് കിട്ടും. എന്റെ സ്ഥലം, യഥാർത്ഥ സ്ഥലം കുണ്ട്രയാണ്.
0: കുണ്ട്രയാണ്. ഓക്കെ,
1: ഞാനിവിടെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: എങ്ങനെയുണ്ട് വർക്കൊക്കെ?
1: ഇപ്പം ക്ലാസ് കുറവാണ്, ഒന്നാം തൊട്ട് ക്ലാസ്
0: തുടങ്ങത്തുള്ളൂ.
1: വെക്കേഷൻ അല്ലേ?
0: അതെ.
1: വിളിച്ചിട്ട് വിളിച്ചിട്ട് അവനെല്ലാം നോക്കിട്ട് കിട്ടത്തില്ലായിരുന്നു. ഇന്ന് ഏതോ ഭാഗ്യത്തിന് കിട്ടി.
0: പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, പാട്ട് കേട്ടാലോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ

0: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ?
1: സജിനി.
0: ഓക്കെ, സജിനി ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ? മംഗലശ്ശേരി. മംഗലശ്ശേരി നീലകണ്ഠൻ, നമുക്ക് അതാ പെട്ടെന്ന് ഓർമ്മ വരുന്നല്ലേ. എന്തെങ്കിലും ബന്ധമുണ്ടോ?
1: പിന്നെ ബന്ധങ്ങൾ കാണാതിരിക്കും.
0: ഓക്കെ, കോയിക്കൽ നിന്നാണ് ചേച്ചി. വർക്ക് ചെയ്യുവാണോ?
1: ഇല്ല, വീട്ടമ്മ.
0: വീട്ടമ്മയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ ആയിട്ട്
1: മഴയും
0: പോകുന്നു. പാട്ട് പറഞ്ഞിട്ടുണ്ട്?
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ട് എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാ. അപ്പൊ അത് ഞാൻ കേട്ടുന്നു.
0: ഓക്കെ, മോളുടെ പേരെന്താ?
1: രഹന. കിട്ടിയാ കേക്കാന്ന് വിചാരിച്ചു.
0: ഓക്കെ, അപ്പൊ ആളടുത്തുണ്ടോ? രഹന അടുത്തുണ്ടോ? കേക്കുന്നുണ്ടോ?
1: അതുപോലെ തന്നെ ഞാൻ ഒരു റെന്റിന് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ രാവിലെ പാട്ട് കേൾക്കുവായിരുന്നു. അപ്പൊ ആ വീട്ടിലെ ഓണർ പിള്ളേര് എന്നോട് റേഡിയോ ചോദിച്ചു. ഞാൻ റേഡിയോ കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ ഫോണിലാണ് കേൾക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് ഇപ്പൊ പറയുന്ന അവർക്ക് സമയം എങ്ങനെ നല്ല രസമുണ്ടത് മനസ്സിനും ഇഷ്ടം ഒരു സന്തോഷം. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കരമായിട്ടൊരു. അപ്പൊ എന്റെ റേഡിയോ ഞാൻ കൊടുത്തു.
0: ആണോ?
1: എനിക്ക് റേഡിയോ ഇരിക്കുമ്പോ
0: അശോ. അപ്പൊ ഇനി ചേച്ചി ഒരു പുതിയ റേഡിയോ വാങ്ങണം അല്ലേ?
1: വാങ്ങണം, പതുക്കെ വാങ്ങണം. പിന്നെ അതല്ല, ഇപ്പൊ ഞങ്ങള് മാറിയ സ്ഥലത്താണെങ്കിൽ തൊട്ടുപുറത്ത് രാവിലെ ഭയങ്കര റേഡിയോ ആവശ്യമില്ല. അവിടെ ഫുൾ ഓളിയത്തിലാവശ്യം. സത്യം പറഞ്ഞാൽ അത് വളരെ കണ്ടപ്പോ തന്നെ നമുക്ക് സന്തോഷം. എന്നുവെച്ചാല് ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ ആൾക്കാർ? ഇത്രയും ഈ കാലഘട്ടത്തില് ആൾക്കാർ ഇങ്ങനെ പ്രോഗ്രാം കേൾക്കുന്നത്, അപ്പൊ എനിക്കാണ് ഭയങ്കര സന്തോഷമായത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം. ഓക്കെ, അപ്പൊ ഈ പിന്നെ തിരിച്ചെത്തുന്ന നമ്മൾ ഒരു മണിക്കാണ് കേട്ടോ. ഇനി വാർത്തയുടെ ഒക്കെ സമയമാണ്. വാർത്തയ്ക്കും ബ്രേക്കിനും ഒക്കെ ശേഷം തിരിച്ച് ഒരു മണിക്ക് കേട്ടുമുട്ടുന്നത് വരെ ടാറ്റാ.

0: മണ്ഡപം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നിപ രോഗബാധ സ്ഥിരീകരിച്ച ആളുകളുടെ സമ്പർക്കപ്പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിലാർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ RRT യോഗം ചേർന്നിരുന്നു. PPE കിറ്റ്, ഗ്ലൌസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായി മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്.
1: വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പരിവർത്തനം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ എക്കാലവും പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ശ്രീ VD സതീശൻ ശിവഗിരിയിലെത്തുന്നത്. ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ശുഭങ്കരനന്ദ സ്വാമി തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArk, BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേർ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയം എന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്.
1: സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്നത് KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മുൻ സർക്കാർ ആരംഭിച്ച ഗ്രാമവണ്ടി വിപുലീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം സംബന്ധിച്ച് സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി M. ജോൺ. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരു വിഭാഗങ്ങൾക്കും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി ഇന്ന് വൈകുന്നേരം വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ രണ്ട് തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവച്ച കവറിൽ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 400 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അബ്ദുൽ സാക്കീറിനെ കോഴിക്കോട് ഡാൻസ് ആപ്പ് സംഘം പിടികൂടി. ഏകദേശം 10 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂർ ഇരിട്ടി ബാരപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ബാരപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപ്പാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപ്പാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി.
1: ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പരിശീലകനായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. അടുത്തമാസം 5-നാണ് ഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. 2-ാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ ജയം. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. PAB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ ഏഴുപേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു.

0: ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14 ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18 ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supplier is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
0: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഹസഗോവിനെയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ USA പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൗർ നയിക്കും. ഇറാനെ നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസെനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാനാവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000 ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ

0: രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ചിരിക്കുവാനും ചിന്തിക്കുവാനും നർമ്മ കവിതകളും നർമ്മ ഭാവനകളും കോർത്തിണക്കി അവതരിപ്പിക്കുന്നു അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KM തോമസ്, കൊല്ലം. വെള്ളിയാഴ്ച 3 മണിക്ക് പുനഃപ്രക്ഷേപണം, ഞായറാഴ്ച രാവിലെ 8:15.
2: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അങ്ങനെ വാർത്തയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ഇനി 3 മണിവരെ വിശേഷങ്ങളൊക്കെ പറയാനുള്ള സമയമാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474-2939-111 എന്ന നമ്പറിലേക്കാണ്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ,
3: നമസ്കാരം രേഷ്മ.
2: മണികണ്ഠൻ ചേട്ടോ, സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ഒരു നല്ലൊരു ദിനമുണ്ട്, അതായത് ബാലവേല വിരുദ്ധ ദിനമാണ് ഇന്ന്. അതുകൊണ്ട് കുട്ടികളെയൊക്കെ ജോലിക്കെടുക്കുന്നവർ ശ്രദ്ധിച്ചെടുക്കുക. കാരണം കുട്ടികളെ പഠിക്കാൻ അവസരം നൽകുക, ജോലിക്ക് വേണ്ടി എടുക്കരുതെന്നുള്ള ഒരു സന്ദേശമാണ് ഇന്ന് ഉള്ളത്.
2: ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
3: ആ, ഇന്ന് പാട്ടെന്ന് പറഞ്ഞാൽ ഇവനെന്റെ പ്രിയപുത്രൻ 1977 ഇറങ്ങിയതാ. അത് പ്രേം നസീറ ശ്രീയാണ് അഭിനയിച്ചേക്കുന്നത്. മാനബു ഗോപാലകൃഷ്ണന്റെ രചനയിൽ KJ ജോയി സംഗീതം ചെയ്ത് പി സുശീലാമ്മ പാടിയതാ. രാജമല്ലിപ്പൂവിരിക്കും രാജവല്ലി മണ്ഡപത്തിൽ, രാജകം തപ്പുന്നൊരു താമസയ്ക്കും ആശ്രമത്തിൽ, പുഷ്പമാസം നേരം പള്ളിമണിത്തേനിൽ രാജരാജൻ വന്നിറങ്ങി. ഈ പാട്ട്
2: ഓക്കെ.
3: ഓക്കെ
2: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം.
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം ജേഷ്മാ. ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്?
2: ഞാൻ അഞ്ചാനിമുട്ടിന്ന് സിന്ധു ആണ് വിളിക്കുന്നേ.
1: ഓക്കെ സിന്ധു ചേച്ചി, എന്ത് ചെയ്യും?
2: എന്റെ വീട് പരവൂരാണ്. പിന്നെ ഞാൻ ഇപ്പൊ മാരേജ് കഴിഞ്ഞ് അഞ്ചാനിമുട്ടിലാണ് താമസിക്കുന്നത്.
1: ഓക്കെ, പരവൂർ എവിടാ?
2: പരവൂര് നമ്മള് പാരിപ്പള്ളി റൂട്ടിൽ പോകണം. എന്നാലും പഠിച്ചതൊക്കെ പരവൂരൊക്കെയാണ്.
1: ഓക്കെ, എസ് എൻ എസ് സ്കൂളിലോ? എസ് എൻ എസ് സ്കൂളിലാണോ പഠിച്ചത്?
2: അല്ല, ഞാന് ഇവിടെ കൊല്ലത്ത് വിമൻസ് കോളേജിൽ ഇവിടെ ഫാത്തിമയിലൊക്കെ പഠിച്ചത്. അപ്പൊ പരൂരൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. നെടുങ്കോലത്തൊക്കെ ഉള്ള ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. രേഷ്മിക്ക് ഞാൻ ഈ സോങ് രേഷ്മിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ, താങ്ക് യു.
2: 18-ാം പടി എന്ന് പറയുന്നൊരു ഫിലിമിലെ സോങ് ആണ്.
1: ഓക്കെ, നല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം അത്.
2: എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. ഞാൻ ഒരുപാട് നാളായത് കേട്ടിട്ട്.
1: കൊറേ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ചിലപ്പോ നല്ല ഹാപ്പി മൂഡൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും യൂട്യൂബിലൊക്കെ.
2: നമുക്ക് നല്ലൊരു ഫീല് തരാ പാട്ട്.
1: അതെ ചേച്ചി, എനിക്ക് വേണ്ടി അത് ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കറക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ ചേച്ചി ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ.
2: ശരി.
0: ഓക്കെ, അപ്പോ ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപതി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ, എന്റെ പേര് മണി എന്നാ.
0: മണി? ഓക്കെ. മണി ചേട്ടാ എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ നല്ലില്ല.
0: നല്ലില്ല, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: ഞാൻ ഇന്നാള് വിളിച്ചിരുന്നു, ഞാൻ ഇന്നാള് പൊന്മുടി പോയപ്പോ അവിടെ നിന്ന് വിളിച്ചായിരുന്നു.
0: ഓക്കെ, പൊന്മുടി ഇപ്പൊ അടിപൊളി സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുവല്ലേ.
1: അതെ, ഇപ്പൊ ലാക്കോട്ടി ഇട്ടേക്കോടെ.
0: ഇപ്പം രണ്ടു ദിവസം ശക്തമായ മഴ കൊണ്ട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതുകൊണ്ട് അവര് ക്ലോസ് ചെയ്തു.
1: ഇവിടുത്തെ പോലെ അല്ലേ, നല്ല മഴ അവിടെ.
0: എന്ന ഏത് പാട്ടാണ് പറഞ്ഞേക്കുന്നേ?
1: ഞാന് പാട്ട് പറഞ്ഞില്ല, ഉടനെ കോൾ എടുത്തായിരുന്നല്ലോ.
0: അതെ,
1: ആ എനിക്ക് പഴയ ഒരു സിനിമ, ജയന്തി ഒരു സിനിമയില്ല, അവനോ അതോ അവള എന്ന സിനിമയില്ലേ, വെള്ളിമേഘം ചേലചിറ്റിയ മാമലകൾ എന്നുള്ള ഒരു
0: മാമലകൾ. ഓക്കെ, അപ്പൊ ചേട്ടാ ട്രിപ്പ് പോയതാണോ അന്ന് പൊന്മുടിയില്? അതോ
1: ഇല്ല, എന്റെ നാടെവിടെ, എന്റെ വീട് എവിടെയാ?
0: ഓക്കെ, അവിടാണ്. ഇവിടെയാണോ? പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങോട്ടത്തേക്ക് മാറിയതാണോ?
1: ഞാൻ ജോലിയാണ് ഇവിടെ.
0: ഓക്കെ, ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നത്?

0: എന്താ ഞാൻ കൂലി പണിയാണ്, ചപ്പത്താപ്പിങ്. എന്റെ ഭാഗമായിട്ട് ഞാനിവിടെ ഒരു 10-15 വർഷം കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട്.
1: ഇവിടാണോ അവിടാണോ ഇഷ്ടം?
0: എനിക്കിപ്പോ വന്ന് വന്ന് ഇവിടാണ് ഇഷ്ടം.
1: മറ്റത് കുറച്ച് കാണാൻ പ്രകൃതി ഭംഗിയും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധനമൊക്കെ വാങ്ങാനായാലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ?
0: ആണ് ഞാനും അവിടെ സിറ്റിപ്പുറത്ത് താമസിക്കുന്നത്. എന്റെ അവിടെ 25 km ഉള്ളൂ. അവിടെ നിന്ന് നമ്മളെ സിറ്റിപ്പുറത്താണ് ആനപ്പാറ. ഗിതിരയാണ് നമ്മുടെ മെയിൻ സിറ്റി. നെടുമങ്ങാട് ഗിതിര.
1: ഓക്കേ. വിതുര കുറച്ചുകൂടെ ഇങ്ങോട്ട്, കുഴപ്പമില്ല, കുറച്ചുകൂടെ ആളാണ്
0: അവിടെ നിന്ന്. എന്റെ അവിടെ നിന്ന് 4 km വിതുര. അത്രേ ഉള്ളൂ.
1: ഇനി പാട്ട് ആർക്കെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: ആ എനിക്കും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, എന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി. അവിടെ കിട്ടും, എനിക്ക് അവിടെ അവിടെ സുഖമായിട്ട് കിട്ടി. സ്റ്റേഷനൊക്കെ
1: റേഡിയോയിൽ കിട്ടുമോ?
0: റേഡിയോ കിട്ടും, നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യണോ എങ്കിലേ കിട്ടത്തുള്ളൂ.
1: അപ്പൊ അവിടെ റിലേറ്റീവ്സിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇത് എനിക്ക് റേഡിയോ കേൾക്കണമെന്ന്?
0: ഉണ്ട്, അവിടെ കേൾക്കുന്നുണ്ടല്ലോ. നമ്മള് പറഞ്ഞ പയ്യന്മാരെല്ലാവരും വീട്ടിൽ പോകുന്നില്ലേ, ക്ലിയർ ആ കിട്ടും. അത് പൊന്മുടി എന്ന് പറയുമ്പോ 2886 km പൊക്കമാണ്. അപ്പൊ അവിടെ നമ്മളെ പ്രദേശത്ത് പൊക്കം കൂടുതലാണ്. അവിടെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും.
1: ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് നമ്മുടെ റേഡിയോക്ക് അവിടെയും ഫാൻസ് ഒരുപാട് ആയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഉണ്ട്, കാണുന്നു. ഞാൻ പോയി ഇത് കേട്ട്, ഞാൻ അവിടെ ചെന്ന് ട്യൂൺ ചെയ്തൊക്കെ വെച്ച് പോയി ഇത് ഏത് നിലയാണ് എവിടെ നിന്ന് കിട്ടുന്ന അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരു എടുത്തുണ്ട്.
1: അപ്പൊ ഇപ്പൊ ചേട്ടന്റെ ഈ സൗണ്ട് അവരവിടെ കേൾക്കുന്നുണ്ടായിരിക്കും. അയ്യോ, എന്റെ സുഹൃത്ത് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നാ പാട്ട് കേട്ടാലോ എങ്കിൽ.
0: ആ ശരി, ആയിക്കോട്ടെ.
1: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
0: 3rd Street ഹരിശ്രീ ബാറിന് എതിർവശം.
1: വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: A flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.
3: ഓക്കെ, പി ജയചന്ദ്രൻ ആലപിച്ച നല്ല മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മുടെ ജയനൊക്കെ അഭിനയിച്ച നല്ലൊരു മൂവി കൂടിയായിരുന്നു. അപ്പൊ നീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. പേര് പറയൂ. സുജാത. ഓക്കെ സുജാത, അമ്മ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹലോ, ഹലോ, ഇത് ആരാ സംസാരിക്കുന്നേ? റിച്ചു. റിച്ചുക്കുട്ടി ഏത് ക്ലാസ്സിലാ? LKG. ആഹാ, സ്കൂളൊക്കെ തുറന്നോ? എന്റെ പേര് രേഷ്മ. ഇഷ്ടമായോ പേര്? ഇഷ്ടമായി. സ്കൂളൊക്കെ തുറന്നോ? ഏത് സ്കൂളിലാ? ഏത് സ്കൂളിലാ? ഇൻഫന്റിലോ? അക്ഷരം പഠിക്കാൻ. LKG-യിലല്ലേ? അല്ല, അംഗൻവാടിയിലാണോ? അംഗൻവാടി കഴിഞ്ഞ് LKG-യിലോട്ട് ആയില്ല. ഓക്കെ, അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. ഏതൊക്കെ അക്ഷരങ്ങളാ പഠിച്ചെന്നിട്ട്? ഏതൊക്കെ അക്ഷരങ്ങളാ പഠിച്ച? ഹരി. ഓക്കെ, അപ്പൊ ഒരുപാട് അക്ഷരങ്ങൾ പഠിച്ചല്ലോ. ഇനി എന്നാ സ്കൂളിൽ പോണേ? അടുത്ത വർഷം. ഓക്കെ, അക്ഷരം പഠിക്കാൻ പോണടുത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആരാ പഠിപ്പിക്കുന്നേ? ആന്റിയുടെ പേരെന്താ? കേട്ടില്ല. സൗമിനി. ഓക്കെ, അമ്മാമ്മ പറയാം. കുഴപ്പമില്ല, അമ്മാമ്മ പറയും. ആന്റി വഴക്കു പറയോ? എഴുതിയില്ലെങ്കി ഇല്ല. നല്ല ആന്റിയാണ്. ആന്റി നല്ല ആന്റിയാ, വഴക്കൊന്നും പറയത്തില്ല എഴുതിയില്ലെങ്കില്. ആഹാ, അപ്പൊ എന്നും പോവാ ഇഷ്ടാണോ? അപ്പൊ പഠിച്ച് വലിയ ആളാവണം കേട്ടോ. ആ, എന്താവാനാ ആഗ്രഹം? ആ, പഠിച്ച് വലിയ ആളായിട്ട് ആരാവാനാ ആഗ്രഹം? പൗരനല്ല, ഡോക്ടറോ എഞ്ചിനീയറോ പോലീസ് IPS അത് അങ്ങനെ ആരാവാനാ ജോലി? എന്ത് ജോലി? ഡോക്ടർ. അപ്പൊ ഡോക്ടറൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ വരുമ്പോ ഞങ്ങൾക്കൊക്കെ മരുന്ന് തരുമോ? തരും. എന്തൊക്കെ മരുന്ന് തരും നോക്കട്ടെ. പനിക്കുള്ള മരുന്നൊക്കെ തരുമോ? ഓക്കെ, മോന്റെ ആഗ്രഹം പോലെ പഠിച്ച് വലിയൊരു ഡോക്ടർ ആവും കേട്ടോ. പാട്ട് കേക്കാം നമുക്ക്. ടാറ്റാ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
1: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
1: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
1: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ് മിഗ് സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
1: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
1: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
1: മൊബൈൽ 9446787715.
2: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
0: 0474-2931-1111.
2: വിളിക്കേണ്ട സമയം
0: ശനിയാഴ്ച 10:30 മുതൽ
2: 11:30 വരെ. വിഷയം
0: ഡെലീറിയം, പെട്ടെന്നുള്ള ബോധക്ഷയത്തെ മനസ്സിലാക്കാം.
2: അതിഥിയായി എത്തുന്നു
0: ഡോക്ടർ ഡാർവിൻ സി പോൾ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ, പ്രസിഡന്റ് കൊല്ലം സൈക്യാട്രിസ്റ്റ് സൊസൈറ്റി.
2: മൈൻഡ് ടോക്സ്.
0: മറവി രോഗമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന അപകടകരമായ ആശയക്കുഴപ്പം. വീട്ടിൽ പ്രായമായവരുണ്ടോ, സർജറി കഴിഞ്ഞവരുണ്ടോ എങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾ മിസ് ചെയ്യരുത്.
3: ഓക്കെ, അങ്ങനെ ചെമ്മീൻ എന്ന സിനിമയിലെ നമ്മളെ ദാസേട്ടനും പി ലീലയൊക്കെ ചേർന്ന് ആലപിച്ച അടിപൊളി ഒരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. അവധേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
4: ഹലോ
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം സാറേ.
3: ഇതാരാ?
4: എന്റെ പേര് ബീന.
3: ബീന, ബീന എന്നാണോ? ഓക്കെ. ബീന ചേച്ചി എവിടെ നിന്നാ വിളിക്കുന്നേ?
4: ഞാൻ പേരൂർ നിന്നാ വിളിക്കുന്നത്.
3: ആണുങ്ങളുണ്ട്,
4: ഒന്ന് സോമൻ, ഒന്ന് ഹരിദാസൻ, ഒന്ന് രവി.
3: ഓക്കെ, ബാക്കി 50 പേരെന്നാണോ പറഞ്ഞു? 19 എന്നാണോ പറഞ്ഞു?
4: 19 പേര്.
3: ഓക്കെ, അപ്പൊ ബാക്കി ഇത്രയും ലേഡീസ് ആണ് അവിടെ. പിന്നെ
4: അവർക്കൊക്കെ ഒരു ഹായ് കൊടുക്കണം.
3: എല്ലാവർക്കും വേണ്ടിട്ട് ഒരു വലിയൊരു ഹായ്.
4: അടിപൊളി ഒരു പാട്ടാ ഞാൻ പറഞ്ഞേക്കുന്നത്.
3: ഏത് പാട്ടാ?
4: കണ്ണു തുറക്കണം.
3: അടിപൊളി പാട്ടാ. നമ്മുടെ ഉർവശിയൊക്കെ അഭിനയിച്ച അടിപൊളി ഒരു മൂവി കൂടിയാ ഭാഗ്യരാജൊക്കെ. ഇളയരാജ മ്യൂസിക് അല്ലേ? ഓക്കെ ചേച്ചി, അപ്പം പാട്ട് കേട്ടാലോ? ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, അങ്ങനെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, പേര് പറയോ.
1: ആ നമസ്കാരം, രേഷ്മ, ഞാൻ ശൈലജൻ.
0: ഓക്കെ ശൈലജൻ ചേട്ടാ,
1: എന്റെ
0: പറഞ്ഞോ.
1: ഞാൻ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജു റഹ്മാൻ എന്ന ചിത്രത്തില് രവിവർമ്മ ചിത്രത്തിന്റെ വിഭാഗം എന്നുള്ളൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പഴയ സോങ് ആണ്, സംസാരിക്കാൻ കടയിൽ ആളുണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. എന്തായാലും ചേട്ടൻ ആവശ്യപ്പെട്ട ഗാനങ്ങൾക്ക് 1978 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് കേട്ടോ. നമ്മുടെ ദാസേട്ടനാണ് ഇത് ആലപിച്ചിരിക്കുന്നത്. അപ്പൊ മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെത്താം കഥോട് കഥോരത്തിലേക്ക്. അപ്പൊ തീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, പേര് പറയോ. നമസ്കാരം, പേര് പറയോ അമ്മ.
1: കൊല്ലത്ത് നിന്ന് ആരിഫ.
0: ആരിഫ, ഓക്കെ. ആരിഫ ചേച്ചി എന്ത് ചെയ്യുക?
1: വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്. അപ്പൊ ഇന്ന് എന്താ സ്പെഷ്യൽ വെച്ചത്? കറി ഞാൻ പറയുന്ന കേക്കാൻ പറ്റുന്നുണ്ടോ? റേഡിയോയിൽ ശ്രദ്ധിക്കരുത്. വീട്ടമ്മയായ ആരിഫ ചേച്ചിക്ക് ഏത് എന്ത് വെക്കാനാണ് ഏറ്റവും ഇഷ്ടം? കറികളില് ഏത് കറിയാണ് ഇഷ്ടം?
1: മീൻകറി, അവിയല്.
0: മീൻകറി, അവിയല്,
1: അവിയല്, പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
0: ഓക്കെ, നോൺ വെജ് ആണെങ്കിൽ?
1: മീൻ.
0: ഓക്കെ,
1: ഇറച്ചി. ഇറച്ചി.
0: ചിക്കൻ.
1: ചിക്കൻ വളരെ കുറേ ഇഷ്ടമല്ല, വീട് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം, ഞാനും എന്റെ മോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. കൊച്ചുമോൾ സ്കൂളിൽ പോയി.
0: ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: പറഞ്ഞിട്ടുണ്ട്. യേശുവെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
0: ആണോ? താങ്ക് യു.
1: ഒരുപാട് ഇഷ്ടം, ഒരുപാട് ഇഷ്ടം.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്.
1: എല്ലാ പരിപാടിയും ഇഷ്ടമാണ്.
0: എന്തെങ്കിലും ഒരു ദിവസം ആന്റി ഒന്ന് കാണാൻ പറ്റട്ടെ, ഞാനും പ്രാർത്ഥിക്കാം.
1: ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പരിപാടിയും ഇരുന്ന് കേൾക്കും, എന്നിട്ട് ചിരിക്കും. എന്നുവെച്ചാലേ, കുഞ്ഞു മക്കളടുത്ത് കുഞ്ഞു മക്കളുടെ രീതിയില്, പ്രായമുള്ളവരടുത്ത് അതിന്റെ രീതിയില്, എല്ലാം അതിന്റെ രീതിയിൽ നല്ല ഒഴുക്കിലാ സംസാരിക്കുന്നത്.
0: താങ്ക് യു സോ മച്ച്.
1: ഭയങ്കര ഇഷ്ടമാണ്.
0: പക്ഷെ
1: എല്ലാരും നല്ലതന്നെ, എല്ലാരും നല്ല അവതാരകര് തന്നെ. ഭയങ്കര ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്.
1: റേഡിയോന്റെ ഭയങ്കര ജീവന.
0: ഇന്ന് പക്ഷേ ഒരു ഇച്ചിരി ഒരു പണി കിട്ടിയിട്ടുണ്ട്. ത്രോട്ടെല്ലാം ഭയങ്കര പെയിൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, തൊണ്ടവേദനയും ഒരു പനിക്കോളാണ്.
1: പ്രാർത്ഥിക്കുന്നുണ്ട്.
0: അതുകൊണ്ടാണ് ഇപ്പൊ
1: എല്ലാം നല്ല സ്വരം നല്ലതാക്കി തരട്ടെ. റേഡിയോ എല്ലാവർക്കും വലിയൊരു ആശ്വാസമാണ് കേട്ടോ. ഒരിക്കലും നിർത്തല്ലേ?
0: ഇല്ല, ഒരിക്കലും നിർത്തത്തില്ല. നമ്മള് 15 വർഷം മുന്നിട്ടോണ്ടിരിക്കും.
1: ഒരു ഞങ്ങളുടെ കേസിനാണ് കേട്ടോ.
0: ഓക്കെ, അപ്പൊ ഇനിയിപ്പം നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ വെക്കുമ്പോ വരണം റേഡിയോടെ?
1: വരുന്നോണ്ട് വരാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം വരണോന്ന് ആരോ മോക്ക് അന്നേരം നല്ല സുഖമില്ലായിരുന്നോണ്ട് വന്നില്ല.
0: സാരമില്ല, നമ്മൾ ഇനിയിപ്പോ അടുത്ത പ്രോഗ്രാം ചെയ്യാം. അപ്പോഴത്തേക്കും വരിക കേട്ടോ, നമ്മൾ അനൗൺസ് ചെയ്യുമ്പോ വരണം.
1: ശരി ശരി മോളെ.
0: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസിയല്ലേ. www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
4: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്.
5: ഹലോ
4: ഹലോ,
5: ഹലോ
6: ഹലോ
5: ചേച്ചി, റേഡിയോയുടെ വോളിയം കുറക്കണേ.
6: ഹലോ,
5: പേര് പറഞ്ഞോ.
6: എന്റെ പേര് സജി.
5: സജി, ഓക്കെ. സജി ചേച്ചി, എവിടുന്നാ വിളിക്കുന്നത്? കൊല്ലത്ത് നിന്ന്. വർക്ക് ചെയ്യുവാണോ?
6: അല്ല, ഓഫീസ്.
5: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
6: അല്ല, ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മള് ഇപ്പൊ നമ്മളെ പാട്ടിന്റെ
5: മ്യൂസിക്കൽ ചെയറിൽ
6: കിട്ടിയിട്ടുണ്ട്, അല്ലാതെ കാതോടടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറിയേക്കോ ഇതിപ്പോ
5: റേഡിയോ.
6: അത് നമുക്ക് ഇതൊരു ആശ്വാസ, ഭയങ്കര
5: ആശ്വാസമാണ് റേഡിയോ എന്ന് പറയുന്നത്.
6: പിന്നെ ഞങ്ങളിപ്പോ ഡയാലിസിന് പോയിട്ട് വന്നേ ഹസ്ബൻഡിന്.
5: എനിക്കിപ്പോ ഓർമ്മ വന്നു ആരാധന. നമ്മളിതിനു മുന്നേ സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടന്?
6: ഇപ്പം കുഴപ്പമില്ല. ചില സമയത്ത് ഇവർക്ക് ഇങ്ങനെ കയറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. എപ്പോഴും ഇവരും ഒക്കെ ആയിട്ട് ഇരിക്കത്തില്ലല്ലോ, അങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് ഞങ്ങൾ ഡയാലിസ് കഴിഞ്ഞ് വന്നതന്നെ വാർത്തയായി.
5: സമയം കിടക്കില്ലേ, 1 മണി തൊട്ട് 3 മണി വരെ നമുക്ക് ഇങ്ങനെ സമയം കിടക്കുക.
6: ഇടയ്ക്കൊന്നും കിട്ടത്തില്ല, എങ്കിലും നമുക്കിത് കേട്ടിരിക്കുമ്പോ ഒരു സന്തോഷം. ഓരോരുത്തരും പറയുന്ന കേൾക്കുമ്പോ നമ്മളെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അത് കേൾക്കുന്ന ഒരു ആശ്വാസം നമുക്ക്. പാട്ട് പറഞ്ഞിട്ടുണ്ട്
5: എന്റെ
6: മോന്റെ ബർത്ത്ഡേ ആണ് 25th. ആള് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇല്ലെന്ന്. അന്ന് എനിക്ക് ചിലപ്പം വിളിച്ചാൽ കിട്ടിയെന്ന് വരത്തില്ല. June 22 ഈ മാസം.
5: വിഷമിക്കണ്ട, നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ.
6: പറ്റത്തില്ല,
5: മോന് വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം, വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ തീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
2: ഹലോ പീരോ വിജയൻ ചേട്ടൻ.
1: അതെ അതെ അതെ, ജയസ്വാ കണ്ടുപിടിച്ചല്ലേ. ഞാൻ രഹസ്യം പറയുന്നത് ആരും കേക്കണ്ട.
2: ആ പറഞ്ഞു
1: ചേട്ടാ. ഞാനേ ഞാനേ ഒരു പഴയ പാട്ട് പാട്ട് പറയാം. പാട്ടേ പ്രിയമ്പതയല്ലയോ പറയുകയില്ലയോ, പ്രണയ സ്വരൂപിണിയല്ലയോ എന്റെ പ്രിയതമയാവുകയില്ലയോ. ഇതാണ് പാട്ട്. അതായത് ബാലരാമയുടെ രചനയും ദേവരായ മാസ്റ്ററുടെ തങ്ങിയതും ദാസേട്ടൻ പാടിയ പാട്ടാ
2: ഇതേ.
1: ഇത് കൂടാതെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാവുന്നു. ഇത് 70 സിനിമയാ,
2: 1970.
1: അന്നൊക്കെ ഞങ്ങൾ ഈ സിനിമയ്ക്ക് പോകുമ്പോ ഒരു സ്വഭാവം എന്താ പറയാ, ആരാ 3 മണിക്കൂർ മുമ്പേ തിയേറ്ററിൽ
2: ചെല്ലും.
1: കേക്കുന്നുണ്ടാ?
2: കേക്കുന്നുണ്ട്.
1: ആ അന്നത്തെ കാലത്തെ ഒരു വിനോദമാണത്. വെറുതെ സമയത്തിൽ ഓടിച്ചെന്ന് ടിക്കറ്റ് എടുത്തതിന്റെ അകത്ത് കയറുമല്ല, തിയേറ്ററിൽ ചെന്ന് അവിടെ കാമ്പൗണ്ടിന്റെ അകത്ത് കയറി ചെന്ന് ആദ്യം വാങ്ങുന്ന ഒരു സിനിമ പാട്ട് പുസ്തകമാണ്. ആ അന്നത്തെ കാലത്ത് ഏത് സിനിമ, ഹിന്ദി തമിഴ് ഏത് സിനിമ വന്നാലും പാട്ട് പുസ്തകം കാണും. അതിനകത്ത് കച്ചവടമുണ്ട്, ഏതെങ്കിലും കടകളിൽ കിട്ടും. അത് മേടിച്ചിട്ട് നമ്മുടെ സംഗീതത്തിൽ ഈ പാട്ട് ആദ്യം ഒന്ന് പാടി നോക്കും, പിന്നെ തിയേറ്ററിനകത്ത് കയറും. അതാണ് അന്നത്തെ കാലത്തെ ഒരു രസം.
2: അതുകൊണ്ട് കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരുമിച്ചായിരുന്നോ സിനിമ?
1: ചില ദിവസങ്ങളിൽ കൂട്ടുകാരാണ്, ചില ദിവസങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, ചിലപ്പോ ഒരു സൈക്കിളിൽ 3-4 പേരൊക്കെ ആയിരിക്കും പോകുന്നത്. അത് സാഹചര്യം പോലെ ഇരിക്കും, ഡെയിലി അങ്ങനെ പറയാൻ ഒക്കത്തില്ല. പക്ഷെ അത് നമ്മുടെ സാഹചര്യം കൂടെ ആണ്.
2: ഓക്കെ, പണ്ട് ഇങ്ങനെ
1: ഓലയൊക്കെ കൂടുതലും കൂട്ടുകാരായിട്ടേ പോത്തുള്ളൂ. യാദർശിയാൽ എങ്ങനെ ആയാലും ചിലപ്പോ ഒറ്റയ്ക്കൊക്കെ ഉള്ള പോക്ക്. ഞങ്ങളൊരു ടീമുണ്ട്, അന്നത്തെ ബാലയാല സുഹൃത്തുക്കള് ഒരു ടീമുണ്ടായിരുന്നു.
2: അവരൊക്കെ ഇപ്പോഴും
1: പറയാനല്ലേ, ചെക്കൻ്റെ കണ്ടിട്ട് അങ്ങോട്ട് വരുന്നത്.
2: ഈ ബാല്യകാല സുഹൃത്തുക്കളെ ഇപ്പോഴും കാണാറുണ്ടോ?
1: ഇപ്പോഴും ഉണ്ട്. പ്രായത്തിൽ ചില ആൾക്കാരായിട്ടുള്ള വിളിയുണ്ട്, പോയി കാണാറൊക്കെ ഉണ്ട്. അത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അന്നത്തെ കൂട്ടുകാരെ എനിക്ക് ഇപ്പോഴും ഉണ്ട്, വിളിയുണ്ട്. ചിലരെയൊക്കെ പോയി കാണും, ഞാൻ ഇങ്ങോട്ട് വന്ന് കാണുന്നവരൊക്കെ ഉണ്ട്. അത് തന്നെ ഉള്ളു എനിക്കിപ്പൊ ഒരു ബന്ധമായിട്ട് കൂട്ടുകാരെ ഉള്ളു. അല്ല വേറെ എനിക്ക് വേറെ കൂട്ടുകാരും സഹകരണം ഇല്ല. വീട്ടുകാർ മരിച്ച്, മക്കളായിട്ടൊന്നും വലിയ സഹകരണമൊന്നും ഇല്ല, കൂട്ടുകാരുടെ സഹകരണേ ഉള്ളു.
2: അപ്പഴേ
1: ഈ പാട്ട്, ഈ പാട്ടൊരു വെരിക്കേഷൻ ഉണ്ട്.
2: പറഞ്ഞു. ആർക്കാ?
1: ഞാൻ ഡെയിലി കാണുന്ന അവിടെ ആശ്രമ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു പൂക്കടയുണ്ട്. അമ്പല ആവശ്യങ്ങൾക്ക് വേണ്ടി പൂവ് എണ്ണ നെയ്യ് അതിലൊക്കെ കച്ചറങ്ങുന്ന ഒരു കടയുണ്ട്. ആ കടയില് രാജീവ് മോലാളിയാ, അവന്റെ ശമ്പളക്കാർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ഈ പാട്ട്
2: പഠിക്കുന്നു. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രമേഹവും വൃക്ക രോഗവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ അശ്വതി കൃഷ്ണ ബി, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, ഹോളിക്രോസ് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
5: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഈ സമയം 2 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ കാതോട് കാതോരത്തിന്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം.
6: നമസ്കാരം,
5: ആരാ സംസാരിക്കുന്നേ?
6: ഉഷ ചേച്ചിയാണ്, രേഷ്മകുട്ടി.
5: ഉഷ ചേച്ചി,
6: 3 മാസം കൊണ്ട് വിളിക്കാം. 3 മാസം കൊണ്ട്
5: ആണോ? ഈ 3 മാസത്തിനിടയ്ക്ക് ഇതുവരെ കണക്ട് ആയിട്ടില്ല.
6: ഇതുവരെ കണക്ട് ആയിട്ടില്ല. ഞാൻ 10 വട്ടം വിളിക്കണേ പറഞ്ഞിട്ട് വിളിക്കും, ഞാൻ കട്ട് ചെയ്യും.
5: അതാ നമ്മള് കണ്ടിന്യൂസ് ഇങ്ങനെ അങ്ങ് വിളിക്കണം, അപ്പൊ ചെലപ്പോ കിട്ടുമായിരിക്കും, അത്രേ പറയാൻ പറ്റൂ. ഓക്കെ, ഒരുപാട് കോൾസ് നമുക്ക് വരുന്നോണ്ടാ ഈ കണക്ട് ആവാൻ ഇത്ര ബുദ്ധിമുട്ടാവുന്നത്. പക്ഷെ അങ്ങനെ പെണങ്ങല്ലേ, നമ്മള് പാവത്തുങ്ങളല്ലേ, ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചാ മതി, കിട്ടും. ചേച്ചിയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു രസമുള്ളൂ, നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ അങ്ങ് പിണങ്ങിയാലോ.
6: എനിക്കാണെ ഒന്നാമത് സമയമില്ല, അതിന്റെ ഇടയ്ക്ക് കൂടാണ് വിളിക്കുന്നത്.
5: ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടോ?
6: എനിക്ക് തയ്യല.
5: തയ്യലാണ്? ഓക്കെ ഓക്കെ. കടയാണോ അതോ?
6: വീട്ടിലിരുന്ന്.
5: എന്തൊക്കെ, ഏതൊക്കെ ഡ്രസ്സുകളാണ് സ്റ്റിച്ച് ചെയ്യുന്നത്?
6: ബ്ലൗസ് തയ്ക്കും, ചുരിദാർ തയ്ക്കും, നൈറ്റി റീവർക്ക് ചെയ്യും,
5: എല്ലാം ചെയ്യും.
6: ഒറ്റയ്ക്കുള്ളൂ, ഒറ്റയ്ക്കുള്ളൂ. എനിക്ക് പഠിക്കാൻ 3 കുട്ടികൾ ഉണ്ടായിരുന്നു, ഇവരെ വന്നില്ല. സ്കൂൾ തുറന്നിട്ട് വരാന്ന് പറഞ്ഞ ഇവരെ എത്തിയില്ല.
5: ഓക്കെ, അപ്പൊ ഒരു തയ്യൽ അധ്യാപിക കൂടിയാണ് ഉഷ ചേച്ചി. ഏതാണ് കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്? ബ്ലൗസ് ആണോ അതോ ചുരിദാർ?
6: ബ്ലൗസ്.
5: ഇപ്പോഴത്തെ പുതിയ മോഡൽസ് എല്ലാം തയ്ക്കും?
6: മോഡല് കൊണ്ടുവന്നാ
5: ചെയ്തു കൊടുക്കും. പിന്നെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള്? അപ്പൊ ഇന്ന് ഈ 3 മാസം
6: മഴ പെയ്ത് പോകുന്നു, ഇച്ചിരി വെയില് കിട്ടി.
5: ഒരിച്ചിരി വെയില് വരുമ്പോ നമുക്ക് എല്ലാവർക്കും സന്തോഷം, തുണിയൊക്കെ കഴുകിട്ട് ഉണക്കാലോ എന്നുള്ളൊരു.
6: 2 ദിവസമായി തുണി കഴുകിട്ട് ഉണങ്ങിയത് പോലും ഇല്ല.
5: അതെ, നമ്മള് കഴുകിയിട്ടിട്ട് അശയിലോട്ട് കൊണ്ടിടുമ്പോ അപ്പോഴും മഴ വരും, അപ്പൊ ഇതെല്ലാം കൂടെ എടുത്തോണ്ട് തിരിച്ചോടും.
6: എന്റെ മോടെ പേര് രേഷ്മേന.
5: ആണോ, മോളെന്ത് ചെയ്യ?
6: മോള് TVS വർക്ക് ചെയ്യുന്നു, കടപ്പാക്കട.
5: കടപ്പാക്കട. ഓക്കെ, പിന്നെ പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
6: പാട്ട് പറഞ്ഞിട്ടുണ്ട്.
5: ഓക്കെ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാനാണ് ഉളിയക്കോവിൽ നിന്നും, ഉളിയക്കോൾ പുന്നംകുടിയിൽ നിന്നും ഹനീഫ.
0: ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട്.
1: ആ, കുറച്ച് നാളായി.
0: ഇതെവിടെ ആയിരുന്നു?
1: ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ രണ്ടു കൂടെ വന്നായിരുന്നല്ലോ, മോളെയും
0: കണ്ടായിരുന്നല്ലോ.
1: എന്റെ അടുത്ത് ഇവിടെ പറഞ്ഞു തന്നോട് ഓരോ കാര്യം.
0: പെട്ടെന്ന് പേര് മാത്രം കേട്ടപ്പോ മനസ്സിലായില്ല.
1: സുഖമായിട്ടിരിക്കുന്നു?
0: വാപ്പയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു?
1: ആ, കുഴപ്പമൊന്നുമില്ല.
0: പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വേറെ എന്തോ വിശേഷം, ഇങ്ങനെ മഴയും പിടിച്ചപ്പോഴിങ്ങനെ ഇരിക്കുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടു മാത്രണ്ട് വിളിച്ച് കിട്ടാതിരുന്ന് പിന്നെയും പിന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കുക.
0: ഇപ്പൊ എങ്ങും പോയില്ല രണ്ടുപേരും?
1: എങ്ങും പോയില്ല.
0: പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: പാട്ട് പറഞ്ഞിട്ടുണ്ട്.
1: പാട്ട് പറഞ്ഞിട്ട് ഞാൻ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ
1: ശരി.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പതീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയോ.
1: എന്റെ മക്കളുമാര് എല്ലാരും നല്ല മാർഗോട് കൂടി എല്ലാ പരീക്ഷയും പാസ്സായി. അതിന് ആശംസ പറയാൻ ദേവനന്ദന, പാർവതി, ആദിത്യൻ, കാർത്തികേയൻ, പിന്നെ ഓരോ പേരും കൂടെ ഉണ്ട്. ദേവദർശന
0: ഏത് ക്ലാസ്സിലായിരുന്നു
1: മോൻ? ഇത് ദേവദർശൻ പ്ലസ് ടു, ആദിത്യൻ പ്ലസ് ടു, പാർവതി പത്താം ക്ലാസ്.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും റേഡിയോ ബെൻസന്റെ ആശംസകൾ അറിയിക്കുകയാണ്.
1: കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ട് എന്റെ മോൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. എന്റെ മോൻ മരിച്ചു പോയിട്ടിന്ന് 2 വർഷമായി.
0: ഓക്കെ,
1: അമ്മ ദുഃഖത്തില്ല.
0: ഓക്കെ അമ്മ,
1: ഓക്കെ ഓക്കെ.
0: ഇന്നപ്പോ ഏത് പാട്ടാ അമ്മ പറഞ്ഞേക്കുന്നേ?
1: ഇപ്പൊ അത് ഞാൻ കഴിഞ്ഞ ഈ പാട്ട് കേട്ട് എന്റെ മോൻ ഇഷ്ടപ്പെട്ട പാട്ട്.
0: അമ്മ അത് നമുക്ക് കഴിഞ്ഞ തവണ ഏത് പാട്ടാ പ്ലേ ചെയ്തതെന്ന് നമുക്ക് അറിയത്തില്ല. അമ്മ പാട്ട് പറയാൻ താല്പര്യമുണ്ടോ? അതേതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്താ മതിയോ?
1: ഏതെങ്കിലും
0: പാട്ട് മതി. ഓക്കെ, അപ്പൊ ഏതെങ്കിലും നമുക്കൊരു നല്ലൊരു ഗാനം കേൾക്കാം. അതോടൊപ്പം ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പോ ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോർത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയോ.
1: ഞാൻ പ്രിയ.
0: പ്രിയ, ഓക്കെ. രേഷ്മ.
1: ഓ രേഷ്മ, ഞാൻ ഇപ്പൊ റേഡിയോ വെച്ചതേ ഉള്ളു. പ്രിയല്ല, കാലിടിച്ചു.
0: ആ മറ്റേ റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞു.
1: ഞാൻ ഇന്ന് വിലങ്ങാൻ വന്നു.
0: വീട്ടിൽ വന്നോ?
1: വന്ന് പ്ലാസ്റ്റർ എടുത്ത് മറ്റേ ബാൻഡ് ചുറ്റിയിരുന്നില്ലേ, ഇപ്പൊ അതെടുത്തപ്പ നീരടിച്ച് ഞാൻ നടന്നായിരുന്നു. നിലച്ചിരി.
0: അയ്യോ, അപ്പൊ കാണിച്ചോ.
1: സുഖമായി. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായതുകൊണ്ട് പെട്ടെന്ന് സുഖമായി.
0: അതെ അതെ, ഒരുപാട് പേരിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അതാ
1: എന്തോ വിശേഷം. ഒത്തിരി നാളായല്ലേ കേട്ടിട്ട്?
0: ഇല്ല, ഇവിടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഉണ്ട്, എല്ലാ ലൈവിലും മാറി മാറി വരുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം എങ്ങനെയുണ്ട്, നടക്കാനൊക്കെ പറ്റോ?
1: അതാ നടന്നപ്പോ നീരടിച്ച്.
0: അപ്പൊ ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ എന്തായിരുന്നു, എന്തോ എന്ത് ചെയ്യണം? വല്ല
1: മെഡിസിൻ പോണ്ടായിരുന്നു, മഴ കാരണം ഞാൻ അങ്ങ് മടിച്ച്.
0: കൊല്ലത്ത് വന്നു.
1: ബോണി സാറിനെ ഒരു ദിവസം കിട്ടിയായിരുന്നു കേട്ടോ, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അന്ന് ഏതായിരുന്നു ആ വെച്ചുള്ള എന്തോ രണ്ടുപേരി ഒരു വാരി പാടിയപ്പോഴത്തേക്കും ബാക്കി മറന്നുപോയി.
0: ഇപ്പൊ ഓർമ്മ വന്നു?
1: ഇപ്പൊ പാടുന്നില്ല, സ്വരം ഒന്നും കൊള്ളത്തില്ല.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ പറഞ്ഞേക്കുന്നേ?
1: ഞാൻ ഇതായിരുന്നു പറഞ്ഞത്, എന്തുവാ ചെമ്മീനില്ല. അന്നേരം അത്
0: നമ്മള് നേരത്തെ ചെമ്മീൻ പ്ലേ ചെയ്തു.
1: ഞാൻ ഇപ്പഴാ റേഡിയോ വെച്ചത്.
0: ആഹാ, അതെന്ത് പറ്റി ഇത്രയും നേരം കേൾക്കാഞ്ഞേ?
1: ചേട്ടന്റെ വീട്ടിൽ പോയിരുന്നു.
0: ഓക്കെ, അപ്പൊ നമുക്ക്
1: ഞാൻ പിന്നെ ചെമ്മീനിലെ പാട്ട് അല്ല ഈ പുഴയും കടന്ന് പാട്ട് വെക്കാൻ പറഞ്ഞു.
0: ഓക്കെ, അതിലെ നല്ല നല്ല പാട്ടുകളാ, ദിലീപും കാവ്യ മാധവനും ഒക്കെ അഭിനയിച്ച. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് പാതിരാപ്പുള്ളുണർന്നു പറഞ്ഞ പാട്ട് കേട്ടാലോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
3: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പം നമ്മള് ദിലീപും മഞ്ജു വാര്യരൊക്കെ അഭിനയിച്ച അടിപൊളിയൊരു മൂവി കൂടിയായിരുന്നു ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ ഗാനം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ കാവ്യമാധവൻ എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പെട്ടെന്ന് ദിലീപും കാവ്യമാധവൻ എന്നാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ ദിലീപും മഞ്ജു വാര്യരും അഭിനയിച്ചൊരു മൂവിയായിരുന്നു അത്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
4: അതെ
3: അതെ, ഈ സൗണ്ട് കേട്ടിട്ട് ഒരുപാട് നാളായി. എന്ത് പറ്റി ഇത്ര നാള് വിളിക്കാഞ്ഞേ?
4: വിളിച്ചിട്ട് കിട്ടുന്നില്ല, പരിപാടി എല്ലാം കിടക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ എങ്ങനെ കിട്ടും. പിന്നെ മറ്റുള്ള പരിപാടി, മറ്റേ രേഷ്മയുടെ പാട്ടുണ്ടല്ലോ, അത് കുറച്ച് ദിവസം രണ്ടുപേരൊക്കെ ഞാൻ വിളിച്ചില്ല. പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് കിട്ടില്ല.
3: അയ്യോ, അങ്ങനെ വിചാരിക്കല്ലേ, അങ്ങനെ വിചാരിക്കല്ലേ, വിളിക്കണം, ട്രൈ ചെയ്യണം.
4: ട്രൈ ചെയ്ത് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്താണ് ചേച്ചി, രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടിയിട്ടാണ്. പിന്നെ ഒരാഴ്ച ഞാൻ കിട്ടില്ല, ഒരാഴ്ച കിട്ടുന്നില്ല, അല്ലെങ്കിൽ തട്ടില്ലായിരിക്കും. ഒരുപാട് ആള് ശ്രോതാക്കൾ ഒരുപാട് കൂടിയത് കൊണ്ട് കിട്ടാൻ പാടായിരിക്കും. പരിപാടികൾ ഞാൻ കേൾക്കുന്നുണ്ട്.
3: എന്നാലും ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അപ്പൊ ചിലപ്പോ ലക്കിന് ഇതൊക്കെ കിട്ടിയ നല്ലതല്ലേ. അതുപോലെ കൊറേ നാളത്തെ വിശേഷങ്ങൾ നമ്മൾ എപ്പോഴും വിളിച്ചാൽ നമുക്ക് ഒന്നും പറയാൻ കാണത്തില്ല. ഇങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഗ്യാപ്പ് ഇട്ട് വിളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങളും പറയാൻ കാണും. ഓക്കെ, അപ്പൊ സോഫിയ ചേച്ചിക്ക് റേഡിയോ ബിൻസിയറിന്റെയും എന്റെയും ഒക്കെ ബിലേറ്റഡ് ജന്മദിന ആശംസകൾ. സാരല്ല, കൊഴപ്പില്ല, എന്നാലും നമ്മൾ തമ്മിൽ ഇപ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇരിക്കട്ടെ, ഒരു ആശംസ.
4: പിന്നെ ജൂണിൽ 26th എന്റെ ആങ്ങളുടെ മോളെ ബർത്ത്ഡേ ആണ്, അഹിമാണ് കുഞ്ഞ്. ഇപ്പൊ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ പറഞ്ഞു.
3: മഹിമയ്ക്കും അഡ്വാൻസ് ജന്മദിന ആശംസകൾ. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാരും തിരക്കിയെന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല.
4: പിന്നെ നമ്മുടെ ഫുട്ബോൾ താരം ആർ ജെ അനന്തു ഉണ്ടായിരുന്നില്ലേ, ഞാൻ ഫുട്ബോൾ കളിയുടെ അടുത്ത് തുടങ്ങിയപ്പോ അനന്തിനെ എനിക്ക് ഓർമ്മ വന്നു. അനന്തു വന്നായിട്ട് ഫുട്ബോൾ കളിയുടെ കത്തി എല്ലാം പറയുമായിരുന്നു.
3: അതെ അതെ,
4: ഇപ്പൊ അത് തുടങ്ങിയപ്പോ അനന്തിനെ ഓർമ്മ വന്നു.
3: ഓക്കെ, അപ്പൊ അനന്തിനോട് അറിയിച്ചേക്കാം.
4: ഓക്കെ
3: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പം ഈ സമയം 2:38 ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ടായിരുന്നു, നോക്കാം. ഹലോ
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം മാഡം. ഷിബിനാണ്
2: ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു. കച്ചവടം ഒക്കെ കഴിഞ്ഞു?
1: കച്ചവടം ഏകദേശം കഴിഞ്ഞു.
2: അപ്പൊ ഇനി കുറച്ച് ടൈം റെസ്റ്റ് ആയിരിക്കും അല്ലേ?
1: ഇനി കുറച്ച് സമയം റെസ്റ്റ് ഇല്ല, നമ്മള് ഉച്ചവരെ ഉള്ളൂ. ഇപ്പൊ തിങ്കളാഴ്ച തൊട്ടാണ് വൈകുന്നേരം തുറക്കുന്നുള്ളൂ.
2: അപ്പൊ ഇപ്പൊ ഉച്ചയാകുമ്പോ ഇത് കഴിയുമ്പോ ക്ലോസ് ചെയ്യും.
1: കഴിഞ്ഞ നാളത്തേക്കുള്ള സെറ്റപ്പ് ആകുമ്പോൾ 7 മണി 8 മണിക്കൊക്കെ ആവും.
2: അത്രയാവൂല്ലേ?
1: പിന്നെ പിന്നെ സമാധാനത്തിൽ ഓർഡർ ചെയ്താൽ മതിയല്ലോ. വീട്ടിൽ പോയിട്ട് സീരിയല് കണ്ടാലോ?
2: ഓക്കെ, സീരിയല് കാണുന്ന അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു.
1: അല്ലല്ല, ഞാൻ കാണത്തില്ല. മേഡത്തിന്റെ പ്രോഗ്രാം എല്ലാം നല്ല പ്രോഗ്രാമാണ് കേട്ടോ. ഞാൻ ഇത്രയും ദിവസം പറഞ്ഞിട്ടില്ല, മേഡം അവതരിപ്പിക്കുന്ന ആ സ്റ്റേജ് അതിന്റെ കളർ ആ കുട്ടികളെല്ലാം സൂപ്പർ ഹാൻഡിൽ ചെയ്യും. അത് അടിപൊളിയാണ്.
2: താങ്ക് യു, താങ്ക് യു. ആക്ച്വലി ലൈവില് മാത്രല്ല, നോർമലി ആയാലും എന്റെ സംസാരം എല്ലാം ഇങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ലൈവിന് വേണ്ടിട്ട് പ്രത്യേകം അങ്ങനെ സംസാരിക്കുക എടുക്കുന്നതല്ല. വീട്ടിലായാലും ഫ്രണ്ട്സിന്റെ അടുത്തായാലും എല്ലാം ഇങ്ങനെ തന്നെ.
1: പിന്നെ ഇന്നലെ ഞാൻ കാതോട് കാതോട് ചോദിച്ച് ജനനായകന്റെ പാട്ട് വീണ്ടും ചോദിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ആ കിട്ടുന്നില്ല, അതൊന്ന് എടുത്തു വെക്കണേ. അതല്ല, ഇന്ന് പാട്ട് വേറെ പറഞ്ഞിരിക്കുന്നേ. പൊന്നൈ വിരുമ്പും എന്ന് തുടങ്ങുന്ന ഒരു പൊന്നൈ വിരുമ്പും ഭൂമിയിലെ അങ്ങനെയൊക്കെ വരുന്ന പാട്ടാ. നല്ല പാട്ടാണ്.
2: ഓക്കെ, ജനനായകൻ ലവ് സോങ് അല്ലേ?
1: ആ, ലവ് സോങ് ആണ്. പക്ഷെ അന്ന് മേഡം ഇട്ടതും മാറ്റിട്ട് ഇന്നലെ രേഷ്മി മേഡത്തിന്റെ അടുത്തും മാറിപ്പോയി.
2: എനിക്ക് തോന്നി മാറിപ്പോയി, സോങ് മാറിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ മാറ്റാൻ പറ്റിയില്ല. അതാ
1: പക്ഷെ
2: അങ്ങനെ ഒരു സോങ് ഇതിനകത്ത് കാണിക്കുന്നില്ല. അതാ
1: ഓക്കെ,
2: നോക്കിയിട്ട് മറ്റേ പാട്ട് നമ്മള് കിട്ടുകയാണെങ്കിൽ പ്ലേ ചെയ്യാം കേട്ടോ, അല്ലാതായാലും. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കിട്ടത്തിരിക്കാം.

0: ഞാനേ കിംസ് ഹെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ, പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
3: അതെയോ?
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
6: ഹലോ.
5: ഹലോ, നമസ്കാരം. ഓക്കെ അമ്മ, പേര് പറയോ.
6: എന്റെ പേര് സീന.
5: സീന, ഓക്കെ. എവിടെന്നാ വിളിക്കുന്നേ? മണലിക്കട. ഓക്കെ, വർക്ക് ചെയ്യുവാണോ? ഹൗസ് വൈഫ്? ഓക്കെ. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ അതെ, ഇനിയാണ് നമ്മൾ ഒരുപാട് സൂക്ഷിക്കാനുള്ളത്. ഇപ്പം ഷിഗല്ലൊക്കെ കൊല്ലം ജില്ലയിലൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സൂക്ഷിക്കുക, പുറത്തുനിന്നൊക്കെ വെള്ളമൊക്കെ കുടിക്കാതിരിക്കുക. എന്ത് ചെറിയൊരു ലക്ഷണം ഉണ്ടെങ്കിലും അപ്പോഴന്നെ ഹോസ്പിറ്റലിൽ പോവാ, സ്വയം ചികിത്സിക്കാതിരിക്കുക, അതാണ് നല്ലത്. ആക്ച്വലി വെയിലാവുമ്പോ എല്ലാരും പറയും മഴ വന്നിരുന്നെങ്കിൽ മഴ വന്നാൽ നമുക്ക് നല്ലതാണ്, ജീവികൾക്കായാലും ചെടികൾക്കായാലും എല്ലാം വളരെ നല്ലതാണ്, ചൂട് കുറയും, നമ്മുടെ ജലാശയങ്ങളിലൊക്കെ വെള്ളം ഉണ്ടാവും. പക്ഷെ ഇതുപോലുള്ള ഒരുപാട് അസുഖങ്ങളും ആ സമയത്ത് സ്പ്രെഡ് ചെയ്യും. അപ്പൊ നമ്മൾ അതും സൂക്ഷിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ ചേച്ചി? ഡെഡിക്കേഷൻ ഉണ്ടോ?
6: എല്ലാവർക്കും.
5: ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, അങ്ങനെ വിനോദയാത്ര എന്ന സിനിമയിലെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ഈ നമ്മുടെ ലാസ്റ്റ് കോളാണ് കേട്ടോ ഇനി നമുക്ക് വരാനുള്ളത്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഈ നമ്മുടെ ലാസ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ,
1: താങ്കളുടെ കോൾ.
0: ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒരു കോളോടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആരാണെന്ന് നോക്കാം. ഓക്കെ, ഹലോ.
2: ഹലോ
0: ഹലോ, നമസ്കാരം.
2: സേതു എന്നാണ് എൻ്റെ.
0: ഓക്കെ സേതു ചേട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ?
2: ഹലോ,
0: എവിടെ നിന്നാ വിളിക്കുന്നേ?
2: കേട്ടില്ല.
0: എവിടെ നിന്നാ വിളിക്കുന്നേ?
2: ഞാൻ ഇവിടെ
0: കല്ലന്താഴ. ആ, വർക്ക് ചെയ്യുകയാണോ?
2: ആ, ഓട്ടോ ഓടുവാണ്.
0: കല്ലന്താഴത്ത് തന്നെയാണോ?
2: അല്ല, മൂന്നാം കുട്ടി പള്ളിയെടുത്ത് ഉയർത്തുമ്പോൾ കൊണ്ടുവരും.
0: ഓക്കെ,
2: ഒരു പാട്ട് വേണമായിരുന്നത്.
0: ഏത് പാട്ടാ?
2: നമ്മളെ പാദമുദ്ര എന്ന ഇത്തരത്തിൽ അമ്പലമില്ലാതെ അത്രയൊക്കെ.
0: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

അപ്പതി സമയം 2:56 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ കാതോട് കാതോരത്തിൽ നിന്നും എനിക്ക് ഇന്ന് ടാറ്റ പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു കാതോട് കാതോരത്തിൽ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു.

0: പ്രമേഹവും വൃക്കരോഗവും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ അശ്വതി കൃഷ്ണ ബി, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, ഹോളിക്രോസ് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിയൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. അവതരിപ്പിക്കുന്നത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: കവിത എന്റെ ദൈവം.

and speaking. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

പുരുഷ നെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: രോഗവും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ അശ്വതി കൃഷ്ണ ബി, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, ഹോളിക്രോസ് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ പോണി. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ വിഷയമാണ്. പ്രമേഹവും വൃക്കരോഗവും രണ്ടും വർദ്ധിച്ചു വരികയാണ് സമൂഹത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടേറെ രോഗികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഡോക്ടർ ലൈവാണ് ഇത്. അപ്പോൾ ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ അശ്വതി കൃഷ്ണ ബി ആണ്. ഹോളിക്രോസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റാണ് ഡോക്ടർ അശ്വതി കൃഷ്ണ ബി. അപ്പം ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: നമസ്കാരം. അപ്പോൾ നമുക്ക് പതുക്കെ ചോദ്യത്തിലോട്ട് കിടക്കാം. അതിന് മുമ്പേ, അതിന് ചോദ്യങ്ങളോട്ട് കിടക്കുന്നതിന് മുമ്പ്, ശ്രോതാക്കൾ വിളിക്കുക. ലൈവ് പ്രോഗ്രാമാണ്, തത്സമയ ഫോണിൻ പരിപാടിയാണ്. അതോടൊപ്പം തന്നെ ഇത് യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കമ്മിറ്റി റേഡിയോ ബെൻസികർ എന്ന് പറഞ്ഞ യൂട്യൂബ് പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് തത്സമയം കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റേഡിയോയിലൂടെ കേൾക്കാം. അതുകൊണ്ട് വിളിക്കേണ്ട നമ്പർ നോട്ട് ചെയ്തോളൂ. 0474293111. 0474293111. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലോട്ട്, കോളുകൾ വരുന്നതനുസരിച്ച് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം. ആദ്യത്തെ ഒരു ചോദ്യത്തിലോട്ട് കടക്കാം. പ്രമേഹ രോഗികൾക്ക് വൃക്കരോഗം വരാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
2: പ്രമേഹം മൂലമുള്ള വൃക്കരോഗമാണ് ലോകത്തിലെ തന്നെ ദീർഘകാല വൃക്കരോഗങ്ങളിലെ പ്രധാന കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ദീർഘകാലമായിട്ട് പ്രമേഹം നിയന്ത്രണത്തിലല്ലെങ്കിൽ വൃക്കയിലോട്ടുള്ള ചെറിയ രക്തക്കുഴലുകൾക്ക് കേടുപാട് സംഭവിക്കുകയും യൂറിനകത്തൂടെ ആൽബുമിൻ എന്ന പ്രോട്ടീൻ അത് ലീക്കാവുകയും ചെയ്യുന്നു. അത് കാലക്രമേണ കിഡ്നിയുടെ ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു 10% ആൾക്കാരാണ്, ഗ്ലോബലി 10% ഓഫ് പോപ്പുലേഷൻ ആണ് ഡയബറ്റീസ് ഉണ്ടെന്ന് പറയപ്പെടുന്നത്. അതിൽ തന്നെ 30-40% ആൾക്കാർക്ക് ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഉണ്ട്.
1: ഈ പ്രമേഹം വൃക്കകളെ ബാധിച്ച് തുടങ്ങുമ്പോൾ ശരീരം കാണിക്കുന്ന പ്രാരംഭ ലക്ഷണങ്ങളുണ്ടല്ലോ, അതെന്തൊക്കെയാണ്?
2: പ്രമേഹം മൂലമുള്ള വൃക്കരോഗം കാരണം ഇനീഷ്യൽ സ്റ്റേജസ്, ആദ്യത്തെ സ്റ്റേജസിൽ കാണുന്നത് യൂറിനകത്തൂടി യൂറിനിൽ പോകുമ്പോൾ പത കാണുക, കാലുകളിലെ നീര്, മുഖത്തെ നീര്, അമിതമായിട്ട് ക്ഷീണം ഉണ്ടാകുക, രാത്രിയിൽ 2-ൽ കൂടുതൽ തവണ യൂറിൻ പാസ് ചെയ്യുക, അതൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് എടുക്കുന്നത്.
1: ഓക്കെ ഓക്കെ. മൂത്രത്തിൽ അമിതമായി പത കാണുന്നത് വൃക്കരോഗത്തിന്റെ ലക്ഷണമാണോ?
2: അതെ, ഇപ്പൊ പറഞ്ഞതുപോലെ ഇനീഷ്യൽ ആദ്യത്തെ സ്റ്റേജസിൽ യൂറിനകത്തൂടി പത പോകുന്നത് മാത്രമായിരിക്കും കിഡ്നി രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്.
1: അത് ഈ മറ്റ് സാധാരണയുള്ള രോഗികൾക്കും അങ്ങനെ അല്ല, സാധാരണ മനുഷ്യർക്ക് അങ്ങനെ പദം വരാറില്ലേ?
2: അതെ, നോർമലായിട്ട് less than 30, അതായത് യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്നത് less than 30, കുറച്ച് പ്രോട്ടീൻ എല്ലാവരുടെ യൂറിലും പോകുന്നുണ്ട്. അത് അത് ആ
1: ലെവലിൽ സംശയത്തിന് കാരണമാവുന്നില്ല. ഇപ്പൊ അത് കാണുന്നുണ്ട് എല്ലാരും പേടിച്ച് കിഡ്നി രോഗമാണെന്ന് പറഞ്ഞ്
2: അത് ടെസ്റ്റ് ചെയ്തിട്ട് ആ ലെവലിൽ കൂടുതലാണോ എന്നുള്ളതാണ് ഉറപ്പ് വരുത്തേണ്ടത്.
1: ഓക്കെ. പ്രമേഹ രോഗികൾ പെട്ടെന്ന് കാലുകളിലും മുഖത്ത് നീര് വരുന്നത് കിഡ്നി തകരാറ് കൊണ്ടാണോ?
2: പ്രമേഹ രോഗികളിൽ യൂറിനിലെ ആൽബുമിൽ ലീക്ക് ആവുന്ന സമയത്ത് നീര് വരാൻ സാധ്യതയുണ്ട്. അത് ഗ്രാജുവലി ആയിരിക്കും പ്രോഗ്രസ് ചെയ്യുന്നത്.
1: ആദ്യം നീരൊന്നും കാണത്തില്ല, കുറച്ച് സ്റ്റേജ്
2: ആവുമ്പോഴാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. വൃക്കകളുടെ ഈ പ്രവർത്തനം വഷളാകുമ്പോൾ വിശപ്പില്ലായ്മയും അതിനൊക്കെ തന്നെ ഈ ഛർദിലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്?
2: വൃക്കയുടെ പ്രവർത്തനം കുറയുന്ന സമയത്ത് ബ്ലഡിലുള്ള യൂറിയ ക്രിയാറ്റിൻ ലെവല് റൈസ് ചെയ്യും, കൂടാൻ തുടങ്ങും. യൂറിയ കൂടുന്ന സമയം, കൂടുന്ന അവസ്ഥയാണ് യുറീമിയ എന്ന് പറയുന്നത്. യൂറിയ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് വിശപ്പില്ലായ്മ, വോമിറ്റിംഗ്, ഡിക്രീസ്ഡ് അപ്പറ്റൈറ്റ് അതൊക്കെ വരുന്നത്.
1: പ്രമേഹമുള്ള ഒരാൾക്ക് മൂത്രത്തിന്റെ അളവ് കുറയുന്നത് എപ്പോഴാണ് ഗൗരവമായി എടുക്കേണ്ടത്? പലപ്പോഴും വെള്ളം കുടിക്കാതെ മൂത്രം കുറയും, ആൾക്കാർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ്
2: ഇനീഷ്യൽ സ്റ്റേജസിൽ മൂത്രത്തിന്റെ അളവ് നോർമൽ ആയിരിക്കും. പിന്നെ കാലക്രമേണ കിഡ്നിയുടെ ഡാമേജ് കൂടിക്കൂടി വരുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ യൂറിൻ, കാലിലെ നീര്, മുഖത്ത് നീര്, ലങ്സിന് ചുറ്റും നീര്, അങ്ങനെയൊക്കെ വരും. ആ സമയത്താണ് യൂറിന്റെ അളവൊക്കെ കുറയാൻ
1: തുടങ്ങുന്നത്.
2: അതെ, ശ്വാസമുട്ടൽ വരും.
1: കിഡ്നിയുടെ ആരോഗ്യം അറിയാൻ പ്രമേഹ രോഗികൾ എത്ര നാൾ കൂടുമ്പോഴാണ് പരിശോധന നടത്തേണ്ടത്?
2: പ്രമേഹം എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 1 ഡയബറ്റിസ് ആണ് യങ് പേഷ്യൻസ്, അതായത് കുട്ടികളിൽ, അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലൊക്കെയാണ് അത് കൂടുതൽ കാണുന്നത്. അത് ജനറ്റിക്കലി റിലേറ്റഡ് ആണ്, ഇൻസുലിന്റെ സെക്രീഷൻ കുറയുന്നത് കൊണ്ടാണ് അത്. അതൊരു 10-15% മാത്രമേ ഉള്ളൂ ടൈപ്പ് 1 ഡയബറ്റിസ്. ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. കൂടുതൽ ആൾക്കാർക്കും കാണുന്നത് ടൈപ്പ് 2 ആണ്, 90-95%. അപ്പോ ടൈപ്പ് 1 ആൾക്കാർ നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു 5 വയസ്സിനുള്ളിൽ വൃക്ക രോഗത്തിന്റെ ടെസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ അത് ലേറ്റസ്റ്റ് സ്റ്റേജസിലാണ് ഡയഗ്നോസ്ഡ് ആവുന്നത്. അതുകൊണ്ട് അറ്റ് ദി ടൈം ഓഫ് ഡയഗ്നോസിസ് തന്നെ വൃക്ക രോഗത്തിന്റെ ടെസ്റ്റും ചെയ്യണം.
1: ഈ ആർക്കാണ് ഈ കൂടുതൽ സാധ്യത ഈ വൃക്ക രോഗം വരാൻ, ടൈപ്പ് 1 ഡയബറ്റീസിനാണോ ടൈപ്പ് 2 ഡയബറ്റീസിനാണോ?
2: ഓക്കെ, അത് അങ്ങനെ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 രണ്ടുപേർക്കും സെയിം ഇത് തന്നെയായിട്ടാണ് പറയുന്നത്, 30-40%. ടൈപ്പ് 1 പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നത് കൊണ്ട് സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ നേരത്തെ ചെയ്യാൻ പറ്റും, കൺട്രോൾ കുറച്ചുകൂടി കിട്ടും.
1: ഓക്കെ, എന്താണ് ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ പരിശോധന, ക്രിയാറ്റിൻ പരിശോധന എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ നോർമൽ അളവ് എത്രയാണ്?
2: ഓക്കെ, ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ മസിലിന്റെ മെറ്റബോളിസം വഴി വരുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നി വഴിയാണ്. ഓക്കെ, അപ്പോ കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിയാറ്റിന്റെ ലെവൽ കൂടും. അത് മസിൽ മാസ് കൂടുതലുള്ളവർക്ക്, അതായത് പുരുഷന്മാർക്ക് ഒരു 1.3 വരെ നോർമലായിട്ട് എടുക്കാം, സ്ത്രീകൾക്ക് 1.1 വരെയാണ് നമ്മൾ കട്ട് ഓഫ് പറയുന്നത്.
1: ഈ മൂത്രത്തിലെ ആൽബമിൻ പരിശോധന പ്രമേഹ രോഗികൾക്ക് നിർബന്ധമാണോ?
2: അതെ, വർഷത്തിൽ ഒരിക്കലെങ്കിലും യൂറിൻ ആൽബുമിൻ, നോർമലായിട്ടുള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും യൂറിൻ ആൽബുമിൻ, ക്രിയാറ്റിനിൻ റേഷ്യോ, പിന്നെ ബ്ലഡിലെ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: പ്രമേഹം നിയന്ത്രണത്തിൽ ആണെങ്കിലും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ?
2: പ്രമേഹം നിയന്ത്രണത്തിലാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കൽ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും.
1: ഈ കിഡ്നി രോഗം കണ്ടെത്താൻ എസ്റ്റിമേറ്റഡ് ഗ്ലോമറുല ഫിൽട്രേഷൻ റേറ്റ് എത്രത്തോളം പ്രധാനമാണ്?
2: ഓക്കെ, അത് ഒരു ഇക്വേഷൻ ആണ് ഈ GFR എന്ന് വെച്ചിട്ട്, കിഡ്നിയുടെ പ്രവർത്തനം കണക്കാക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. അത് നമ്മുടെ ക്രിയാറ്റിനിൻ, നമ്മുടെ വയസ്സ്, അല്ലെങ്കിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ GFR വാല്യൂ വരുന്നത്. അപ്പൊ അതൊരു മോർ ദാൻ 90 ആണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പോ ഒരു തവണ EGFR കുറവാണെന്ന് വെച്ചിട്ട് നമ്മളത് ക്രോണിക് കിഡ്നി ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഒരു മോർ ദാൻ 3 മന്ത്സ് എങ്കിലും ഒരു EGFR കുറഞ്ഞ വാല്യൂ ആണെങ്കിലാണ് ഒരു വൃക്ക രോഗത്തിന്റെ ഇതായിട്ട് പറയുന്നത്.
1: ഓക്കെ ഓക്കെ, പ്രമേഹമുള്ളവർക്ക് കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണോ? ഇത് കണ്ടെത്താൻ ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്?
2: പ്രമേഹം എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്ന അസുഖത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോ മെറ്റബോളിക് സിൻഡ്രം ഉള്ളവർക്ക് കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. അവര് മെയിൻലി യൂറിക് ആസിഡ് സ്റ്റോൺസ് ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് CT സ്കാനോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടോ എടുത്ത് നോക്കാവുന്നതാണ്.
1: ഈ CT സ്കാനിലൂടെ അൾട്രാസൗണ്ടിലൂടെ ഒക്കെ നമുക്ക് കിഡ്നി രോഗം ഉണ്ടെന്ന് അല്ലെങ്കിൽ കിഡ്നി തകരാറില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
2: അഡ്വാൻസ്ഡ് സ്റ്റേജസ് ആവുമ്പോഴത്തേക്ക് കിഡ്നിയുടെ സൈസ് ചുരുങ്ങുകയും അതിൽ എക്കോസ് ചേഞ്ചസ് ഒക്കെ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ സ്റ്റേജസിൽ അറിയാൻ പറ്റില്ല.
1: പ്രമേഹവും വൃക്കരോഗവും ഉള്ള ഒരാൾ ദിവസവും എത്ര ലിറ്റർ വെള്ളം കുടിക്കണം?
2: അത് ഇങ്ങനെ ഇത്ര ലിറ്റർ എന്നുള്ള വെള്ളം നമ്മൾ പേഷ്യൻസിന് പറയാറില്ല. ലേറ്റസ്റ്റ് സ്റ്റേജിൽ, അതായത് കാലിലെ നീര് അല്ലെങ്കിൽ ശ്വാസമുട്ടൽ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് റെസ്ട്രിക്ഷൻ പറയുന്നത്, അല്ലാതെ ക്രിയാറ്റിന്റെ ലെവൽ നോക്കിയിട്ടല്ല.
1: അതായത് വെള്ളം അങ്ങനെ ധാരാളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് അല്ലേ?
2: 2 ലിറ്റർ ഇനീഷ്യൽ സ്റ്റേജസിലുള്ളവർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല.
1: കണ്ടു തുടങ്ങുമ്പോഴാണ്. അപ്പൊ ഈ കൂടുതൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നല്ലതാണോ ഈ പ്രമേഹമുള്ളവര്? അതാണ് ഞാൻ ചോദിക്കുന്നത്.
2: ഓക്കെ, 2 ലിറ്റർ വരെ കുഴപ്പമില്ല.
1: കുഴപ്പമില്ല. കിഡ്നി രോഗമുള്ള പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അല്ലെങ്കിൽ മത്സ്യം മാംസം അളവ് കുറയ്ക്കണോ അതോ കൂട്ടണോ, ഇങ്ങനെ എങ്ങനെയാണ് അതിന്റെ ഒരു
2: ലേറ്റസ്റ്റ് സ്റ്റേജ്? സികെഡി സ്റ്റേജ് ഒരു 3-4 ഒക്കെ ആവുന്ന സമയത്താണ് നമ്മൾ പ്രോട്ടീന്റെ അളവ് കുറയ്ക്കാൻ പറയുന്നത്. നോർമലി കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് 0.8 g/kg പെർ ഡേ ആണ് അന്താരാഷ്ട്ര റെക്കമെൻഡേഷൻ പറയുന്നത്, ഗൈഡ് ലൈൻസ് വെച്ചിട്ടുള്ള റെക്കമെൻഡേഷൻ. അപ്പോ അതൊരു 50 g/kg ഒക്കെ ഒരാൾക്ക് ഒരു ദിവസം പ്രോട്ടീൻ വേണം.
1: അതായത് ഇപ്പം പൊതുവേ കാർബോഹൈഡ്രേറ്റ് കുറച്ച് എല്ലാവരും ഇപ്പം പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ആണല്ലോ നോക്കുന്നത്, ഇപ്പം കൂടുതൽ മാംസ്യമൊക്കെ കഴിക്കുന്നുണ്ട്, അത് കറക്റ്റ് ആണോ?
2: അതെ, കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ലോ പ്രോട്ടീൻ ഡയറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ബാക്കിയുള്ള നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെക്കാട്ടും.
1: അപ്പൊ നമുക്കൊരു കോൾ എത്തിയിരിക്കുകയാണ്, കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
1: ആ, പറഞ്ഞോളൂ.
3: എന്റെ കാലുമൊക്കെ ദേഹം മൊത്തം വേദന.
2: ഓക്കെ, ഷുഗർ ഉള്ള ആളാണോ?
3: പിന്നെ അല്ല, ഇടയ്ക്ക് ഇടയ്ക്ക് ശരീരം മൊത്തം മിന്നി പിടിക്കുകയുണ്ട്. എന്താ അസുഖം കാര്യങ്ങളൊന്നും അറിയില്ല.
2: സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആളാണോ?
3: ഇല്ല, ശ്വാസം മുട്ടിന്റെ
2: ഇൻഹേലർ ആണോ? ഓക്കെ, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഷുഗർ പ്രഷർ അങ്ങനെയുള്ള അസുഖത്തിനൊന്നും മരുന്ന് കഴിക്കുന്നില്ല?
3: ഇല്ല, ഒന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല.
2: ഓക്കെ, അപ്പോ അടുത്തുള്ള ഒരു ഫിസീഷ്യനെ കാണിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഹീമോഗ്ലോബിന്റെ ലെവല്, ബാക്കി സോഡിയം, പൊട്ടാസ്യം, ക്രിയാറ്റിൻ എല്ലാം നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ ഓക്കെ, അപ്പൊ അടുത്തൊരു ഫിസിഷ്യനെ കാണുക. ഓക്കെ, അപ്പോ നമുക്ക് ഇങ്ങനെ ഈ കൊച്ചു പിടിക്കുന്നത് ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടോ?
2: അതെ അതെ, കൂടുതൽ പേരും കൊച്ചു പിടുത്തം ഒക്കെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. തുടക്കത്തിലല്ല,
1: ലേറ്റസ്റ്റ് സ്റ്റേജിലൊക്കെ. പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് പഴങ്ങൾ, ഇലക്കറികൾ കിഡ്നി രോഗികൾ പൂർണ്ണമായും ഒഴിവാക്കണോ?
2: അത് നമ്മുടെ ബ്ലഡിലെ പൊട്ടാസ്യത്തിന്റെ ലെവല് നോക്കിയിട്ട്, അത് കൂടുതലാണെങ്കിൽ പൊട്ടാസ്യം ഉള്ള ഫുഡ്സ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവോയ്ഡ് ചെയ്യണം.
1: ഓക്കെ, അങ്ങനെ പൊതുവേ എത്ര ശതമാനം കഴിക്കാമെന്നൊക്കെ നമ്മുടെ ഒരു ഭക്ഷണക്രമത്തിൽ ഇത്ര കാർബോഹൈഡ്രേറ്റ്, അപ്പൊ ഇവർ എത്ര ശതമാനം കഴിക്കാം ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ?
2: അതെ, അത് പൊട്ടാസ്യം ലെവൽ നോർമൽ ആണെങ്കിൽ സാധാരണ ഒരു ആൾ കഴിക്കുന്നത് പോലെ ഇവർക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. പൊട്ടാസ്യം കൂടുതലാണെങ്കിൽ പൊട്ടാസ്യം ഇല്ലാത്ത ഫ്രൂട്ട്സ്, ആപ്പിൾ, പേരയ്ക്ക, പപ്പായ, പൈനാപ്പിൾ, അതാണ് കോമൺലി പറയുന്നത്, അതൊക്കെ
1: കഴിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, പ്രമേഹവും പ്രഷറും ഈ കിഡ്നി രോഗമുള്ളവർ ഉപ്പിന്റെ ഉപയോഗം എത്രത്തോളം കുറയ്ക്കണം? പ്രമേഹം ഉള്ളവരും ഈ കിഡ്നി പ്രഷറിന്റെ അസുഖം ഉള്ളവരും അവർ ഉപ്പിന്റെ അളവ് എത്ര മാത്രം?
2: അന്താരാഷ്ട്ര ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ഒരു ദിവസം ലെസ് ദാൻ 2 g, അതായത് ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ, ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കേണ്ടത്. ലോ സോൾട്ട് ഡയറ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
1: പൊതുവേ നമ്മളെല്ലാവരും കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുകയാണല്ലോ, നമ്മള് കറികളിലൊക്കെ ധാരാളം ചേർക്കുന്നുണ്ട്. ഇതൊരു സാധാരണ ആരോഗ്യമുള്ള ആൾക്കും ഇത് എത്ര ദോഷകരമാണോ ഇത്രയും കൂടുതൽ ഉപ്പ്?
2: അതെ അതെ, എല്ലാരും ലെസ് ദാൻ ഒരു 5 g സോൾട്ട് ആണ് പറയുന്നത്.
1: ഓക്കെ ഓക്കെ, കിഡ്നി രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ സുരക്ഷിതമായ പഴങ്ങൾ ഏതൊക്കെയാണ്?
2: പഴങ്ങൾ എന്ന് വെച്ചാൽ ഫ്രൂട്ട്സിലും നമ്മൾ പൊട്ടാസ്യത്തിന്റെ ലെവലാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പൊട്ടാസ്യം നോർമൽ ആണെങ്കിൽ ഡയബറ്റിക് ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കാം. പൊട്ടാസ്യം കൂടുതലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഫ്രൂട്ട്സ്, പൊട്ടാസ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഒക്കെയാണ് കഴിക്കേണ്ടത്.
1: പൊതുവെ ഒരു കൺഫ്യൂഷൻ ആണ്, നമ്മൾ പഴക്കട ചെന്നാൽ ഇതൊക്കെ കഴിക്കാം, മാങ്ങ കാണും, പൈനാപ്പിൾ കാണും. അപ്പൊ ഈ നമ്മളിപ്പോ ഓരോ സീസണിലും ഇപ്പൊ മാങ്ങ ധാരാളമുള്ള സീസൺ ഉണ്ട്, ഇതിപ്പോ നമ്മൾ അന്നേരം മാങ്ങ കൂടുതൽ കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഇതൊക്കെ നല്ലതാണോ? ഇത് ഇങ്ങനെയുള്ള
2: കിഡ്നി രോഗമുള്ളവര് പൊട്ടാസ്യം ലെവൽ കൂടുതലാണെങ്കിൽ മാങ്ങ, ചക്ക, അത് അങ്ങനെയുള്ളതിലൊക്കെ അധികം പൊട്ടാസ്യം ഉണ്ട്, അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
1: അത് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ചക്കയും മാങ്ങയുടെ ഒക്കെ സീസൺ ആകുമ്പോ പിന്നെ ധാരാളം കഴിക്കുന്ന ഒരു ശീലമുണ്ട്. കിഡ്നി തകരാറുള്ള ഒരു പ്രമേഹ രോഗിക്ക് വ്യായാമം ചെയ്യുന്നത് സുരക്ഷിതമാണോ?
2: അതെ, നമ്മുടെ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ആഴ്ചയിൽ 5 ദിവസം അരമണിക്കൂർ വെച്ച് മോഡറേറ്റ് ഇന്റൻസിറ്റി കൈ വീശി നടത്താം, അതുപോലെയുള്ള എക്സസൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരാഴ്ചയിൽ 150 minutes.
1: മറ്റേ എക്സസൈസ്, അതായത് ഇപ്പം യോഗ പോലുള്ള എക്സസൈസ് ഉണ്ട്, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവരുണ്ട്, ഇവരൊക്കെ എത്രമാത്രം ഇത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള അസുഖം ഉണ്ടെങ്കിൽ?
2: അരമണിക്കൂർ വെച്ചിട്ട് ദിവസം ചെയ്യാവുന്നതാണ്.
1: ജിമ്മിലൊക്കെ ചെയ്യുന്നുണ്ട്, യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രമേഹത്തിനുള്ള ചില ഇംഗ്ലീഷ് മരുന്നുകൾ ദീർഘകാലം കഴിച്ചാൽ കിഡ്നി കേടാകുമെന്ന് പറയുന്നത് ശരിയാണോ? അതെനിക്കൊന്ന് പൊതുവെ എല്ലാവരും സംശയമാണ്.
2: അതെ, പ്രമേഹത്തിന് വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് കിഡ്നി പ്രോബ്ലം വരുന്നില്ല. എന്നാൽ
1: കഴിക്കാതിരിക്കുമ്പോഴാണല്ലേ.
2: അതുകൊണ്ട് ദീർഘകാലം പ്രമേഹം കൺട്രോൾ അല്ലാതായി കിഡ്നിക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ജി എഫ് ആർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഡയബറ്റീസിന്റെ മെഡിസിൻസിന്റെ ഡോസ് കുറയ്ക്കുകയും ചില മെഡിസിൻസ് അവോയ്ഡ് ചെയ്യുകയും വേണം. പക്ഷെ അത് കഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും കിഡ്നി ഡാമേജ് വരില്ല.
1: അപ്പോൾ നമുക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അതിലോട്ട് കിടക്കണം. അത് കഴിഞ്ഞ് ഉടനെ മടങ്ങി വരാം. ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111. ഓക്കെ.
0: കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി പോയാ പോയി.
1: ഓക്കെ, മടങ്ങി വരാം. ഡോക്ടർ ലൈവാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം പ്രമേഹവും വൃക്കരോഗവുമാണ്. നമ്മുടെ ഒപ്പം ഉള്ളത് ഡോക്ടർ അശ്വതി കൃഷ്ണ ബി ആണ്. ഡോക്ടർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആണ്, ഹോളി ക്രോസ് ഹോസ്പിറ്റൽ കൊട്ടിയത്തിലെ നെഫ്രോളജിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നമ്മളോട് ഇപ്പം നമ്മളോട് സംശയങ്ങൾക്ക് നിവാരണം നൽകാനും ഉത്തരങ്ങൾ നൽകാനും അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുമായിട്ട് ഡോക്ടർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ശ്രോതാക്കൾ ചോദിക്കാൻ മറക്കരുത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പൊ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്തേ.
1: ആ, പേരൊന്ന് പറയോ. ആ, ഓക്കെ, ചോദിച്ചോളൂ. ഡോക്ടർ അടുത്തുണ്ട്,
2: പറഞ്ഞോളൂ.
4: ഞാനൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. 2018 ഡയബറ്റിക് എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ആണ് കഴിക്കുന്നത്.
2: ഓക്കെ.
4: അപ്പൊ ഇന്ന് ഇത് ടെസ്റ്റ് ചെയ്തായിരുന്നു, മറ്റേ ആൽബമിൻ അത് ടെസ്റ്റ് ചെയ്തപ്പം 300 സംതിങ് ഉണ്ട്. പ്രോട്ടീൻ, യൂറിൻ വഴി പ്രോട്ടീൻ പോകുന്ന, അത് അതെങ്ങനെ അതിന്റെ ഒന്ന് വിശദമായിട്ട് പറയണം.
2: ഓക്കെ, ക്രിയാറ്റിൻ ലെവൽ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നോ?
4: ക്രിയാറ്റിൻ ലെവൽ ചെക്ക് ചെയ്ത്, അത് നോർമലാ.
2: 1.2 താഴെയാണ്.
4: അതെ അതെ.
2: അപ്പൊ ഇത് മോർ ദാൻ യൂറിനിലെ മൈക്രോ ആൽബുമിൻ അല്ലേ നോക്കിയത്? ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ആണോ നോക്കിയത്? അത് മോർ ദാൻ 30 ആണെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. ബി പി കൺട്രോൾഡ് ആണോ? അപ്പോൾ ഒരു നെഫ്രോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിന് വേണ്ട പ്രോട്ടീൻ ലീക്ക് തടയാനുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്.
1: ഓക്കെ, നമ്മൾ അടുത്തൊരു കിഡ്നി രോഗമുള്ളവർക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ ഇൻസുലിൻ ആണോ ഗുളികയാണോ കൂടുതൽ നല്ലത്?
2: ആദ്യത്തെ സ്റ്റേജസിൽ ഗുളിക വെച്ചിട്ടായിരിക്കും നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് സ്റ്റേജസ് ആകുന്ന സമയത്ത് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോവുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ ഇൻസുലിൻ ആയിരിക്കും കൂടുതൽ. പക്ഷെ അത് ഓരോ പേഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ചിലപ്പോൾ മിക്കവാറുള്ള എല്ലാവർക്കും ഇൻസുലിനും ഗുളിക രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും കൊടുക്കുന്നത്. അത് ഓരോ പേഷ്യൻസിന്റെ ഇതനുസരിച്ചിട്ടായിരിക്കും. ബ്ലഡ് ലെവലും ബ്ലഡ് ഷുഗർ ലെവലും ഹൈപ്പോഗ്ലൈസീമിയ ആവുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. ഒരു പർട്ടിക്കുലർ EGFR കഴിയുമ്പോൾ നമുക്ക് എല്ലാ മരുന്നുകളും, അതായത് ഈ ഓറലി കൊടുക്കുന്ന മരുന്നുകൾ എല്ലാം കൊടുക്കാൻ പറ്റില്ല. ഇൻസുലിൻ അങ്ങനെ പർട്ടിക്കുലർ EGFR എന്നുള്ളത് കട്ട് ഓഫ് ഇല്ല.
1: ഇപ്പൊ പലപ്പോഴും ഇത് അറിയാതെ പോകുന്നുണ്ടല്ലേ, ആൽബമിന്റെ ഒരു അല്ലേ, അത് വരുന്നത് പലപ്പോഴും എനിക്കൊന്നും ഈ രോഗികൾ അറിയുന്നില്ല. എന്താണ് ഇതിന്റെ ലക്ഷണം? ഈ ആൽബമിൻ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്ന എന്തൊക്കെ ലക്ഷണങ്ങളാണ്?
2: ആൽബുമിൻ ലീക്ക് ആവുന്നതിന്റെ മെയിൻ ലക്ഷണം മൂത്രത്തിൽ
1: പതയാണ്,
2: പിന്നെ കാലില് നീര്, ഫേസിൽ മുഖത്ത് നീര്. സ്ക്രീനിങ് ടെസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം. ഇപ്പൊ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിലും, ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, പിന്നെ ബ്ലഡില് ക്രിയാറ്റിനിൻ ലെവൽ, ഇത് രണ്ടും വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം.
1: ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം.
5: നമസ്കാരം, സനലിനാണ്. ഞാന് ഡോക്ടറുടെ ചോദ്യം വിളിച്ചാണ്.
1: നമ്മളിപ്പോ
5: ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ടാബ്ലറ്റിനേക്കാളും ബെറ്റർ ഇൻസുലിൻ ആണെന്ന്. അതിപ്പോ ടാബ്ലറ്റ് എടുത്താൽ എന്തായാലും കുറച്ച് കഴിയുമ്പോ വീണ്ടും ടാബ്ലറ്റിന് അളവ് കൂടി കൂടി ഇൻസുലിൻ എത്തിപ്പെടത്തുള്ളൂ. അപ്പം ടാബ്ലറ്റിനേക്കാളും ബെറ്റർ ഇൻസുലിൻ ആണ് ബോഡിക്ക് കുറച്ചുകൂടെ നല്ലത് എന്ന് പറയുന്നത് ശരിയാണെന്നുള്ളത്?
2: ഇല്ല, അങ്ങനെയില്ല. ഇൻസുലിൻ ടാബ്ലറ്റ് രണ്ടിലും ഏത് നല്ലത് ചീത്ത അങ്ങനെയല്ല, രണ്ടും നല്ലതാണ്. രണ്ടും ബെറ്റർ നമ്മുടെ, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ മരുന്നും കൊടുക്കാൻ പറ്റും. പക്ഷെ ലേറ്റസ്റ്റ് സ്റ്റേജസിലാവുമ്പം എല്ലാ ടാബ്ലറ്റ്സും കൊടുക്കാൻ പറ്റില്ല. ജി എഫ് ആർ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. ആ അവസ്ഥയിൽ ഇൻസുലിൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ
5: ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റ് എന്തായാലും ആ ലെവലിൽ എത്തും കുറച്ച് വർഷത്തിനകം തന്നെ. അപ്പൊ ഇൻസുലിൻ തന്നെ അന്നേരവും ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ മെറ്റ്ഫോമിൻ കഴിച്ചു എന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലുള്ള മെഡിസിൻസ് കൊണ്ടോ ഒരിക്കലും ഡയബറ്റീസ് കംപ്ലീറ്റ്ലി ക്യൂർഡ് ആവുന്നില്ല.
2: കംപ്ലീറ്റ്ലി ക്യൂർഡ് അല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റും, പ്രോഗ്രസ് ചെയ്യാതെ നോക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ട് മെഡിസിൻസ്, കറക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്താൽ.
5: എത്ര വർഷം വരെ നമ്മളിപ്പോ ഈ ടാബ്ലറ്റ് തന്നെ ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം, ഒരു ഏർലി ഫോർട്ടീസിലൊക്കെ ആണ് ഈ ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എത്ര നാൾ വരെയാണ് ഈ പറഞ്ഞ കൺട്രോൾ ചെയ്യാൻ പറ്റുക?
2: അഞ്ച്
5: വർഷമായിട്ട് എനിക്കുണ്ട്. ടാബ്ലറ്റ് എടുത്തോണ്ടിരിക്കുക.
2: ഇപ്പൊ ഷുഗർ ലെവൽസ് എങ്ങനെയുണ്ട്? എച്ച് ബി എ വൺ സി ഒക്കെ എങ്ങനെയുണ്ട്?
5: കൺട്രോൾഡ് ആണ്. ഐ മീൻ ഇപ്പോഴും മെറ്റ്ഫോമിൻ എടുക്കുന്നുണ്ട്.
2: മെറ്റ്ഫോമിൻ മാത്രമേ ഉള്ളൂ?
5: മെറ്റ്ഫോമിൻ ഉണ്ട്, വേറൊരു ടാബ്ലറ്റ് ഉണ്ട്, നമ്മളോട് പേര് ഓർക്കുന്നില്ല.
2: എച്ച് ബി എ വൺ സി നോക്കിയിട്ടുണ്ടോ? മൂന്ന് മാസത്തെ വാല്യൂ
5: മൂന്ന് മാസം മുമ്പേ നോക്കിയിട്ടുണ്ട്. 8 പോയിന്റ്
2: ആവുമ്പോ കൺട്രോള് കുറവാണെന്നാണ് അത് കാണിക്കുന്നത്. അപ്പോ ഡയറ്റ്, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ?
5: വേറൊരു ഡൗട്ട് ചോദിച്ചത്, എത്രത്തോളം ബെറ്റർ ആണ് ഈ അലോപ്പതിയേക്കാൾ ആയുർവേദയിലേക്ക് മാറുന്നത്?
2: അത് ആയുർവേദത്തിനെ പറ്റി കൂടുതൽ പറയാൻ എനിക്കറിയില്ല.
1: നമ്മളിപ്പോ അലോപ്പതി ഡോക്ടറാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, അപ്പൊ നമ്മള് ആയുർവേദത്തെ കുറിച്ച് ചോദിച്ചാൽ അതിനൊരു സാങ്കേതികപരമായിട്ട് അത് പറയാനായിട്ട്
5: ഒരു പെർമനന്റ് സൊല്യൂഷൻ ഇപ്പോഴും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? കാരണം അലോപ്പതി കുറച്ച് കഴിയുമ്പോ ഈ മെഡിസിൻ ഇങ്ങനെ കുറെ ദിവസം കഴിയുമ്പോഴും ഓരോരോ കഴിയുമ്പോൾ കൂടി കൂടി കൂടി വരികയാണ്.
1: മെഡിസിന്റെ അളവ് കൂടുതൽ എടുക്കുന്നതാണോ പറയുന്നത്?
5: കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലില് അത്യാവശ്യം ഡയറ്റ് കൺട്രോൾ ചെയ്തും അത്യാവശ്യം ഒരു എക്സസൈസ് ഒക്കെ ചെയ്ത് പോയാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊരു ലെവലിന് അപ്പുറത്തേക്ക് പോകില്ല. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ ഇൻസുലിൻ ഈ പറഞ്ഞൊക്കെ പിന്നെ കിഡ്നി ഇഷ്യൂസ്, കണ്ണ്, ഇങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് പോകല്ലോ ഉണ്ടാവുള്ളൂ.
2: അതെ, അത് അതിന്റെ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് ഇപ്പോ കൺട്രോൾ ഇല്ലെങ്കിൽ ഇപ്പോ ഡയബറ്റീസ് ഡയഗ്നോസ് ആയി ഒരു രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ കോംപ്ലിക്കേഷൻസ് വരും. പക്ഷെ കറക്റ്റ് ആയിട്ട് മെഡിസിൻസ്, ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊരു ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അതൊക്കെ വരുന്നത്.
1: ഓക്കെ, എനിക്കൊന്നിപ്പോ ഇതൊരു വലിയൊരു ചോദ്യമാണ്, ഈ ഗുളികയാണോ അല്ല ഇഞ്ചക്ഷൻ ആണോ, ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആണോ ഏറ്റവും അഭികാമ്യം എന്നുള്ള ഒരു രീതി. എന്താണ് ഡോക്ടറിന്റെ പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ? ഇത്
2: പറഞ്ഞതുപോലെ ഇൻസുലിനും മരുന്ന് ടാബ്ലറ്റ്സും തമ്മിൽ അങ്ങനെ കൺട്രോളിൽ അങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജസിൽ നമുക്ക് ടാബ്ലറ്റ്സ് കൊടുക്കാം, പറ്റാതെ വരും. അതായത് ഇ ജി എഫ് ആർ കുറയുമ്പോഴത്തേക്ക് ആ സമയത്താണ് നമ്മൾ ഇൻസുലിൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്.
1: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇനിഷ്യലി ടാബ്ലറ്റ്സ് അല്ലേ?
2: അതെ, ടാബ്ലറ്റ്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്.
1: ഈ 3 മന്ത്സ് ആവറേജ്, അത് ഇപ്പൊ ഒരു പ്രമേഹ രോഗി, പ്രമേഹ രോഗമുള്ള ആൾക്ക് എത്ര വരെയൊക്കെ ആവാം? ഈ പറയണക്ക് ഇത്രയും വർഷമായി എന്നൊക്കെ പറയുന്നത്, അപ്പൊ അദ്ദേഹത്തിന്റെ 8 അല്ലേ അബവ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ എത്ര വരെയൊക്കെ പുള്ളിക്ക് ആവാം? ഇപ്പൊ
2: പ്രമേഹം ഉള്ളവർക്ക് വൃക്കരോഗം വരാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അത് എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന വാല്യൂ 7%
1: താഴെയായിരിക്കണം അല്ലേ. അതായത് ഇപ്പം പൊതുവേ 3 മന്ത്സ് ആവറേജ് എടുക്കുന്നു, അല്ലാതെ ഈ സ്ട്രിപ്പ് വെച്ച് ദിവസേന നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിനകത്ത് ചിലപ്പം കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കൂല ആഹാരം കഴിക്കുന്നതനുസരിച്ച്. അതൊരു കറക്റ്റ് ഒരു മെഷർമെന്റ് ആണോ, നമുക്ക് ഒരു റിലൈ ചെയ്യാൻ പറ്റിയ ഒരു മെഷർമെന്റ് ആണോ ഈ എല്ലാ ദിവസവും നമ്മൾ ഈ സ്ട്രിപ്പ് വെച്ച് നമ്മളിങ്ങനെ നോക്കുന്നത്?
2: അതിലെക്കാട്ടിലും നല്ലത് ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
1: പലരും എനിക്കും അത് മേടിച്ചു വെച്ച് ദിവസം ഇങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അത് അക്യുറേറ്റ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. ചിലത് പറയുകയും ചെയ്യുന്നുണ്ട് ഇത് മാറിയും തിരിഞ്ഞു.
2: കാപ്പിലറി ബ്ലഡ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്, വീനസ് ബ്ലഡിൽ അറിയാൻ പറ്റും
1: കുറച്ചും കൂടെ ബെറ്റർ. അതാണ് അത് എത്ര

0: അതായത് രക്തസമ്മർദ്ദം കൂടുതലുള്ളവര് നേരത്തെ പറഞ്ഞ പോലെ വൃക്കയിലോട്ടുള്ള ചെറിയ രക്തക്കുഴലുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ട് യൂറിൻ ആൽബുമിൻ ലീക്കാവുകയും അങ്ങനെ കിഡ്നിക്ക് കേടുപാട് സംഭവിക്കുകയും
1: ചെയ്യാം. ഈ കിഡ്നി സംരക്ഷണത്തിന് സഹായിക്കുന്ന പ്രത്യേക ഈ പറയുന്ന പ്രമേഹ മരുന്നുകൾ ഉണ്ടെന്ന് പറയുന്നു, ഇത് എത്രമാത്രം ശരിയാണ്?
0: അതെ, ഇപ്പം പ്രോട്ടീൻ ലീക്ക് കൂടുതലാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള
1: മരുന്നുകൾ,
0: അതെ, ഫസ്റ്റ് AC ഇൻവിറ്റസ് ARBs എന്നുള്ള മരുന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഇപ്പം SGLT2 ഇൻവിറ്റസ്, അത് പ്രോട്ടീൻ ലീക്ക് കുറയ്ക്കാൻ കിഡ്നിയുടെ ആരോഗ്യത്തിനും പിന്നെ ഹാർട്ടിന്റെ ആരോഗ്യത്തിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്.
1: ഇതുകൊണ്ട് നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുവിധം?
0: അതെ, ഒരു ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ ആണെങ്കിൽ ഈ രണ്ട് മരുന്ന് വെച്ചിട്ട്.
1: വേദന സംഹാരികൾ നമ്മൾ സ്ഥിരമായി കഴിക്കുന്നത് പ്രമേഹ രോഗികളുടെ കിഡ്നിയെ എങ്ങനെ ബാധിക്കും? എനിക്ക് ഒന്ന് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ വേദന സംഹാരികൾ. എന്തെങ്കിലും വേദന വരുന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലമാണ്.
0: ചില വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് പ്രശ്നമാണ്. NSAID ഗ്രൂപ്പ്സ്, എസൈക്ലോഫെനാക്, ഡൈക്ലോഫെനാക്, നാപ്രോക്സൻ, അങ്ങനെയൊക്കെയുള്ള ഐബുപ്രോഫെൻ, ആ ഗ്രൂപ്പിൽ പെട്ട NSAIDs യൂസ് ചെയ്യുവാണെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്.
1: ഈ പാരമ്പര്യമായ പ്രമേഹവും വൃക്കരോഗവും ഉള്ളവർ ചെറുപ്പകാലം മുതൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ, കുട്ടിക്കാലത്തെ പ്രമേഹമുള്ളവർ, അവരെ ചെറുപ്പകാലം മുതലേ ശീലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്താണ്?
0: ഈ പ്രമേഹം പാരമ്പര്യമായിട്ട് പ്രമേഹം മൂലമുള്ള വൃക്കരോഗമുള്ളവർക്ക് വൃക്കരോഗം വരാനുള്ള സാധ്യത 60-70% വരെ കൂടുതലാണ് സാധാരണ ജനറൽ പോപ്പുലേഷനെക്കാട്ടിൽ. അപ്പോൾ അവർ ആദ്യം തന്നെ സ്ക്രീനിങ് ടെസ്റ്റൊക്കെ ചെയ്ത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് ജീവിതശൈലി മാറ്റങ്ങൾ, എക്സസൈസ്, ആൽക്കഹോൾ, സ്മോക്കിംഗ് അതൊക്കെ ഒഴിവാക്കി ആദ്യമേ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്.
1: എന്താണ് ഡയബറ്റിക് നെഫ്രോപ്പതി? ഇതിൽ നിന്ന് പൂർണ്ണ മുക്തി സാധ്യമാണോ?
0: അതെ, ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത് ഈ കിഡ്നിയുടെ ഡാമേജ് വന്നിട്ട് യൂറിൻ പ്രോട്ടീൻ ലീക്കായി പിന്നെ കിഡ്നിക്ക് ഡാമേജ് സംഭവിക്കുന്നതാണ് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത്. വൺസ് അത് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് നോർമൽ ആവുന്നത് അസാധ്യമാണ്. പക്ഷെ നമുക്ക് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ പ്രോഗ്രഷൻ, കിഡ്നി ഫെയിലറിലോട്ട് പോകുന്ന പ്രോഗ്രഷൻ തടയാൻ
1: പറ്റും. കിഡ്നി നശിക്കാതെ പൂർണ്ണമായിട്ട് ഫങ്ഷനിങ് ഇല്ലാതാവുന്ന തടയാൻ പറ്റും. ക്രോണിക് കിഡ്നി ഡിസീസ് CKD Stage 3 അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞാൽ കിഡ്നി പൂർണ്ണമായി തകരാറിലായി എന്നാണോ അർത്ഥം?
0: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ EGFR വെച്ചിട്ട് മൊത്തം 5 stage ഉണ്ട്. അതില് Stage 3 and 4 എന്ന് വെച്ചാൽ കിഡ്നി ഫെയിലർ അല്ല, Stage 5 താഴെ വരുമ്പോഴാണ് കിഡ്നി ഫെയിലർ ആയിട്ട് പറയുന്നത്.
1: അതെ, നമ്മളിപ്പോ എങ്ങനെ ടെസ്റ്റ് വഴിയാണ്
0: EGFR വെച്ചിട്ടാണ് പറയുന്നത്. More than 90 ആണ് നോർമൽ ആയിട്ട് പറയുന്നത്.
1: ഞാനിത് പറഞ്ഞോണ്ട് ചോദിക്കുകയാണ്, ഈ കിഡ്നി തിരിച്ച് അങ്ങനെ ഒരു പൂർണ്ണസ്ഥിതിയിലോട്ട് തിരിച്ച് പൂർവസ്ഥിതിയിലോട്ട് തിരിച്ച് വന്ന സംഭവങ്ങൾ വല്ലതും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? സാധ്യമാണോ?
0: അങ്ങനെ സാധ്യമാണെന്ന് തോന്നുന്നില്ല.
1: ലിവറൊക്കെ തിരിച്ച് വളർന്നു വരുമെന്നൊക്കെ നമ്മളിപ്പം ഡോണേഴ്സ് ഇങ്ങനെ കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ല, ലിവർ കൊടുക്കുന്നോണ്ട് തിരിച്ചും
0: അത് ഡാമേജ് ഇല്ലാത്ത ലിവർ അല്ലേ? ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ച് നോർമൽ ആവില്ല.
1: കിഡ്നിയിൽ അങ്ങനെ ഒരു തിരിച്ചൊരു വരവ് അല്ലെ, തിരിച്ചു വരവ് അസാധ്യമാണ്. പ്രമേഹ രോഗികളിൽ പെട്ടെന്ന് ഷുഗർ ലെവൽ നോർമൽ ആകുകയോ താഴേക്ക് പോവുകയോ ചെയ്യുന്നത് കിഡ്നി തകരാറിന്റെ ലക്ഷണമാണോ? അതായത് പ്രമേഹ രോഗികൾ പെട്ടെന്ന് ഈ പ്രമേഹം ഉയരുകയും പെട്ടെന്ന് താഴുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള
0: ഇപ്പൊ കിഡ്നി ഫങ്ഷൻ കുറയുവാണെങ്കിൽ, കിഡ്നിയാണ് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. കിഡ്നി ഫങ്ഷൻ കുറയുമ്പോൾ ഇൻസുലിന്റെ ലെവല് കൂടുകയും ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കുറയാനും സാധ്യതയുണ്ട്.
1: കിഡ്നി രോഗം ബാധിച്ച പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്.
0: അതെ, ഹൃദ്രോഗം വരാനുള്ള സാധ്യത പൊതുവെ കൂടുതലാണ് വൃക്കരോഗം ഉള്ളവർക്ക്. കാരണം വൃക്കരോഗം എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ആണ്. അത് കാരണം രക്തക്കുഴലുകൾക്ക് ചുരുക്കം, കൊഴുപ്പടിയ അതൊക്കെ വരാം. ഹാർട്ടിലോട്ടുള്ള രക്തക്കുഴലുകൾക്ക് ചുരുക്കം വരുമ്പോൾ ഈ ഹൃദ്രോഗം വരാനുള്ള സാധ്യതയും കൂടുതലാണ്.
1: പൊതുവെ ഇല്ല, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെ ഇത് ബാധിക്കുന്ന ഒരു അസുഖമാണ്
0: ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതെ, ശരീരത്തിലെ

0: ചെറിയ രക്തക്കുഴലുകളെയും വലിയ രക്തക്കുഴലുകളെയും എല്ലാം ബാധിക്കുന്ന അവസ്ഥയാണ് ഈ ഡയബറ്റിസ്, നിയന്ത്രണ വിധേയമല്ലാത്ത ഡയബറ്റിസ്.
1: പ്രമേഹ രോഗികൾക്ക് ഏത് ഘട്ടത്തിലാണ് ഈ ഡയാലിസിസ് വേണ്ടി വരുന്നത്?
0: ഓക്കെ, ഡയാലിസിസ് നമ്മൾ തീരുമാനിക്കുന്നത് ക്രിയാറ്റിനിന്റെയോ അല്ലെങ്കിൽ യൂറിയയുടെയോ ലെവൽ വെച്ചിട്ടല്ല. പേഷ്യൻസിന്റെ സിംറ്റംസ്, അതായത് ഇപ്പോ കാല് നീര്, ശ്വാസമുട്ടല്, നേരെ കിടക്കാനുള്ള ബുദ്ധിമുട്ട്, വിശപ്പില്ലായ്മ, ഛർദിക്കുന്ന അവസ്ഥ, അങ്ങനെ ഒരു യുറീമിയ സ്റ്റേറ്റ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ബ്ലഡിൽ ആസിഡിന്റെ ലെവൽ കൂടുതൽ, പൊട്ടാസ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, യൂറിൻ ഔട്ട്പുട്ട് കുറയുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഡയാലിസിസിലോട്ട് പോകുന്നത്.
1: ഡയാലിസിസ് വൺസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ടേ?
0: ഡയാലിസിസ് നമ്മള് രണ്ട് തരത്തില് ചെയ്യും. ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി, രണ്ട് ക്രോണിക് കിഡ്നി ഡിസീസ്. അക്യൂട്ട് കിഡ്നി ഇഞ്ചറി എന്ന് പറയുന്നത് ഇപ്പം പെട്ടെന്നൊരു കിഡ്നി ഡാമേജ് സംഭവിച്ചിട്ട് പെട്ടെന്ന് കിഡ്നി ഷട്ട് ഡൗൺ ആയി, നമ്മൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കിഡ്നി റിക്കവർ ആവുമ്പോൾ നമുക്ക് ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ക്രോണിക് കിഡ്നി ഡിസീസ്, ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് കൂടുതലും ക്രോണിക് കിഡ്നി ഡിസീസ് ആയിരിക്കും. അത് അഡ്വാൻസ്ഡ് സ്റ്റേജസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കിഡ്നി തിരിച്ച് നോർമൽ ഫങ്ഷൻ ആവില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരും.
1: പ്രമേഹ രോഗികൾക്ക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമാകുമോ?
0: അതെ, എല്ലാവർക്കും
1: ചെയ്യാൻ പറ്റുന്ന,
0: അത്
1: അങ്ങനെ സംശയമുണ്ടല്ലോ ഇങ്ങനെ ഒരു ഓപ്പറേഷനൊക്കെ.
0: അതെ അതെ, അത്
1: അല്ല, അങ്ങനെ സംശയമുണ്ടല്ലോ ഇങ്ങനെ ഒരു ഓപ്പറേഷനൊക്കെ പറ്റുമോ, ഈ മുറിവ് ഉണങ്ങാനൊക്കെ പാടുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി ആകുലതകളുണ്ടല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്.
0: ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കിഡ്നി മാറ്റിവെക്കുക,
1: അത് പ്രമേഹ രോഗികൾക്ക് സാധ്യമാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം.
0: പ്രമേഹം ഉള്ളവർക്കും സാധ്യമാണ്.
1: ഓക്കെ, വൃക്ക മാറ്റിവെച്ചതിന് ശേഷവും പ്രമേഹം പുതിയ വൃക്കയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ?
0: അത് പ്രമേഹം ഉള്ളത് കൊണ്ടുള്ള വൃക്കരോഗം കാരണം കിഡ്നി മാറ്റി വെച്ചത് കൊണ്ട് അങ്ങനെ കൂടുതൽ ചാൻസ് ഒന്നും ഇല്ല. ബാക്കിയുള്ളവർക്ക് വരാൻ, അതായത് ഉള്ള റിസ്ക് മാത്രമേ പ്രമേഹ രോഗികൾക്കും.
1: അല്ല, ഈ വൃക്ക മാറ്റിയതിനു ശേഷം ഈ മാറ്റി വെച്ച വൃക്ക
0: പിന്നെയും വരാൻ സാധ്യതയുണ്ട്. അതായത് ഷുഗർ കൺട്രോൾ അല്ല,
1: ലൈഫ്
0: സ്റ്റൈൽ ചേഞ്ചസ്,
1: ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യണം. ചെറുപ്പക്കാരിലെ ടൈപ്പ് 1 പ്രമേഹവും പ്രായമായവരിലെ ടൈപ്പ് 2 പ്രമേഹവും കിഡ്നിയെ ബാധിക്കുന്നതിൽ വ്യത്യാസങ്ങളുണ്ടോ?
0: ഓക്കെ, ടൈപ്പ് 1 നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് 1 ഇനീഷ്യൽ സ്റ്റേജസിൽ കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമുക്ക് നേരത്തെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോ അവർക്ക് ഡാമേജ് വരുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റും. ടൈപ്പ് 2 അഡ്വാൻസ് സ്റ്റേജസിലായിരിക്കും ഡയഗ്നോസ് ആവുന്നത്. അപ്പോൾ ഓൾറെഡി ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവും കിഡ്നിയിൽ.
1: ഈ വൺസ് ഈ കിഡ്നി രോഗം വന്നു തുടങ്ങിയാൽ ഇവർക്ക്, അതായത് ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുമോ, സാധാരണ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമോ? ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് അവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും.
0: ഇനീഷ്യൽ സ്റ്റേജസിലുള്ള ആൾക്കാരൊക്കെ ജോലിക്ക് പോയിട്ട് അങ്ങനെ നോക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഉള്ളത്. പിന്നെ അഡ്വാൻസ് സ്റ്റേജസിലാണ് നമുക്ക് ശ്വാസമുട്ടല്, നീര്, അങ്ങനെയൊക്കെ യൂറിൻ കുറവ്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ്. ഡയാലിസിസിലോട്ടൊക്കെ പോകുന്നവർക്ക് കുറച്ച് പാടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്.
1: ഒരു കിഡ്നി പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നിത്യജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കിഡ്നിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്?
0: ഫസ്റ്റ്, ഷുഗർ ഉള്ളവരാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക. HbA1c നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ലെസ് ദാൻ 7 മെയിൻറ്റെയിൻ ചെയ്യുക. BP നിയന്ത്രിക്കുക, 130-80 താഴെ മെയിൻറ്റെയിൻ ചെയ്യുക. കൊഴുപ്പുകളുള്ള ഭക്ഷണം ഒഴിവാക്കുക, കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക. സ്മോക്കിംഗ്, ആൽക്കഹോൾ, അതെല്ലാം ഒഴിവാക്കുക. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ജീവിതശൈലി മാറ്റങ്ങൾ, ആഡിക്വേറ്റ് എക്സസൈസ്, ആഴ്ചയിൽ 150 മിനിറ്റ് ഒരാഴ്ചയിൽ എക്സസൈസ് ചെയ്യുക.
1: എക്സസൈസിന്റെ കാര്യം പറയുമ്പോൾ എക്സസൈസ് കൂടിയാൽ കുഴപ്പമുണ്ടോ? നമ്മൾ ഒരു നിശ്ചിത അളവിൽ, സാധാരണ ചിലപ്പോൾ പണ്ട് അവര് 1 മണിക്കൂറൊക്കെ നിത്യേന എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും, ഇപ്പം നല്ല വ്യായാമത്തിനൊക്കെ താല്പര്യമുള്ളവര് കൂടിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും.
0: പിന്നീട് ബാക്കി ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഹൈ ഫ്രക്ടോസ് ഒക്കെ ഉള്ള ഫുഡ് ഒക്കെ ഒഴിവാക്കുക. അപ്പൊ യൂറിക് ആസിഡ്, സ്റ്റോൺ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി.
1: ഇപ്പൊ പൊതുവെ നമ്മളിപ്പം പ്രമേഹവും വൃക്കരോഗവുമാണ് സംസാരിച്ചത്. അല്ലാതെ ഈ വൃക്കരോഗം വരാൻ എന്തൊക്കെ കാരണങ്ങളാണുള്ളത്? സാധാരണ ഈ പ്രമേഹമല്ലാതെ ഈ വൃക്കരോഗത്തിലോട്ട് എത്തപ്പെടുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ്?
0: പ്രമേഹമല്ലാതെ പാരമ്പര്യമായിട്ടുള്ള വൃക്കരോഗം വരാം. അല്ലാതെ ഹൈപ്പർ ടെൻഷൻ കാരണം രക്തസമ്മർദ്ദം കൂടുതലായിട്ട്, പ്രമേഹം ഇല്ലാത്തവർക്കും രക്തസമ്മർദ്ദം

0: ഉള്ളവർക്ക് അത് കാരണമുള്ള കിഡ്നി ഡിസീസ് വരാം, അല്ലെങ്കിൽ വാദ സംബന്ധമായ അസുഖം കാരണം വരാം, അല്ലെങ്കിൽ ഐ ജി നെഫ്രോപ്പതി, ഗ്ലോമലോനെഫ്രൈറ്റിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ്, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ വന്നിട്ട് അത് കാരണം ഒബ്സ്ട്രക്ഷൻ ഒക്കെ വന്നിട്ട് കുറെ നാൾ ഒബ്സ്ട്രക്ഷൻ ഒക്കെ വന്നാൽ അത് ഒബ്സ്ട്രക്റ്റീവ് നെഫ്രോപ്പതി ഒക്കെ ആയിട്ട് ചിലപ്പോൾ അത് കിഡ്നി ഡിസീസിലോട്ട് പോകും.
1: എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ബി പി കൂടുതലായിരുന്നു, ഇരുന്ന് ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ്, ഐ ടി പ്രൊഫഷണലാണ്, ബി പി കൂടിയിട്ട് ഇങ്ങനെ കിഡ്നി തകരാറിലായി, അങ്ങനെ ഒരു കേസ് വന്നു. അതാ ഞാൻ പെട്ടെന്ന് എടുത്തു വെച്ചത്, ഇങ്ങനെ ഇങ്ങനെ ഇപ്പോഴത്തെ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കിഡ്നി രോഗങ്ങൾ കൂടുതൽ വരുന്നുണ്ടോ? ഇപ്പം
0: ജീവിതശൈലി രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് ഇപ്പൊ കൂടുതൽ കാണുന്നത്. നേരത്തെ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രായമായവർക്കായിരുന്നു അത് കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ ഈ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വന്നപ്പോ യങ് ഏജസിൽ 30-40 വയസ്സുള്ളവർക്കെല്ലാം ടൈപ്പ് ടു ഡയബറ്റീസ് കാണുന്നുണ്ട്.
1: ഇപ്പം ഡോക്ടറിന്റെ ഒരു അനുഭവത്തിൽ നിന്ന്, ഇത്ര നാളത്തെ ഒരു അനുഭവത്തിൽ നിന്ന്, ഇപ്പോൾ ഈ കിഡ്നി പേഷ്യൻസ് വർദ്ധിക്കുകയാണ് സമൂഹത്തിൽ, അതോ കുറയുന്നുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി ഇത് കുറയാൻ സാധിക്കുന്നുണ്ടോ, അതോ കൂടുന്നുണ്ടോ?
0: അത് ബാക്കി ആ മെറ്റബോളിക് സിൻഡ്രോം ഒക്കെ വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ കിഡ്നി ഡിസീസസും വർദ്ധിച്ചു വരികയാണ്.
1: അത് വർദ്ധിച്ചു വരാൻ എന്താണ് കാരണം? ഈ പറഞ്ഞ കണക്ക് പ്രമേഹം പണ്ടുമുണ്ട്, പക്ഷെ ഇപ്പോൾ ഈ കിഡ്നി ഞാനും കാണുന്നുണ്ട്, മിക്കവാറും ഡയാലിസിന് പോകുന്നു, ഒത്തിരി പേര് ഇങ്ങനെ ഡയാലിസിന് പോകുന്നു. എന്തുകൊണ്ട് ഇത് വർദ്ധനവ് നമ്മുടെ സമൂഹത്തിൽ? ഞാനതൊരു ഇവർക്കൊരു കേൾക്കുന്നവർക്കൊരു എന്താ പറയാ ഒരു മാർഗനിർദ്ദേശം എന്നുള്ള രീതിയിൽ എങ്ങനെ ലൈഫ് സ്റ്റൈൽ മാറ്റം വരുത്താമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതിന്റെ പേഷ്യൻസിനെ ഒക്കെ നമ്മുടെ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അവർ വരുമ്പോൾ പറയുമ്പോൾ അവരെങ്ങനെയാ ജീവിക്കുന്നതെന്നൊക്കെ? എന്താണ് ഈ
0: കൂടുതൽ ആൾക്കാർക്കും ഫുഡ് ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്
1: അതൊക്കെയാണ്
0: ലൈഫ് സ്റ്റൈൽ കാരണമാണ് കൂടുതൽ ആൾക്കാർക്കും പ്രശ്നം വരുന്നത്.
1: ഈ വരുന്നവരൊക്കെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്, ഇതൊക്കെ അവർ കഴിക്കാറുണ്ടായിരുന്നു എന്ന്. ഈ പറഞ്ഞ ഇപ്പൊ ഈ പ്രമേഹം ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴാണ് നമുക്ക് ഇത് കറക്റ്റായിട്ട് ഈ നമ്മുടെ ഒരു ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് ഇത് കറക്റ്റായിട്ട്, നേരത്തെ പറഞ്ഞു എന്നാലും ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഈ ഇത് പ്രശ്നത്തിലോട്ട് കടക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് കിഡ്നിയെ ബാധിച്ചു എന്ന്.
0: ആദ്യത്തെ സ്റ്റേജസിൽ കിഡ്നിയിലെ മൂത്രത്തിലെ പത, പിന്നെ ഒരുപാട് തവണ മോർ ദാൻ 2 പ്രാവശ്യത്തിൽ കൂടുതൽ രാത്രിയിൽ മൂത്രം ഒഴിക്കേണ്ട അവസ്ഥ വരിക, കാലിൽ നീര്, ക്ഷീണം, അതൊക്കെ വരുവാണെങ്കിൽ ഒരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം.
1: 2 പ്രാവശ്യം പറയുമ്പോൾ സാധാരണ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ പോകാറുണ്ടല്ലോ. അതായത്
0: രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണമല്ലാതാവുമ്പോൾ, അതുകൊണ്ടാണ് ഈ യൂറിൻ 2 കൂടുതൽ തവണ പാസ് ചെയ്യണം
1: തോന്നുന്നത്.
0: മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക, ബി പി കൺട്രോൾ ചെയ്യുക, ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുക, സ്മോക്കിംഗ് ആൽക്കഹോളൊക്കെ കുറയ്ക്കുക, ബാക്കി പ്രോട്ടീൻ ലീക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ നെഫ്രോളജിസ്റ്റിനെ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഏർലി സ്റ്റേജസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അത് പ്രോഗ്രസ് ചെയ്ത് ഒരു കിഡ്നി ഫെയിലറിലോട്ട് എത്തുന്നത് തടയാൻ പറ്റും.
1: ഈ നമ്മളിപ്പോ നോൺ വെജ് ഒക്കെ ധാരാളം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഇപ്പൊ ഈ നോൺ വെജ് എത്രമാത്രം ഇതിനെ ബാധിക്കുന്നുണ്ട്? നമ്മളിപ്പം ഒത്തിരി പണ്ടത്തേക്കല്ല, ഡയറ്റിലൊക്കെ ഭയങ്കര മാറ്റമുണ്ട്, നമ്മൾ എല്ലാ ദിവസവും നോൺ വെജ് കഴിക്കുന്നുണ്ട്, മുട്ടയായാലും ഈ പറഞ്ഞ ഇറച്ചിയായാലും ഒക്കെ.
0: നോൺ വെജ് എന്ന് പറയുമ്പോ റെഡ് മീറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, മട്ടൺ, ബീഫ് അങ്ങനെയുള്ള റെഡ് മീറ്റ്സ്. എഗ്ഗ് ബയോളജിക്കൽ വാല്യൂ ഹൈ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്, അത് കഴിക്കുന്നതുകൊണ്ട്
1: അങ്ങനെ
0: പ്രശ്നം ഉണ്ടാവാറില്ല.
1: മീറ്റ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ബീഫ് ഉണ്ട്, മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഏതൊക്കെ പ്രിഫർ ചെയ്യാ നമുക്ക്? അങ്ങനെ
0: ചിക്കൻ പലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, റെഡ് മീറ്റ്സ് അതായത് മട്ടൺ, ബീഫ് അതൊക്കെ മാസത്തിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് നിയന്ത്രിക്കുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലോട്ട് കിടക്കാം. ഒരു
2: flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.
3: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
4: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
0: 0474-2931-1111.
4: വിളിക്കേണ്ട സമയം
0: ശനിയാഴ്ച 10:30 മുതൽ 11:30
4: വരെ. വിഷയം
0: ഡെലീറിയം, പെട്ടെന്നുള്ള ബോധക്ഷയത്തെ മനസ്സിലാക്കാം.
4: അതിഥിയായി എത്തുന്നു
0: ഡോക്ടർ ഡാർവിൻ സി പോൾ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ, പ്രസിഡന്റ് കൊല്ലം സൈക്യാട്രി സൊസൈറ്റി.
4: മൈൻഡ് ടോക്സ്,
0: മറവി രോഗമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന അപകടകരമായ ആശയക്കുഴപ്പം. വീട്ടിൽ പ്രായമായവരുണ്ടോ, സർജറി കഴിഞ്ഞവരുണ്ടോ എങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾ മിസ് ചെയ്യരുത്.

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവിൽ പ്രമേഹവും വൃക്കരോഗവുമാണ് വിഷയം. അപ്പൊ ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474-293-1111. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ അശ്വതി കൃഷ്ണാബിയാണ്. ഡോക്ടർ നെഫ്രോളജിസ്റ്റാണ്, ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ കൊട്ടിയത്തെ നെഫ്രോളജിസ്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, വിളിക്കാം. ഓക്കെ, ഞാൻ അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. ഈ ഡയാലിസിസ് തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. അതെ അതെ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം, ഏതൊക്കെ ടൈപ്പ് ഡയാലിസിസ് ഉണ്ടെന്ന്.
1: ഡയാലിസിസ് രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് ഹീമോ ഡയാലിസിസ്, രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് മെഷീൻ വഴി ഡയാലൈസർ എന്നുള്ള ഫിൽട്ടർ വെച്ച് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഹീമോ പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ രോഗിക്ക് ചെയ്യാൻ പറ്റുന്ന, വയറിനുള്ളിൽ ഫ്ലൂയിഡ് നിറച്ചിട്ട് നമ്മുടെ പെരിറ്റോണിയൽ മെംബ്രെയിൻ തന്നെ ഒരു ഫിൽട്ടറായിട്ട് ആക്ട് ചെയ്തിട്ട് ഡയാലിസിസ് ചെയ്യുന്നതാണ്.
0: അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത്? ഇതാണ് കറക്റ്റ് ഒരു പേഷ്യന്റ്
1: പ്രിഫറൻസ് ആണ്. പേഷ്യന്റിനോട് പേഷ്യന്റിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് അവരേതാണോ പ്രിഫർ ചെയ്യുന്നത് അത് നമുക്ക് ചെയ്യാം. രണ്ടിന്റെയും എഫക്റ്റീവ്, രണ്ടും ഈക്വലി ഇഫക്റ്റീവ് ആണ്.
0: അതെ,
1: കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ വന്ന് ഡയാലിസിസ്
0: ചെയ്യാന്നുള്ളതാണ്.
1: മറ്റേതാകുമ്പോ ഡെയിലി ചെയ്യണം, ഡെയിലി തന്നെ 3 പ്രാവശ്യം എങ്കിലും ചെയ്യണം.
0: ഇതാകുമ്പോ
1: ആഴ്ചയിൽ 2-3 തവണ
0: ചെയ്യേണ്ടി വരും. ഇതല്ലാതെ വേറെ മെത്തേഡ് ഒന്നുമില്ല നമുക്ക്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഇപ്പം വിയർക്കുക വഴി നമ്മുടെ കുറെ ഈ പറയണൊക്കെ നമ്മുടെ ഉള്ളിലുള്ള വിഷാംശമെല്ലാം പുറത്തു പോകത്തില്ലേ?
1: ഇല്ല,
0: അങ്ങനെ ഒരു എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഒരു വിയർപ്പിലൂടെയും കുറെയൊക്കെ
1: പോകത്തില്ലേ?
0: പോകത്തില്ല. കുറെയൊക്കെ ഞാൻ വിചാരിച്ച നല്ലവണ്ണം വിയർത്തു കഴിഞ്ഞാൽ. പ്രമേഹമുള്ളവര് എല്ലാവരിലും ഈ വൃക്കരോഗം വരാൻ സാധ്യതയുണ്ടോ?
1: ഇല്ല, പ്രമേഹമുള്ള എല്ലാവരിലും വൃക്കരോഗം വരണം എന്നില്ല. ഒരു 30-40% ആൾക്കാരിലാണ് വൃക്കരോഗം വരുന്നത്. അത് ദീർഘനാളായിട്ട് പ്രമേഹം നിയന്ത്രണത്തിലല്ലാത്തവര്, അല്ലെങ്കിൽ അതിന്റെ കൂടെ രക്തസമ്മർദ്ദം ഉള്ളവര്, ഫാമിലി ഹിസ്റ്ററി, അതൊരു മെയിൻ ഫാക്ടറാണ്. ഡയബറ്റീസും കിഡ്നി ഡിസീസും അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഒരു 60-70% വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് പ്രമേഹം കാരണമുള്ള വൃക്കരോഗം വരാനുള്ള.
0: ഈ ചെറുപ്പക്കാരിൽ ഇപ്പം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടല്ലോ ഈ വൃക്കരോഗം, അതെന്തുകൊണ്ടാണ്? പലപ്പോഴും പണ്ടൊന്നും ഇങ്ങനെ നമ്മൾ ഇത്രയും 40-30 വൃക്കരോഗവും ഡയാലിസിസും ഒന്നും ചെയ്യുന്നവരെ കാണുന്നില്ല, പക്ഷെ ഇപ്പൊ അത് കാണുന്നുണ്ട്.
1: ഇപ്പൊ ചെറുപ്പക്കാർക്കും ടൈപ്പ് 2 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ. നേരത്തെ പറഞ്ഞ പോലെ ഓൾഡർ ഏജ് ഗ്രൂപ്പ് മാത്രമല്ല, ഇപ്പൊ യങ്ങർ ഏജിലും ടൈപ്പ് 2 ഡയബറ്റീസ് കാണുന്നുണ്ട്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം.
0: അപ്പോൾ ഇങ്ങനെയുള്ളവര് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ചെറുപ്പക്കാരിൽ വരുമ്പോൾ അവര് പെട്ടെന്ന് അവരെ തിരിച്ചറിയണമെന്നില്ലല്ലോ. ഇപ്പൊ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ മനസ്സിലാക്കുക?
1: ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ സ്ക്രീൻ ചെയ്ത് തുടങ്ങണം. ഷുഗർ ഉണ്ടോ? ഷുഗർ ഉണ്ടെങ്കിൽ തന്നെ വർഷത്തിലൊരിക്കൽ യൂറിൻ, ആൽബുമിൻ, ക്രിയാറ്റിൻ അതെല്ലാം ചെയ്ത് നോക്കണം. പിന്നെ ലൈഫ് സ്റ്റൈൽ മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഷുഗർ ഉള്ളവരാണെങ്കിൽ കറക്റ്റായിട്ട് ടാബ്ലറ്റ്സ് എടുത്തിട്ട് HbA1c <laughs> less than 7 ആക്കണം.
0: ഇത് നമ്മുടെ ഉറക്കക്കുറവായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? നമ്മുടെ ഈ കിഡ്നി ഫങ്ഷനിങ്, ഈ പറഞ്ഞൊക്കെ ഇന്നിപ്പം രാത്രിയൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഇപ്പം IT പ്രൊഫഷണൽസ് എന്നൊക്കെ പറയുമ്പം IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇങ്ങനെ രാത്രി നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഇത്
1: യുറീമിക് വേസ്റ്റ് കാരണം നമുക്കൊരു ഒരു ജനറലൈസ്ഡ് ഒരു ടയേർഡ്നെസ്, ക്ഷീണം പോലുള്ള അവസ്ഥ വരാം. പിന്നെ ശ്വാസം ലങ്സിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ളവർക്ക് രാത്രി കിടക്കുമ്പോഴൊക്കെ ശ്വാസമുട്ടലോ അങ്ങനെയുള്ള അത് കാരണമല്ല ഉറക്കക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം. എന്തായാലും കുറേയേറെ ചോദ്യങ്ങളായി എനിക്കൊന്ന്. ഒരു കോളുണ്ട്, കോളിലോട്ട് കടന്നിട്ട് നമുക്ക്. ഹലോ,
2: ഹലോ.
0: ആ നമസ്കാരം.
1: ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്.
2: എനിക്ക് 73 വയസ്സായി. പെട്ടെന്ന് അങ്ങ് മറന്നു പോകും. അടുത്തിരിക്കുന്ന സാധനം എടുക്കണമെന്ന് വിചാരിക്കും, പിന്നെ അങ്ങ് മറന്നു
1: പോകും. വേറെ എന്തെങ്കിലും?
2: എനിക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ട് ഈ ഹാർട്ടിലായിരുന്നു.
1: എനിക്ക്
2: പ്രഷർ ഉണ്ട്, ഹാർട്ടിന്റെ ഒരു ഇതുണ്ട്. അങ്ങനെ കാലിലൊരു കാല് ഞാനൊരു ഇത് രോഗിയാണ്. അപ്പോഴേ എനിക്ക് കൊച്ചിലെ പുള്ളവാദമൊക്കെ വന്നിട്ടുണ്ട്. ഒരു കാലങ്ങ് പെട്ടെന്ന് ഇങ്ങനെ നൊണ്ടിയാ നടക്കുന്നത്.
1: അപ്പഴേ
2: കാലില് ഒരു ബ്ലഡ് ഓട്ടം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു മുഴ പോലെ വന്നു ഈ വലത് കാലില്. അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്തു. അപ്പോഴേ ഇപ്പൊ എനിക്ക് അത് നടക്കാൻ പറ്റത്തില്ല. അതിൽ ഡോക്ടർ മെഡിക്കലിൽ പോയി പരിശോധിച്ചിട്ട് വന്നപ്പോഴ് അത് കാട്ടിലായിരുന്നു, നമുക്കൊരു ബ്ലഡ് ഓട്ടം ഉണ്ട്, അങ്ങനെ അതിൽ ആ ഓട്ടം ആയത് കൊണ്ട് ഓട്ടം കൂടുതലായത് കൊണ്ടാണ് ആ കാല് അങ്ങനെ വന്നതെന്ന് പറയുന്നു.
1: അത് നമ്മൾ അടുത്തുള്ള ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് പ്രായം അധികമുള്ളവർക്ക് വരുന്ന ഡിമെൻഷ്യ പോലുള്ള അസുഖമാണോന്നൊന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്.
0: ഒരു ന്യൂറോളജിസ്റ്റിനെ അമ്മ കാണുക, അപ്പൊ അതിന്റെ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കിട്ടും, അതിനുള്ള ചികിത്സ ആ ഡോക്ടർ പറയും. ഓക്കെ,
2: ആ
0: ശരി ശരി, ആ ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്, ഈ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ അശ്വതി കൃഷ്ണാബിയാണ്. ഡോക്ടർ ഹോളിക്രോസ് ഹോസ്പിറ്റൽ കൊട്ടിയത്തെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആണ്. ഡോക്ടറിനെ റേഡിയോ മെഡിസിന്റെ പേരിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം ഡോക്ടർ.
1: നന്ദി.

0: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
1: പ്രിയ ശ്രോതാക്കളെ, അപ്പോൾ നമ്മളത് എത്തിയിരിക്കുന്നു വൈകുന്നേരം സായാഹ്നങ്ങളുടെ ആ ഒരു ചെറിയ ഇടവേളകളിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഇതുപോലെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയാനായിട്ട് കിട്ടുന്ന ഒരു സായാഹ്നമാണ് നമുക്ക് വെള്ളിയാഴ്ചകളിലെ ചാറ്റ് വിത്ത് പ്രവീൺ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111-0474-293-1111. അപ്പോൾ നമുക്കെപ്പോഴും ചില ചിന്തകൾ നമുക്ക് വരുന്നത് നമ്മൾ പറയാറില്ലേ, കയ്യിലൊരു കപ്പ് ചായയും നമ്മുടെ ചുണ്ടിനോട് ചേരുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ എത്രയോ വിഘടിച്ച് ഒരുപാട് വർത്തമാനങ്ങളും ചിന്തകളും നമ്മളിലേക്ക് കടന്നു വരും എന്നാണ് ഈ ചായയെക്കുറിച്ചും സായാഹ്നങ്ങളെക്കുറിച്ചും വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുന്നവരെ പറ്റിയൊക്കെ പല പ്രമുഖരും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു കോട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു സായാഹ്നത്തിലൊക്കെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ നമ്മളിതുപോലെ തന്നെ നമ്മളെ പ്രോഗ്രാമുകളിലൊക്കെ തന്നെ ഒരുപാട് വിഷയങ്ങളുമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടല്ലേ, ഈ പ്രോഗ്രാമിലൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാതെ പോയിട്ട് അത് മനസ്സിൽ ഇങ്ങനെ കിടന്ന് താളം ചവിട്ടുകയും അല്ലെങ്കിൽ ഇങ്ങനെ തുടി കെട്ടുകയൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. അല്ലോ, ഞാനത് വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാനത് എനിക്കത് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചില വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് പറയാനുള്ളൊരു അവസരമാണ് ഈ ഒരു സായാഹ്നം നമ്മുടെ ഈ ഒരു വർത്തമാനത്തിൽ. പിന്നെ ഒന്ന് രണ്ട് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വർത്തമാനങ്ങളൊക്കെ നമ്മൾ ഈ ചായ കുടിച്ച് ഒരുമിച്ച് അപ്പുറവും ഇപ്പുറവും നോക്കിയിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പം അതൊക്കെ ആയിരിക്കും നമ്മളിന്ന് സംസാരിക്കാൻ പോവുക. വൈകുന്നേരം അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വർത്തമാനങ്ങളൊക്കെ പറയണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം ചാറ്റ് വിത്ത് പ്രവീൺ. അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ണോ? ഇത് കെബീരേട്ടനാണല്ലോ ആദ്യത്തെ കോൾ. എന്തോ
2: എനിക്ക് വിളിച്ചപ്പോഴേ കിട്ടിയ
1: അതാണ്. മറ്റത് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത്തെ നാലാമത്തെ കോളൊക്കെയാണ് കെബീരേട്ടൻ അല്ലേ. ഇത് ആദ്യത്തെ കോൾ
2: തന്നെ. കിട്ടിയില്ലായിരുന്നു
1: കഴിഞ്ഞ ആഴ്ച, ഇല്ലായിരുന്നു അതിന് മുന്നത്തെ ആഴ്ചയിൽ കിട്ടിയില്ല അല്ലേ.
2: അതിലും
1: കിട്ടിയില്ല, സാരമില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തായാലും കിട്ടിയല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ കിവിരട്ട എന്തായാലും കാതോട് കാതോടൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ആളല്ലേ. നമ്മളെ കാതോട് കാതോടാണെങ്കിലും മറ്റുള്ള പ്രോഗ്രാംസ് ഒക്കെ കേട്ടോണ്ടിരിക്കുന്ന, അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു വിഷയം ഇപ്പോഴും മനസ്സിലിങ്ങനെ തട്ടുന്നുണ്ട്, അയ്യോ എനിക്ക് അന്ന് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, പക്ഷെ ഞാനായിരുന്നെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞേനെ അങ്ങനെ പറഞ്ഞേനെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ സംസാരിക്കാൻ പറ്റാതെ പോയ ഒരു വിഷയം എന്തെങ്കിലും ഉണ്ടോ?
2: ഉണ്ടെങ്കിലും നമ്മളത് ഒന്നും ഈ പറയത്തില്ല. കാര്യം പറഞ്ഞാൽ അതേ രീതിയിലുള്ള പോക്കാണ്.
1: ആണോ? എന്തായാലും അങ്ങനെയല്ല, നമ്മൾ പറയാനുള്ളത് നമ്മൾ പറയണം അല്ലേ. ആ, അപ്പൊ നമ്മളത് പറയാനുള്ളതൊക്കെ പറയണം, അല്ലാതെ നമ്മൾ അത് അയ്യോ അത് പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയാ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചിലർ പറഞ്ഞിട്ടില്ല കെബീരേട്ട, നമ്മള് നോ പറയാൻ പഠിക്കുക അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല നടക്കില്ല എന്നൊക്കെ പറയാൻ പഠിക്കുക എന്ന് നമ്മളെ ചിലര് നമ്മളോട് പറയാറില്ലേ. കെബീരേട്ട എന്ത് പറയുന്നതാണ്, നമ്മൾ ഈ എടുത്തു ചാടി അങ്ങ് നോ പറയാൻ പറ്റുമോ നമുക്ക് ഒരാളോട്?
2: അങ്ങനെയൊന്നും ഇല്ല, നമ്മളെ രീതി അനുസരിച്ച് അവരുടെ കൂടുതലൊന്നും പറയാനൊക്കുന്നില്ല, അതേ നിൽക്കുകയാണ്.
1: ശരി, അപ്പൊ അതായത് നമ്മള് ആളും തരവും നോക്കി തഞ്ചത്തിനും നയത്തിനും നോക്കി സംസാരിക്കുക എന്നാണോ ചേട്ടൻ പറഞ്ഞു?
2: അതാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ കെബീരേട്ടാ അപ്പൊ നടക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു സായനത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമുക്ക് പറയാൻ വിട്ടുപോയി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കുണ്ട് പ്രവീണെ ഒരു കാര്യം പറയാനായിട്ട് എന്ന് അങ്ങനെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അങ്ങനെ പറയാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇട്ടുതരാം വിഷയം. ഓക്കെ ശരി, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം പ്രവീണ.
1: നമസ്കാരം നമസ്കാരം നമസ്കാരം ചേട്ടാ.
3: മനസ്സിലായ?
1: പിന്നെ ഓ അൽകുമാരേട്ടാ
3: അല്ല
1: സുരേഷ്, ആ ഇരുവരെ സുരേഷ് ചേട്ടൻ. സുരേഷേട്ടാ, നമ്മള് അൽകുമാറേട്ടന്റെ പിന്നെ
2: ശബ്ദവും
1: ഏകദേശം ഒരുപോലെ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്. അത് ശരി. എന്ത് സുരേഷേട്ടാ, ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു നമ്മുടെ ഈ ഒരു കൊച്ചു വർത്തമാനത്തിലൊക്കെ പറയുന്നത്, അപ്പൊ നമ്മുടെ ഈ ഒരു റേഡിയോയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ഇതിനു മുന്നേ നമ്മൾ കേട്ടതിൽ എന്തെങ്കിലും അങ്ങനെ എനിക്കും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനത് ഇതുപോലെ സംസാരിച്ചിന് അങ്ങനെ വിട്ടുപോയ എന്തെങ്കിലും ഒരു വിഷയം ചേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ടോ? സംസാരിക്കാൻ പറ്റാതെ
2: വേൾഡ് കപ്പിന്റെ ഒരു പ്രോഗ്രാം ഇന്നലെ ഏഷ്യാനെറ്റിനകത്തുണ്ടായിരുന്നു, അരമണിക്കൂർ സംസാരിക്കും നിങ്ങളുടെ സൗണ്ട് എന്നും പറഞ്ഞു നിങ്ങളുടെ ശബ്ദം. പക്ഷെ ഞാനതിന് വിളിച്ചു, എനിക്ക് കിട്ടി. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എപ്രാളത്തിന് പറയാനും മറന്നുപോയി.
1: അതെന്താണാവോ?
2: കാരണം വേൾഡ് കപ്പില് ഖത്തറിന് വേണ്ടി ഒരു മലയാളി കളിക്കുന്നുണ്ട്.
1: അതെ അതെ, മലപ്പുറം.
2: ആ മലപ്പുറത്ത് ഞാൻ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളിനെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിളിച്ചത് തന്നെ. പക്ഷെ സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ഞാനങ്ങ് മറന്നു.
1: ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ
2: ടീമിനെ പറ്റി സംസാരിച്ചു, ഏത് ടീമിനാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, കളിക്കുന്ന കളിക്കാരുള്ള എല്ലാ ടീമിനും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ വേൾഡ് കപ്പിൽ ആര് ഫൈനലിൽ വരുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു രണ്ട് ടീമാണ് ഞാൻ മനസ്സിലുള്ളത്, ഒന്ന് പോർച്ചുഗൽ, അല്ല പോർച്ചുഗൽ ഇത് നമ്മളെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്.
1: ഇതൊക്കെയാണ് ഞാൻ. അപ്പൊ ചേട്ടൻ എന്തായാലും പ്രവചിച്ചു കഴിഞ്ഞു. പ്രവചനം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നടക്കും കേട്ടോ. അപ്പൊ ഫ്രാൻസും ഇംഗ്ലണ്ടുമാണ് ചേട്ടൻ പറയുന്നത്.
2: പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച ടീം ഇന്നലെ ജയിച്ചു, രണ്ട് ഗോൾ ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തു. ഇന്ന് മെക്സിക്കോ ജയിക്കും, രണ്ട് ഗോളിന് അവര് ജയിക്കും എന്ന് ഞാൻ പറഞ്ഞു.
1: അപ്പൊ ഇന്നലെ പറഞ്ഞിരുന്നു ദക്ഷിണ കൊറിയ ജയിക്കുമെന്ന് പറഞ്ഞായിരുന്നോ?
2: ഞാൻ പറഞ്ഞു, അതെനിക്ക് പറയാൻ വിട്ടുപോയത്, വിപ്രാളത്തിന് എല്ലാം പറയാൻ മറന്നു, വീട്ടിൽ ഞാനിരുന്നു കൊണ്ട് പറയുകയും ചെയ്തു.
1: അങ്ങനെ നമ്മളൊരു ഇത് പറയും, സായിപ്പിനെ കണ്ടപ്പോ കവാത്ത് മറന്നു എന്ന് പറഞ്ഞു.
2: മറന്നു പറഞ്ഞു വെപ്രാളമായി പോയി കിട്ടുന്നതല്ലേ. അങ്ങനെ സംസാരിച്ച് സന്തോഷമായിരുന്നു, കളി കണ്ടു, നല്ല കളിയായിരുന്നു. പക്ഷെ അവര് അഞ്ച് മിനിറ്റിന് മുമ്പ് തന്നെ അവര് രണ്ടു മൂന്ന് ഗോൾ സ്കോർ ചെയ്യേണ്ടിരുന്നു, പക്ഷെ അവരുടെ ഗോളി നല്ല മിടുക്കം ഗോളിയാണ്, ഒരുപാട് ബോൾ സേവ് ചെയ്തു. എങ്കിലും 9th minute അവര് ഫസ്റ്റ് ഗോൾ അടിച്ചു.
1: ഓക്കെ, എനിക്ക് അവിടെ അവിടെ ചേട്ടൻ ഈ അവിടെ പറഞ്ഞാലേ ഒരു വാക്ക്, ആ ഒരു വാക്കിന് എന്തോരം ഒരു ഒരു വലിയൊരു പവർ ഉണ്ടറിയോ? എങ്കിലും അല്ല, എങ്കിലും
2: വാക്കത് ഫലിച്ചു. നല്ല ടീമാണ്, പണ്ട് അവർ ഇഷ്ടപ്പെട്ട ഒരു ടീമാണ്. അപ്പൊ എന്നോട് ചോദിച്ചു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടീം, ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ടീമാണ് പഴയ ഒരു ടീമുണ്ട്, കാമറൂൺ. എന്തുകൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നു ചോദിച്ചു.
1: ഓക്കെ ഓക്കെ,
2: അവര് അച്ചടക്കം, അവരുടെ ആ ടീമിനകത്തുള്ള ഒത്തൊരുമ.
1: ഓക്കെ ഓക്കെ,
2: പിന്നെ അവരുടെ ആ കായിക ഇതുമായിട്ടുള്ള നോക്കുമ്പോഴത്തേക്ക് ഇത്ര ആരോഗ്യവും ഓട്ടവും എല്ലാത്തിനും അവരോട് ഒത്ത് നിൽക്കാൻ ഇടിച്ചു നിൽക്കാൻ ഒരു ടീം ഇല്ലെന്ന് തന്നെയാണ് പറയാൻ.
1: ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി, സൂപ്പറായിട്ട് ഈ ഒരു ഫുട്ബോൾ പിന്നെ കാലഘട്ടത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വേൾഡ് കപ്പിനെ ചേട്ടൻ അതുമായിട്ട് ചേർന്ന് നിന്ന് അടിപൊളിയാക്കുക. ഇതുപോലുള്ള വർത്തമാനം ഇനി വരുമ്പോൾ ഏത് പ്രോഗ്രാമിലാണെങ്കിലും കിട്ടുമ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ ചേട്ടൻ വാചാലനാകുക കേട്ടോ.
2: ഓക്കെ
1: ചേട്ടാ, സന്തോഷം, സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. അങ്ങനെ ഫുട്ബോളിനെ പ്രേമിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആരാധിക്കുന്ന ഇതുപോലുള്ള നമ്മുടെ സുരേഷിനെ പോലുള്ളവരൊക്കെ നല്ല കാര്യമാണ്. കാര്യം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വേണം കേട്ടോ, ഗെയിമുകളെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ,
4: ഹലോ, നമസ്കാരം
1: പുള്ളിയേട്ടോ. എന്തൊക്കെയുണ്ട് പുള്ളിയോ, വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? കേട്ടില്ല,
4: ലീവ് ലെറ്റർ കൊണ്ടുവന്നോ?
1: ലീവ് ലെറ്ററോ? ഇനിയിപ്പോ വീട്ടിൽ നാളിനെ വിളിച്ചോണ്ട് വന്നിട്ട് കേറിയാ മതി എന്ന് പറയോ? അച്ഛനെയും കൊണ്ട് വന്നിട്ട് മാത്രം ക്ലാസ്സിൽ കേറിയാ മതി. ബഹുമാനപ്പെട്ട മുരളി ചേട്ടാ, അറിയുന്നതിന് എന്റെ മകൻ പ്രവീൺ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ്സിൽ ഹാജരായില്ല, ദയവായി ക്ലാസ്സിൽ കയറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ഒപ്പ്. ഷൂ ചില ഒപ്പില്ലേ നമ്മുടെ ഷൂ? അതാണ് കാര്യം. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ മുരളിയുടെ ഈ ഒപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോ, ചില ഒപ്പുകളില്ലേ, ചില സിഗ്നേച്ചർ, ചില ആ സിഗ്നേച്ചർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടും. മലയാളത്തിൽ ഒപ്പിടുന്നവരുണ്ട് അല്ലെ, ഇംഗ്ലീഷിൽ ഒപ്പിടുന്നവരുണ്ട്, ചില ഇതുപോലെ തന്നെ ചില രണ്ട് കുത്ത് മാത്രം ഇടുന്നവരുണ്ട്, ഈ ഷൂ ഒരു കുരിശും വരയ്ക്കുന്നവരുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഒരു കുരിശ്, ഒരു പ്ലസ്. അപ്പൊ ചിലപ്പോ ഈ ഷൂന്ന് ഇടുമ്പോ തന്നെ അവർക്ക് തന്നെ ഒരു അയ്യോ ഇത് ശരിയായില്ലെന്ന് തോന്നുന്നു, എങ്കിൽ ഇരിക്കട്ടെ ഒരു കുരിശ്.
4: ും പറഞ്ഞു ചുറ്റാൻ
1: അത് ദോശ ചുട്ടാ ശരിയാവില്ലേ? അല്ല ആ ഇതാകുമ്പോഴത്തേക്കാണ് ഒരു ഷൂ ഉള്ളു, ഈ ദോശയാകുമ്പോ രണ്ട് ഷൂ വരും. ഏതായാലും അതൊക്കെ ഒരു ഇല്ലേ, ശരിക്കും അത് വീണ്ടും നമ്മളിങ്ങനെ ഓർത്തെടുക്കുമായിരുന്നു. ഞാൻ അതുപോലെ തന്നെ മുല്ലേട്ടാ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ ഇന്നിങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ ആലോചിച്ചു, ഞാനൊരു നമ്മുടെ ഈ മയിൽക്കുറ്റിയില്ലേ, സർവേക്കൽ അല്ല, സർവേക്കൽ അല്ലല്ലോ, മയിൽക്കുറ്റി അല്ലേ, ഈ മറ്റേ കിലോമീറ്റർ എഴുതുന്ന ആ. അപ്പൊ ഞാൻ നമ്മുടെ ഈ ഒരു യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ട് മയിൽക്കുറ്റികളെ ഇപ്പോഴും കാണാറുള്ളൂ. ഒന്ന് നമ്മുടെ ഈ വിമലഹൃദയ സ്കൂൾ എത്തുന്നതിന് മുന്നേ, അതായത് നമ്മുടെ ചെമ്മാമുക്ക് കഴിയുമ്പോൾ ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ഞാൻ കണ്ടത് നമ്മുടെ പിന്നെ മുഖത്തല ഒരെണ്ണം ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് ശരിക്കും അതൊന്നും ഇപ്പോഴൊന്നും കാണാനില്ലെന്ന് തോന്നുന്നു, അല്ലെ? ഉണ്ടെന്ന് തോന്നുന്നു, എല്ലാം കാട് കയറി കിടക്കണം
4: തോന്നുന്നു,
1: എടുത്ത് കൂടുതലെടുത്ത് കളഞ്ഞ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഒരുലോട് വർത്തമാനങ്ങളുമായിട്ടൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ ഇന്ന വിഷയം എന്നുള്ളതല്ല, ഇന്ന് ഒരുലോട് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് മുള്ളിയേട്ടാ. അപ്പൊ എന്തായാലും മുള്ളിയേട്ടാ, നമ്മൾ ആ സിഗ്നേച്ചറിനെ കുറിച്ച്, ആ ഒപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ അതിങ്ങനെ പെട്ടെന്ന് ഓർക്കുമായിരുന്നു. ചേട്ടൻ പറഞ്ഞ മറ്റേ ഓ എന്ന് പറഞ്ഞ എന്റെ മനസ്സിൽ നിന്ന് പോയിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഓ എന്ന് എഴുതി വെച്ചേക്കുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് സൈൻ. അപ്പൊ എന്തായാലും സന്തോഷം പിന്നെ മുള്ളിയേട്ടാ. ചായ കുടിച്ചോ? ഓക്കെ. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ പൻസികർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ചാറ്റ് വിത്ത് പ്രവീൺ. അങ്ങനെ സായാഹ്നത്തിന്റെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളുമായിട്ട് ഒരു കപ്പ് ചായയും ചുണ്ടിലേക്ക് ചേരുന്ന അവസരങ്ങളിൽ നമുക്ക് സംസാരിക്കുവാനും ചിന്തിക്കുവാനുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതാ എന്നോടൊപ്പം സംസാരിക്കൂ, അടുത്ത കോൾ. ഹലോ.
5: ഹലോ,
1: നമസ്കാരം.
5: നമസ്കാരം,
1: സിദ്ധു.
5: എന്തൊക്കെയുണ്ട്
1: മോനെ വിശേഷം? സുഖമായിട്ടിരിക്കുന്ന? സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളോ? അത് തന്നെ, സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളോ ഇപ്പോ? അയ്യോ അയ്യോ, അതെന്ത് പറ്റി?
5: ഒരു കൂട്ടുകാരുണ്ട് ബാദുഷ്യാണ് പനി പകർന്നതാ.
1: അയ്യോ. ഓക്കെ ഓക്കെ.
5: എല്ലാവർക്കും പനിയായി
1: ആണോ? അതങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഈ മഴക്കാലവും തണുപ്പും നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് എങ്ങനെയല്ലേ മോനെ, അപ്പൊ ഇത് പെട്ടെന്ന് പടരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വീട്ടില് വേറെ കുഞ്ഞുങ്ങളും വല്ലതും ഉണ്ടോ? കുഞ്ഞൊക്കെ ഉണ്ടോ? കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ മോന് മാസ്ക് ഒക്കെ വെക്കണം കേട്ടോ. അങ്ങനെയല്ല, കുഴപ്പമില്ല. അതിപ്പോ എന്തായാലും കുഴപ്പമില്ല. എന്നാലും മോനെ ശരിക്കും സ്റ്റീം എടുക്കുക, നല്ല ചൂട് വെള്ളം കുടിക്കുക കേട്ടോ. പനി വന്നു കഴിഞ്ഞാൽ വലിയൊരു അസ്വസ്ഥതയാണ് അല്ലേ മോനെ? എന്നാ മോനെ, മോനെ ഏറ്റവും കൂടുതൽ അതിൽ ഏറ്റവും ദേഷ്യം വരുന്നത് ഏതാണ്? ഈ ചുമയാണോ, മൂക്കടപ്പാണോ, തലവേദനയാണോ, എന്താണ് മോനെ? അതല്ലേ. ഓക്കെ, പക്ഷെ മോൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സംസാരിക്കുന്നതിലൊക്കെ മോനെ ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല. മോൻ അതേ ശബ്ദകാരി, മോനെ അത് ഹലോ പറഞ്ഞപ്പോഴേ എനിക്ക് മോനാണെന്ന് മനസ്സിലായി. അപ്പൊ ശബ്ദത്തിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് മോൻ ചൂടുവെള്ളം കുടിക്കുക, പിന്നെ സ്റ്റീം എടുക്കുക കേട്ടോ. ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. പനിയാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും വേണ്ട അമ്മേ, എനിക്കൊന്നും വേണ്ട. എന്താ ഇപ്പൊ കഴിക്കുന്ന ഫുഡ്? എന്താ കഴിക്കുന്ന ഇപ്പൊ പനിയായിട്ട്? ആണോ? അയ്യോ അടിപൊളി മോനെ, സൂപ്പർ ആട്ടോ. നല്ല, അതായത് അമ്മ അടുത്ത് പറയണം കേട്ടോ, നല്ല ചൂട് ചോറും നല്ല ചൂട് രസവും എങ്ങനെയുണ്ട്? അടിപൊളി രസം. അത് അടിപൊളിയായിരിക്കും, പൊളിക്കും നമ്മള് അല്ലേ. അതാണ്, ഒത്തിരി കുരുമുളകൊക്കെ കൂടുതലിട്ട്, നല്ല ചതച്ച് കൂടുതലൊക്കെ ഇട്ട്, നല്ല വെളുത്തുള്ളിയൊക്കെ കൂടുതലിട്ട് മോന് നല്ല ചൂട് രസവും ചൂട് ചോറും തരാൻ പറയണം കേട്ടോ. അപ്പൊ ഈ പനിയും ചുമയും കണ്ടല്ലേ, പമ്പയും കടന്ന്, എരുമേലിയും കടന്ന്, പത്തനംതിട്ടയും കടന്ന്, മലപ്പുറവും കടന്ന് കേരളം വിട്ടുപോകും. ഓക്കെ, പമ്പ കടക്കും കേട്ടോ. ആണോ? അയ്യ സൂപ്പർ. അപ്പൊ എന്തായാലും ഇനി പനി കഴിഞ്ഞിട്ടൊക്കെ സ്കൂളിൽ പോവാവുള്ളൂ കേട്ടോ. രണ്ടു ദിവസം ലീവ് എടുക്കുക. കാര്യം ലീവ് ആണെങ്കിൽ പോലും മോൻ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന മോനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ
5: കേട്ടോ.
1: ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ വിഷമമൊന്നും വേണ്ട കേട്ടോ, പനിയാണെന്ന് പറഞ്ഞേ. ശരി മോനെ, ഓക്കെ ബൈ. അപ്പൊ എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഈ പനി, അത് മാത്രമല്ല കൂട്ടുകാരൊക്കെ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ഈ പനിയാണെങ്കിൽ പോലും സ്കൂളിലൊക്കെ പോകണമെന്നുള്ള വലിയ ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഈ പനിയാണെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ടൊക്കെ അവർ സ്കൂളിൽ പോകും. തൊട്ടടുത്തിരിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്തിനൊക്കെ ഈ ഒരു പനി ജലദോഷമൊക്കെ പടരും, അതുമായിട്ട് വീട്ടിൽ വരും, അത് ബാക്കിയുള്ളവരെ ഏറ്റെടുക്കും, അതൊരു വലിയ ആഘോഷമാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ പെൻസികർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ചാറ്റ് വിത്ത് പ്രവീൺ. നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ട് ഇവിടെ പല പല വിശേഷങ്ങളുമായിട്ട്. ചായ തീരുന്നതിന് അനുസരിച്ച് തന്നെ നമ്മുടെ വിഷയങ്ങളും ഇങ്ങനെ ചൂടോടെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. പേര് പറഞ്ഞോളൂ.
6: പനയം.
1: പനയം, പനയത്ത് നിന്നും തങ്കപ്പച്ചേട്ടൻ. തങ്കപ്പച്ചേട്ടാ, തങ്കപ്പച്ചേട്ടാ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് ഇല്ലേ, ഓർമ്മയുണ്ടല്ലോ. എന്നാ പിന്നെ അതിങ്ങോട്ട് പോരട്ടെ. റെഡി, 1 2 3 വരട്ടെ.
6: ആദ്യമായിട്ടേ
1: ആ പറഞ്ഞു കേട്ടോ.
6: നമ്മുടെ എളിയ മനസ്സിന്റെ ഒരു പരസ്യം ഉണ്ടല്ലോ.
1: എന്ത് പരസ്യം ചേട്ടാ?
6: അതിപ്പം ഞാൻ പറയാൻ നേരം കേട്ടോ.
1: ശരി, ഓക്കെ,
6: തുടങ്ങട്ടാ.
1: ഓ, തുടങ്ങിക്കോളൂ.
6: നമ്മള് എല്ലാ പിന്നെ റേഡിയോ എല്ലാ ആൾക്കാർക്കും, സ്റ്റാഫിനും,
1: അതെ,
6: സാറിന്
1: ശ്രോതാക്കൾക്കും,
6: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും,
1: ഓക്കെ,
6: ഓക്കെ. അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
5: എന്തിനാ?
6: പേപ്പറിൽ കൊടുക്കാനാ. അത്
1: റേഡിയോയിൽ കൊടുക്കാനാണ്.
6: ഹലോ
1: ഹലോ,
6: റിപ്പീറ്റ് ചെയ്യാം.
1: ഓ, പറഞ്ഞോ.
5: എത്ര എമൗണ്ട് കൊടുക്കുന്ന?
6: അതെ, ഒരു പരസ്യം ചെയ്യാറൊക്കെയായിരുന്നു.
5: എന്തിനാ?
6: പേപ്പറിൽ കൊടുക്കാനാണ്. അല്ല, റേഡിയോ കൊടുക്കാനാ. റേഡിയോയിലോ? അതെ, റേഡിയോ കൊടുക്കാനാ. റേഡിയോയിൽ ഇട്ടാൽ കൂടുതൽ ആളുകൾ കേൾക്കും. കേട്ട് കേട്ട് എല്ലാ ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം കൊടുക്കാനുള്ള ഗുണം. റേഡിയോയിൽ പരസ്യം കൊടുക്കാനുള്ള ഫോൺ നമ്പർ 9809016611.
1: അടിപൊളി, സൂപ്പർ. പെട്ടെന്ന് ഞാൻ ചോദിച്ചോണ്ട് ചേട്ടൻ പെട്ടെന്ന് പറയേണ്ടി വന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ചേട്ടൻ അത് മനോഹരമായിട്ട് പറഞ്ഞു കേട്ടോ. കാര്യം ഒരു തയ്യാറെടുപ്പ് കൂടി വന്നത്, അതെനിക്ക് മനസ്സിലായി.
6: അടുത്ത വേറെ എന്തെങ്കിലും പ്രോഗ്രാം തുടങ്ങിയില്ലല്ലോ. ഇമിറ്റേഷൻ പല രീതിയിൽ ഞാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി അടുത്ത ആഴ്ചയിലും നമ്മൾ റേഡിയോ ചെയ്തില്ലേ, കാതോട്ട് കാതോ.
1: അതെ അതെ അതെ അതെ,
6: അതിനൊക്കെ നോക്കുന്നുണ്ട്. കറക്റ്റ്, അതായത്
1: അത് സാറില്ല, അത് തങ്കമ്മ ചേട്ടാ. കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ ചേട്ടന്, ഈ ഒരു സമയത്തും അത് അതിനെ വളരെയധികം പിന്നെ മനസ്സിലാക്കി അതിനെ അനുകരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മളാരും അത് ഇപ്പൊ ഒരു പരസ്യത്തെ ഞാനൊന്ന് അനുകരിക്കട്ടെ എന്ന് പറഞ്ഞ ആരും വന്നിട്ടില്ല. അപ്പൊ ഇത് ചേട്ടൻ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. സൂപ്പർ, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു
6: കേട്ടോ. നമുക്ക് ശരിയാക്കി എടുക്കാൻ ഉണ്ട്. വേറെ പല
1: പാട്ട് നമ്മുടെ നമ്മുടെ തെക്കും ഭാഗത്ത് നിന്ന് വിളിക്കുന്ന രാജീവ്, രാജീവാണോ ഞാൻ പെട്ടെന്ന് പേര്, സതീഷ്, സതീഷ് പുള്ളി കണ്ടില്ലേ നമ്മുടെ സ്ത്രീകളുടെ, അതായത് ഫീമെയിൽ വോയിസിൽ പാട്ട് പാടുന്നത് ചേട്ടൻ കേട്ടിട്ടുണ്ടോ? തങ്കം ചേട്ടൻ
6: കേട്ടിട്ടുണ്ടോ?
1: ആ, വളരെ മനോഹരമായിട്ടാ അത് പാടുന്നത്. അപ്പൊ അങ്ങനെ ചേട്ടന് പാട്ട് വേണമെങ്കിലും പാടാം. ഈ നമ്മളൊരു ഫീമെയിൽ വോയിസ് ഇപ്പൊ നമ്മുടെ എസ് ജാനകിനെയാണ് കൂടുതലും എല്ലാവരും അനുകരിക്കുന്നത്. മാധുരി, അപ്പൊ അതുപോലെ ചേട്ടൻ അതുപോലെ ഇത് ശരി, ഇതൊരു പ്രാക്ടീസ് ആക്കി എടുക്കണം കേട്ടോ തങ്കപ്പൻ ചേട്ടാ. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, കാരണം ഇതൊരു ഒരു എന്റർടൈൻമെന്റ് ആണ്, മാത്രമല്ല നമുക്കൊരു സമയം പോക്കല്ലേ. അതിലോട്ട് നമ്മളൊരു ശ്രദ്ധ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവുന്നൊരു ഒരു ഒന്നും വേണ്ട, നമുക്കൊരു മാനസികമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു സന്തോഷം തരത്തില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ തങ്കപ്പൻ ചേട്ടാ അടിപൊളി, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞു
6: കേട്ടാ, പല രീതിയിലുള്ള ഈ അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടല്ലോ.
1: അതെ,
6: വാസ്തവത്തിൽ ശ്രദ്ധയില്ലായ്മയുടെ പേരിലാണ്. അതായത് ഷുഗറ്, കൊളസ്ട്രോള്, പിന്നെ അങ്ങനെ പല അസുഖങ്ങളും ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവർക്കും ഇത് പകർന്നു കിട്ടിയാൽ, അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്ന്, തിരിച്ച് സാറിനോടും സാറും അഭിപ്രായം പറയാൻ കൊള്ളാമെന്ന് ചില കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്.
1: ശരി, അപ്പൊ ചേട്ടാ അതൊരു നോട്ടാക്കി വെച്ചിട്ടേ, ഒരു കുഞ്ഞ് ചെറുതായിട്ട് കുഞ്ഞായിട്ടൊരു കുഞ്ഞു നോട്ടാക്കി വെച്ചിട്ട് അടുത്ത വെള്ളിയാഴ്ച വിളിക്കുമ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കുമോ? ഓക്കെ. അപ്പൊ ചേട്ടൻ അനുഭവത്തിലും കേട്ടറിവും ചേട്ടന്റെ അനുഭവത്തിലും ഉള്ള ആ ഒരു കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാക്കി വെച്ചുകൊണ്ട് ഒരു ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് പറയാം കേട്ടോ. പിന്നെ അടുത്ത വെള്ളിയാഴ്ച ഇനി അത് തന്നെ നമ്മള് കേട്ടോ. എന്റെ മൈൻഡിലുണ്ട്, ഞാൻ മൈൻഡിൽ ഞാൻ ഫീഡ് ചെയ്തു. ഓക്കെ ഓക്കെ കേട്ടോ, സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ചാറ്റ് വിത്ത് പ്രവീൺ. ഇതാ അടുത്ത കോൾ. ഹലോ,
7: ഹലോ,
1: നമസ്കാരം. ഓ, നമസ്കാരം.
7: നമസ്കാരം.
1: ഷമീറിന്റെ അന്നത്തെ ആ ഒരു മിമിക്രി ഒക്കെ ഇവിടെ എല്ലാവർക്കും വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. കേട്ടായിരുന്നു അതിന് ശേഷം വന്ന ഇതെല്ലാം? കേട്ടില്ല. ആ ഒത്തിരി പേര് അതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിൽ ഒരു എന്താണ് എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്നെ ഇമിറ്റേറ്റ് ചെയ്തത്, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് മാത്രമല്ല ഇതുപോലുള്ള ആ ഒരു കഴിവ് പെട്ടെന്ന് അങ്ങനെ ഒരാളെ ഒബ്സർവ് ചെയ്ത് അതിനെ കൂടുതൽ അത് പറയാനായിട്ടൊക്കെ ഉള്ള ഒരു കഴിവിനെ കുറിച്ചൊക്കെ അതിന് ശേഷം വന്ന കാതോട് കാതൊരുത്തിൽ പറഞ്ഞായിരുന്നു. പിന്നെ അതിന് ശേഷം എന്നെ കണ്ട് നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും ഒരു അനുഗ്രഹമാണ് കേട്ടോ.
7: എന്നെ സത്യം പറഞ്ഞ എന്നെ പോലുള്ള പ്രേക്ഷകരെ നിങ്ങളും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ. കാരണം നമ്മള് ഒരുപാട് പ്രോഗ്രാം കേൾക്കുന്നുണ്ട് റേഡിയോയ്ക്കകത്ത്, അതിനകത്ത് കുട്ടി മനസ്സിലൂടെ ഉള്ള ഒരു യാത്ര, അതിനകത്തൊക്കെ ആ കുഞ്ഞുങ്ങളെയൊക്കെ സംസാരമൊക്കെ കേൾക്കുമ്പോ അവരുടെ കഴിവൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ ഒന്നുമല്ല, അതിവരെ ഇട്ട് പറയുന്നു ഞാൻ ഒന്നുമല്ല ഒന്നുമല്ല.
1: അപ്പൊ
7: അതൊക്കെയാണ് കഴിവ്. ഞാനിപ്പം നമ്മളെ റേഡിയോ ബെൻസിയർ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മഹേഷ് മധുവിനെ ഇമിറ്റേറ്റ് ചെയ്തോട്ടെ?
1: തീർച്ചയായിട്ടും. അയ്യോ, ഞങ്ങൾ അത് കാത്തിരിക്കല്ലേ, സെക്ഷനിലോട്ട് വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ആ ചെയ്തോളൂ.
7: അപ്പൊ നമ്മുടെ റേഡിയോ മെൻസീർന്ന് കുടുംബത്തിൽ നിന്ന് മഹേഷ് മധുവും, അപ്പൊ അദ്ദേഹത്തിന്റെ സൗണ്ടുമായിട്ട് ഇന്ദ്രജിത്തിന്റെ സൗണ്ട് കണക്ട് ആയി കിടപ്പുണ്ട്. അതും പൃഥ്വിരാജും പിന്നെ ഇവര് രണ്ടുപേരുടെയും പിതാവ്
1: സുകുമാരനുമായിട്ട് കണക്ട് ചെയ്ത്
7: പോവാം. നമുക്ക് ആദ്യം നമുക്ക് പൃഥ്വിരാജും തുടങ്ങാം.
1: ഓക്കെ.
8: ഇരകമിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളയാണെങ്കിൽ കാഞ്ചനമാല കാഞ്ചനം മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്ക്, വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഇനി നമുക്ക് അടുത്തത് മഹേഷ് മധു. നമ്മുടെ കുടുംബത്തിലെ മഹേഷ് മധു.
1: ഓക്കെ
8: ഓക്കെ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊപ്പം മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമുക്ക് ആദ്യം നമ്മുടെ ഒരു പ്രിയ സുഹൃത്തിലേക്ക് പോവാം. ഹലോ, കയറി വരുന്ന പ്രവീണെ, ഒരു പൊടിക്ക് ഇന്ദ്രി ഇത്തിരി പൊടിക്കുള്ളു കേട്ടോ. ഇവനെല്ലാം കൂടെ ഈപ്പം ബാപ്പിച്ച നിയമം പഠിപ്പ് ചൊലത്താൻ വന്നതാ. കാണാൻ ഇവന് സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. നാളെ നമ്മളെന്നെ കാണുമ്പം ആ മീശ അവളെ കാണാൻ പാടില്ല. വടിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്. 10-25 വർഷമായില്ലേ നമ്പൊരിച്ച സർവീസ് കയറിയിട്ട്. ഇതേവരെ ഒരു പ്രതി ചോദിച്ചു എങ്ങനെയാണെന്ന് അറിയത്തില്ലേ. ഇങ്ങോട്ട് മാറി ഞാൻ ചോദിക്കാം, എവിടാണ് കട്ടമുകൾ പൊട്ടി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ചോദിച്ചു എങ്കിലേ അവൻ സത്യം പറയും. നിന്നെ ഞാൻ പോലീസിന് മുന്നിലേക്ക് പിടിച്ചിട്ട് കൊടുക്കും. ഇപ്പോഴല്ല, ഈ വിഗ്രഹം ഇവിടുന്ന് കടത്തിന് ശേഷം. നമ്പൊരിച്ചൻ ചെല്ലി. ഇനി അവരുടെ പിതാവ്. അയ്യോ പാവം, അമ്പടി കള്ളി, അവിടെ ചായയോ കാപ്പിയോ? ആ CBI മണം വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ കലാകുലാന്നൊന്നും പറഞ്ഞോളേ. ഉള്ള കാര്യങ്ങൾ ആ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞേക്കണം, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ.
1: സൂപ്പർ. അതായത് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നമ്മുടെ സുകുമാരനെ അനുകരിക്കുമ്പോ എല്ലാരും ഇതിനെ അമ്പടി കള്ളി. അത് വരണം, അത് വന്നാലേ സെറ്റ് ആവുള്ളു.
7: ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയത് എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ. ഞാൻ എന്റെ പെങ്കടെ മോനെ അനുകരിച്ചാ ഞാൻ ചെറുതായിട്ട് തുടങ്ങിയത്. അവന് കുഞ്ഞ് അവന് കുഞ്ഞിനെ ഞാൻ മിഠായി മേടിച്ചുകൊണ്ട് കൊടുക്കാൻ പോകുമ്പോ അവന് ഇങ്ങനെ പറയാ പേടി. അവന് ഈ പട്ടി, അപ്പുറത്തെ വീട്ടിൽ കടയുടെ അപ്പുറത്തെ ഒരു പട്ടിയുണ്ട്. അപ്പൊ അവനിങ്ങനെ പറയും,
1: നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ. പക്ഷെ അത് പണ്ടെപ്പോഴും ഞാൻ ഇതുപോലെ ഒരു ഇന്റർവ്യൂല് ഞാൻ ഏതോ ഒരു വലിയൊരു കലാകാരൻ സംസാരിക്കുന്നതും കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഒരു മിമിക്രി കലാകാരൻ തന്നെയാണ് കാര്യം. സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം അപ്പനെയും അമ്മയെയും കാക്കയെയും പൂച്ചയെയും പട്ടിയെയും അവരെല്ലാം അനുകരിച്ചുകൊണ്ടാണ് ഈ ഒരു ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് ആ ഒരു പ്രതിഭ വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെയായിരുന്നു ഷമീർ അണ്ണൻ പറഞ്ഞത്. അടിപൊളി, സൂപ്പർ. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും തീർച്ചയായിട്ടും ഇതുപോലുള്ള പുതിയ പുതിയ ഐറ്റംസും ആയിട്ടൊക്കെ വരിക കേട്ടോ. ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളൊരു കുഞ്ഞ് ബ്രേക്കിലേക്ക് പോകുന്നു. ബ്രേക്കിലേക്ക് പോയിട്ട് പെട്ടെന്ന് പുതിയ പുതിയ സംസാരങ്ങളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരാം. കേട്ടിരുന്നുള്ളൂ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ചാറ്റ് വിത്ത് പ്രവീൺ. അപ്പോൾ ഇതാ അടുത്തൊരു കോൾ. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം പ്രവീൺ ചേട്ടാ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ. മനു. ആര് പറഞ്ഞു? മനു ഇങ്ങനെ ഹലോ നമസ്കാരം എന്നിങ്ങനെ പറഞ്ഞു വന്ന് തുടങ്ങുന്നതിലുള്ള നമ്മുടെ ഈ മെമ്മറിയിലോട്ട് അങ്ങോട്ട് കയറി അതിങ്ങനെ ഇങ്ങോട്ട് അത് അത് ലൈറ്റ് അങ്ങോട്ട് നല്ല അടിപൊളി അങ്ങോട്ട് റെഡ് കത്തണ്ടേ?
1: പൊതുവേ പറയുന്നത് നിങ്ങളുടെ മെമ്മറി കാർഡ് കമ്പ്യൂട്ടർ കാർഡ് ഫാസ്റ്റാണ്.
0: ഇന്ന് ജോലിക്ക് പോയില്ലല്ലേ?
1: വളരെ മനോഹരമായ മഴ കാലങ്ങൾ.
0: ആ എന്നാലും അത്യാവശ്യം വണ്ടിക്കാശിനുള്ള ചെലവിനുള്ള പൈസ ഒക്കെ ഒപ്പിച്ച് ഇങ്ങ് വന്നല്ലോ.
1: പിന്നെ ഓഫ് കോഴ്സ്.
0: ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും.
1: അല്ല നിങ്ങളെ ദിവ്യ ദൃഷ്ടി ഉണ്ട്.
0: ദിവ്യ
1: ജ്ഞാനഗുരു എന്ന് പറഞ്ഞിട്ട്
0: കണ്ടോ. അപ്പൊ ഞാൻ അപ്പൊ മനു എന്തായാലും ഇപ്പൊ മനുവിന്റെ പിറകെ ഞാനുണ്ട് അല്ലെങ്കിൽ എന്റെ രണ്ട് കണ്ണും ഉണ്ട് എന്നിപ്പോ മനുവിന് മനസ്സിലായില്ലേ? ആ അതാണ്. അപ്പൊ മനു എന്നെ എന്നോട് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ അപ്പൊ എന്തായാലും മനു, എനിക്ക് മനു ആ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജോലി ഫുൾ ഡേ ഇല്ലായിരുന്നു എങ്കിലും ഞാൻ ആ വണ്ടിക്കാശ് ഞാൻ അതിന് വേണ്ടി ജോലി എടുത്തു. അപ്പൊ എനിക്ക് അതിന് നഷ്ടം വരാതെ പോയി വരാനുള്ള ആ ഒരു പൈസ ഞാൻ റെഡിയാക്കി തിരിച്ച് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞൊരു കാര്യം ഞാനത് കേട്ടു. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു നല്ല ഒരു മെന്റാലിറ്റിയാണ് കേട്ടോ. കേട്ടോ, അതൊരു നല്ലൊരു മെന്റാലിറ്റിയാണ്. അതൊരു എല്ലാവരും അത് മനസ്സിലാക്കിയും അതല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ ആയിട്ടുള്ള ഒരു, എന്തായാലും എനിക്ക് തോന്നുന്നു മനുവിൻ്റെ മുതലാളി അല്ലെങ്കിൽ മനുവിന് അങ്ങനെ ഒരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഒരു മുതലാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ വളരെയധികം ഭാഗ്യം ചെയ്ത ഒരാളായിരിക്കും. ജോലിക്കാര്യത്തിൽ
1: എനിക്ക് കോൺട്രാക്ടർ ഒന്നുമില്ലടാ, ഞാൻ തന്നെ കോൺട്രാക്ടർ.
0: ഞങ്ങളാണ്
1: എന്റെ കമ്പനിക്ക് യാതൊരു പ്രൊപ്രൈറ്ററും ഇല്ല.
0: എല്ലാം ഞാൻ തന്നെ.
1: സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ പറയത്തില്ല, സംവിധാനവും കഥയും തിരക്കഥയും നിർമ്മാണവും എല്ലാം ഞാൻ തന്നെ.
0: കെ ആൻഡ് കെ മോട്ടോസ്. ഓക്കേ, നല്ല സന്തോഷം. നല്ല എന്തായാലും സന്തോഷം.
1: അടിപൊളി ഡയലോഗ് അല്ലേ ജഗതിയുടെ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ഒരിക്കലും മറക്കാൻ പറ്റാതെ
0: ജഗതിയുടെ
1: എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ജോക്കപ്പേ കുട്ടിക്ക് മലയാളം അറിയാം കേട്ടോ.
0: അങ്ങനെ വേറെ ഓർത്ത് ഓർത്ത് മനുവിന് എപ്പോഴും ഏറ്റവും ഇതുപോലെ തന്നെ ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഡയലോഗ് ഉണ്ടോ അറിയോ?
1: ഞാൻ പറയാം, ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ലേ രണ്ടും സൗണ്ട് നീ പഠിച്ചിട്ട് വരണതാണ്.
0: പറഞ്ഞോ. അതല്ല ഇപ്പൊ ഈ പറഞ്ഞു.

0: കേൾക്കാതിരിക്കാൻ പറ്റിയത്.
1: അടിപൊളിയായി കേട്ടോ, ചെയ്തിട്ട് അത് കൊള്ളാം. പറഞ്ഞേ, രണ്ടെണ്ണം പറഞ്ഞേ, കേക്കട്ടെ.
0: ശ്രമിച്ചു നോക്കാം.
1: പിന്നെ അത്രേ ഉള്ളൂ ചേട്ടാ. അത് കൊള്ളാം, 500 റാൻ കൊള്ളാം. ഇനി അടുത്തത്
0: പിന്നെ അച്യുതാനന്ദൻ എന്ന് ഇമിറ്റേറ്റ് ചെയ്തു.
1: ശരി, ഓക്കെ.
2: വ്യക്തമായി പറയുകയാണെങ്കിൽ പ്രവീണിന്റെ പരിപാടി രണ്ട്.
1: അതും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് ശരി ശരി, മനസ്സിലായി. അപ്പൊ ഇനി അടുത്തൊരു ചാൻസ് ഉള്ള തരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞോ. അടുത്തൊന്നുകൂടെ പറ
0: അടുത്ത ലാലിന്റെ നമ്മള സിനിമ.
1: ലാലിന്റെ, ഓക്കെ ഓക്കെ.
0: അത് നമ്മളെ പിന്നെ എന്തുവാ പൃഥ്വിരാജിന്റെ ഒരു ഡയലോഗ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യും.
1: ആ ശരി.
0: പിന്നെ ലാസ്റ്റ് വൺ എ കെ ആന്റണി സാറിനെ നോക്കാം.
1: ഓ ശരി.
3: പൈസ എടുക്കില്ല കപ്പിറ്റാവിലോട്ട് ഒറ്റ നോക്കിയപ്പോ
1: തീർച്ചയായിട്ടും മനു അടിപൊളിയായിട്ട്. ഞാൻ തമാശ പറഞ്ഞല്ല, സീരിയസ്ലി നല്ല ഇതുപോലെ ഞാൻ പറഞ്ഞില്ല. ഇത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പൊളി. ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് പൊളിഷ്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എ കെ ആന്റണിയ പറഞ്ഞത് അത് ഒന്നുകൂടെ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് നൈസായിട്ട് ഒന്ന് പൊളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി. ഡിറ്റോ അതുപോലെ തന്നെ വരും. അതുപോലെ തന്നെ ലാലും ഈ പറഞ്ഞ പോലെ എൻ എൻ പിള്ള സൂപ്പർ, അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് മനു. തീർച്ചയായിട്ടും അടുത്ത ഇനി ഈ ഇതൊഴിച്ച് അടുത്തത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നല്ല സെറ്റ് ആക്കി പഠിച്ചിട്ട് അടുത്ത ആഴ്ച മനു ഈ ഒരു കഴിവിനെ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഉറപ്പായിട്ടും മനു, ഞാൻ വെറുതെ പറഞ്ഞല്ല, സൂചിപ്പിച്ചതല്ല, അടിപൊളി. ഇങ്ങനെയുള്ള കഴിവുകൾ ഇതൊക്കെ നമുക്ക് ദൈവം തരുന്നതാണ് കേട്ടോ. അപ്പൊ അതിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പോളിഷ് ചെയ്യാം, കുറച്ചുകൂടെ നമ്മളൊന്ന് പരിപോഷിപ്പിച്ചെടുക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്കൊരു കുഞ്ഞു ബ്രേക്കിലേക്ക് പോവാം, ബ്രേക്ക് കഴിഞ്ഞ് തിരികെത്താം.
4: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
5: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
4: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
5: ഞങ്ങളുടെ പ്രത്യേകതകൾ:
4: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
5: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
4: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
5: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
4: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
5: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
5: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
4: ഫോൺ 8848533001.
5: മറ്റൊരു നമ്പർ 8129520477.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 04-749-1111. അങ്ങനെ നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. ഈ സായനങ്ങളിൽ ഇങ്ങനെയൊക്കെ ചോദിച്ച് വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നമ്മളിതാ ഒരു സായനത്തെ കൂടി നമ്മൾ കടത്തിവിടുന്നു പുതിയൊരു പ്രഭാവത്തിലേക്ക്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം. എന്തൊക്കെയുണ്ട് കൃഷ്ണേട്ട വിശേഷം? സുഖമായിട്ടിരിക്കുന്നു?
1: നല്ല വിശേഷം.
0: ഒരുപാട് നാളായല്ലോ. കൃഷ്ണേട്ട സൗണ്ട് ഞാൻ ഈ അടുത്ത സമയത്ത് എപ്പോഴോ കേട്ടല്ലോ. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ രേഷ്മയുടെ പ്രോഗ്രാമിലായിരുന്നു തോന്നുന്നു. മ്യൂസിക് ചെയറിലാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ അതെ,
1: തലേ ദിവസം
0: ആ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏതിലോ ഞാൻ അതും കേട്ടു, അതിൽ ഞാൻ കേട്ടു കൃഷ്ണൻ്റെ ശബ്ദം ഞാൻ കേട്ടായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട്? ചായ ഇതേ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കണം, കാര്യം ഈ പ്രോഗ്രാം തീരുന്നത് വരെ എൻ്റെ ചായ ഇങ്ങനെ കുറയും. അത് ഞാൻ അല്പം കൂടെ ഞാൻ നിറയ്ക്കും, വീണ്ടും കുറയും, അല്പം കൂടി നിറയ്ക്കും, അങ്ങനെ നിറച്ചും കുറച്ചും കുറച്ചും നിറച്ചും ഇങ്ങനെ
1: കൊണ്ടുപോകും.
0: ഇല്ല, ഒന്നുമില്ല, ചായ മാത്രം. കാര്യം അങ്ങനെയുള്ള അതെല്ലാം ഞാൻ നിങ്ങളിൽ നിന്നാണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ കൃഷ്ണേട്ടോ, അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കൃഷ്ണേട്ടനെ നമ്മളെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ അറിയാം ഈ സംഗീതവുമായിട്ടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അല്ലേ. ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ ഞാൻ നമ്മുടെ ചാറ്റ് വിത്ത് പ്രവീണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റ് ശ്രോതാക്കളൊക്കെ ഒരുപാട് നമുക്ക് തന്ന ഏറ്റവും വലിയ, അതായത് നമ്മുടെ ഈ ഒരു പുരുഷ ശ്രോതാക്കൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ശരിക്കും പാട്ട് പാടാൻ കഴിവുള്ള ഒരുപാട് ശ്രോതാക്കളാണ് നമ്മുടെ ശ്രോതാക്കൾ എന്നുള്ളതാണ് ഇല്ലേ. ഞാൻ ശരിക്കും ഇപ്പൊ നമ്മള് പിന്നെ ഈ എപ്പോഴും നമ്മൾ എത്ര ഇനി പാട്ടുകൾ പഠിച്ച ആൾക്കാരാണെങ്കിലും പാടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പാട്ടിനെ സ്നേഹിക്കുന്ന ആളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും, അതിപ്പോൾ ബാത്റൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ, എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴായിക്കോട്ടെ, വെറുതെ ഇരിക്കുമ്പോഴായിക്കോട്ടെ, ഇങ്ങനെ വെറുതെ കണ്ണടച്ച് കിടക്കുമ്പോഴായിക്കോട്ടെ, പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന ഒരു പാട്ട് കാണാം. ഒരു മൂളിപ്പാട്ടായിട്ടോ അല്ലെങ്കിൽ നാല് വരി പാടുന്ന ഒരു പാട്ടായിട്ടോ ഉണ്ടാവും അല്ലേ, ഉറപ്പല്ലേ. അങ്ങനെ കൃഷ്ണചേട്ടന്റെ മനസ്സിൽ അങ്ങനെ എപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു 1000 തവണയെങ്കിലും മൂളിപ്പാട്ട് പാടിയ ഒരു പാട്ട് ഏതായിരിക്കും, അല്ലെങ്കിൽ ഒരു 100 തവണയെങ്കിലും?
1: ആ പാട്.

0: ഇനി വരൂ വരൂ വരൂ വിഷാദഭൂമിയാകേനി വിഴികളോ പൂക്കളോ വിടർന്നു നിൽത്തു ചതി വിശനമേ വിഷാദഭൂമിയാകേനി വിഴികളോ പൂക്കളോ വിടർന്നു നിൽത്തു ചതി ഇതളിൽ കണ്ടു ഇലാവോ നീർമുത്തു തീരുമെൻ ജീവനിൽ കുളീരുമായി നീ വരൂ വരൂ വരൂ ഈയൊരു കാല ദേവതേ.
1: അടിപൊളി കൃഷ്ണൻ ചേട്ടോ, സൂപ്പറായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ തവണ മൂളിപ്പാടുകയും പാടുകയും ചെയ്തുകൊണ്ടായിരിക്കാം ഇത്രയും മനോഹരമായിട്ട് അതേപോലെ തന്നെ പാടാൻ സാധിച്ചത്, കേട്ടോ. ആണോ, ഇത് ഏത് സിനിമയിലെ പാട്ടായത്? ഞാനിത് കേട്ടിട്ടുണ്ട് ഈ പാട്ട്, എനിക്ക് എനിക്കും ഇഷ്ടമുള്ള ഒരു പാട്ടായത്.
2: എനിക്ക് ഓർക്കുന്നില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ദാസേട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു പാടിയതല്ലേ?
2: അതെ, പാടിയോട്ടോ.
1: അതിൽ എനിക്ക് രണ്ടാമത്തെ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടില്. എന്തായാലും ബീ പാർക്കിലൊക്കെ പോകാറുണ്ടോ ഇപ്പോഴും?
2: പോകാറുണ്ട്.
1: ഞാൻ ഇന്നലെ
2: പോയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നല്ലോ.
1: സൗണ്ടോ?
2: അല്ല, സൗണ്ട് അല്ല, ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു.
1: കഴിഞ്ഞ ആഴ്ച വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ടൊക്കെ ഒന്ന് തിരക്കായി പോയി. മാത്രമല്ല പ്രോഗ്രാമിലും ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. അതാ
2: കാതോട് കാതോടം കാതോട് കാലത്തിലെ പരിപാടിയിൽ പിന്നെ ഇടയ്ക്ക് ഈ മൂളിപ്പാട്ട് പാടുമ്പോ അത് ഫിനിഷ് ചെയ്യുന്നില്ലല്ലോ. ആകെ ഒന്നോ രണ്ടോ സെന്റൻസ് മാത്രമല്ല പറയുന്നത്.
1: ഇല്ലില്ല, അത് നമ്മള് എല്ലാരും പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. നൈസിന്
2: അല്ല, ഇന്ന് എനിക്ക് പൊട്ടുകുത്താൻ്റെ അതിന്റെ ബാക്കി കേട്ടില്ല. ഇന്ന് എനിക്ക് പൊട്ടുകുത്ത അത്രയും നിർത്തി. രാജാവിന്റെ റാണിയും പക്കം അത് മാത്രമേ കേട്ടുള്ളായിരുന്നു.
1: ശരി, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇതുപോലെ ചേട്ടനൊക്കെ. നമുക്ക് ചേട്ടനൊക്കെയാണ് ഞാൻ ഇങ്ങനെ അനുകരിക്കുന്നത്, നിങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ശരി. അപ്പൊ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ചാറ്റ് വിത്ത് പ്രവീൺ. ഇതാ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം സജീട്ടു, എന്തൊക്കെയുണ്ട് സജീട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, എന്തോ പരിപാടി?
3: പരിപാടി വൈകുന്നേരം ചായ കുടിച്ചിട്ട് ഞാൻ ഇരിക്കുന്നു.
1: ആണോ? ആ ഒരു ഉന്മേഷം ഇങ്ങനെ ഊർജ്ജസ്വലമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുകയാണ്.
3: എന്തായാലും വിഷയം ഉണ്ടാവുന്ന
1: വിഷയം തരാം ചേട്ടൻ. ഏത് വിഷയം വേണ്ടത്? എന്തിനെ കുറിച്ച് ചേട്ടന് വിഷയം വേണ്ടത്? ഇല്ലല്ലോ, വേണ്ട വേണ്ട വേണ്ട, ഇല്ലല്ലോ. കാര്യം നമ്മൾ അങ്ങനെ ഒരു വിഷയം ചോദിക്കുന്ന ഒരാൾക്ക് നമ്മൾ വിഷയം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ. നമ്മള് ഈ ചിലർ നമുക്ക് പറയാറുണ്ട്, എപ്പോഴും നമുക്കൊരു വൈരാഗ്യം നിറഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വൈരാഗ്യ ബുദ്ധി വേണം, വൈരാഗ്യ ബുദ്ധി വേണം എന്നിങ്ങനെ ചിലര് ചിലരോടൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ വൈരാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് മനസ്സിലുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വരണമെങ്കിൽ, അതിന്റെ നൂല് പിടിച്ച് നമുക്ക് പോകണമെങ്കിൽ, നമുക്ക് പഴയ കാര്യങ്ങൾ ഇല്ലേ, നമ്മളെ കഴിഞ്ഞുപോയ, നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങൾ ചെകഞ്ഞെടുത്ത് അല്ലെങ്കിൽ തോണ്ടിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വൈരാഗ്യബുദ്ധി എന്ന് പറയുന്നൊരു സംഭവം കിട്ടുള്ളൂ. ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ വൈരാഗ്യബുദ്ധി കൊണ്ട് മാത്രം മുന്നോട്ട് രഥമോടിച്ച് പോകുന്നതാണോ നല്ലത്, അതോ കഴിഞ്ഞു പോയതിനെ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമുള്ള പഴയ കാര്യങ്ങളെ വിട്ടുകൊണ്ട് പുതിയതിനെ തേടി പോകുന്നതാണോ നല്ലത്? നമ്മളായി തന്നെ
3: ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത
1: കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ?
3: നേട്ടമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അവരുമായിട്ട് നമുക്ക് അങ്ങോട്ട് ഒത്തൊരുമിച്ച് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ മനസ്സിൽ ഇത് വീണ്ടും വീണ്ടും ഇത് തകട്ടി വന്നോണ്ടേയിരിക്കും.
1: അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ പിന്നെ സജീട്ടാ? മനുഷ്യർക്ക് അല്ല, അങ്ങനെ ബി പി കൂടിയിട്ട് ഈ ഉള്ള സകലമാന മരുന്നുകളും വാങ്ങി കഴിച്ച് വീണ്ടും പുതിയ അസുഖങ്ങളെ വരുത്തി വെക്കുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് ഈ അതിനെ മറന്നുകൊണ്ട് പുതിയ യുഗത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ നിമിഷങ്ങളിലേക്ക് മുന്നോട്ട് ഇനി എന്ത് എന്ന പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നതിലേ നല്ലത്.
3: അതെ, പിന്നെ അവരുമായിട്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് അടുക്കാൻ പോകാതിരിക്കുക, അതാണ് നല്ലത്.
1: മിതമായ വർത്തമാനം, മിതമായ നോട്ടം, മിതമായ അടുപ്പം, അങ്ങനെ എല്ലാം മിതപ്പെടുത്തി പോവുക എന്നുള്ളതാണോ?
3: മിതപ്പെടുത്തി പോവുക. കൊണ്ടുവരേണ്ട
1: കാര്യമില്ല.
3: എത്രമാത്രം ഒഴിഞ്ഞിരിക്കുക അത്രമാത്രം ഒഴിഞ്ഞിരിക്കുക.
1: അത് കറക്റ്റ്, അത് ഇപ്പൊ കറക്റ്റ് അല്ലേ? അത് ശരിക്കും അതൊരു നല്ലൊരു ഐഡിയ ആണ്. അത് നമ്മൾ അങ്ങനെ അത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അത് പക്ഷെ എന്നാലും ഈ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചേട്ടൻ പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ച് തികട്ടി വരിക എന്ന് പറഞ്ഞൊരു വാക്ക്, പക്ഷെ അത് നമ്മളങ്ങനെ തികട്ടി വരാതെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്.
3: അത് അവരുമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോ അത് നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ വരും.
1: അപ്പൊ അതിന്റെ അർത്ഥം അല്ല, അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില് അതങ്ങനെ കിടക്കുന്നു എന്നുള്ളതല്ലേ? അതാണ് അപ്പൊ നമ്മളങ്ങനെ അത് മറക്കാൻ, അത് അത് മറക്കാൻ ശീലിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എന്റെ ഒരു പക്ഷം. ചേട്ടൻ എന്ത് പറയുന്നു? അനുഭവം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി, അല്ലെങ്കിൽ തന്നെ അനുഭവം ഉണ്ടെങ്കിൽ പോലും പക്ഷെ അതൊന്ന് നമ്മളൊന്ന് പരിശീലിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മളില്ല ജിമ്മിനൊക്കെ പോയി നമ്മളെ ശരീരം നമ്മൾ വലിയ മസിൽ പവർ ശരീരമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് സജിയേട്ടാ. അല്ലേ, പറ്റും അല്ലേ? ഒരുപാട് നാള് നമ്മളൊരു പ്രയത്നം അതിന് വേണം, ഒരു പ്രാക്ടീസ്. അതെ അതെ അതെ,
3: ഒരുപാട് സമയം.
1: ഓക്കെ, പക്ഷെ എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ, എല്ലാവർക്കും അങ്ങനെ സാധ്യമായാലും അടിപൊളിയാണ് അല്ലേ? അതൊരു എക്സസൈസ് പോലെ, ഒരു മനസ്സിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് അല്ലേ? നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും നമ്മുടെ തലമുറയ്ക്കും കൊടുക്കുന്ന ഒരു എക്സസൈസ് ആയിട്ട് ഇതിനെയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെ ആകട്ടെ അല്ലേ സജിട്ടാ? ഓക്കെ, അടിപൊളിയാട്ടോ, സൂപ്പർ, നല്ലൊരു ടോക്ക്. അപ്പൊ എന്തായാലും സന്തോഷം സജിട്ടാ. അപ്പൊ നമുക്കൊരു ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരിയെത്താം.

0: അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചാറ്റ് വിത്ത് പ്രവീൺ നമുക്ക് വൈൻഡ് പേനലിന്റെ സമയമായി വരുന്നു. ഈ ഒരു സായാഹ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ, നമ്മുടെ സജീടം പറഞ്ഞ പോലെയും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ശ്രോതാക്കളൊക്കെ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്നും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിലെ കഴിവുകളെ ഒരു സൈഡിൽ നമ്മൾ പോളിഷ് ചെയ്തെടുക്കുമ്പോഴും മറു സൈഡിൽ നമുക്ക് ചിലത് മാറ്റാൻ പറ്റാത്തതായിട്ടും നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് എന്ന് കരുതി ബാലി കയറാൻ മലയൊന്നും അല്ല കേട്ടോ. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് ഈ ലോകത്ത് നമ്മുടെ കാഴ്ചകളും കേൾവികളും എല്ലാം നമ്മുടെ ബുദ്ധിയിലും ശക്തിയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും മാത്രം സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ സാധ്യമാക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് ചെറിയൊരു ട്രിക്ക് എന്ന് പറയുന്നത് ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ്. സാവധാനം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിതമായി നമ്മളതിനെ ഇടപെടുക അല്ലെങ്കിൽ മിതമായി പരിമിതിപ്പെടുത്തിക്കൊണ്ടും നമ്മൾ മുന്നോട്ട് പോവുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മളെല്ലാം മിതമായി പറഞ്ഞുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞുകൊണ്ട് നമ്മുടെ കഴിവുകളെയൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മളെപ്പോഴും എൻഗേജ്ഡായിക്കൊണ്ട് മറ്റു ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറി വരാണ്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര മനോഹരമാണ് ഈ ജീവിതം, ഈ ഭൂമി, നമ്മൾ. അങ്ങനെ നമ്മൾ കണ്ണാടിയിലിടിക്കി നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യനെയാണ്. അത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. ഓക്കെ, അപ്പോഴെന്തായാലും ഈ ഒരു സായാഹ്നം മനോഹരമാകട്ടെ, വരും സന്ധ്യയും മനോഹരമാകട്ടെ, നാളെ ഒരു പ്രഭാതവും അതിമനോഹരമാകട്ടെ. എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ തൽക്കാലം ഞാൻ വൈൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന്.

ഫ്രീയാ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയിറ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി MS. ജില്ലാ റൈഫിൾ അസോസിയേഷൻ സംസ്ഥാന റൈഫിൾ അസോസിയേഷന്റെ സഹകരണത്തോടെ ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തും. നാളെയും മറ്റന്നാളും ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിലെ ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ചിലാണ് മത്സരങ്ങൾ. സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിനെ ഈ മത്സരത്തിലൂടെയായിരിക്കും തെരഞ്ഞെടുക്കുക. ചാമ്പ്യൻഷിപ്പിൽ നിശ്ചിത സ്കോർ നേടി യോഗ്യത നേടുന്ന ഷൂട്ടർമാർക്ക് സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഓൺലൈൻ വഴിയും നേരിട്ടുമെത്തി രജിസ്ട്രേഷൻ നടത്താം. വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446794470. നേവിയിൽ നിന്നും വിരമിച്ച ഭടന്മാർ, വീർനാരികൾ എന്നിവരുമായി സൈനിക ഓഫീസ് പ്രതിനിധികൾ അഭിമുഖം നടത്തും. കടപ്പാക്കട വിമുക്തഭട ഭവനിൽ 23-ാം തീയതി രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് അഭിമുഖമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം. മലിനജലത്തിലൂടെ ബാക്ടീരിയ ശരീരത്തിലേക്ക്

ഉണ്ടാക്കുന്നതാണ് ശിഖലേക്ക് കാരണം. കഠിനമായ പനി, വയറിളക്കം, വയറുവേദന, ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തര ചികിത്സ തേടണം. കുട്ടികൾ ഉൾപ്പെടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ചൂടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു. എഴുകോൺ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ഫസ്റ്റ് ക്ലാസ് ബിടെക് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. 16-ാം തീയതി രാവിലെ 10-ന് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പലിന് മുൻപാകെ ഹാജരാകണം. ഫിഫ ലോകകപ്പ് 2026 ആരംഭിച്ച സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് വ്യാപക സൈബർ തട്ടിപ്പെന്ന് അധികൃതർ അറിയിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ആകർഷകമായ പരസ്യങ്ങളുടെ മറവിൽ ഔദ്യോഗിക ആപ്ലിക്കേഷനുകൾ പോലെ തോന്നിപ്പിക്കുന്ന വ്യാജ APK ഫയൽ ഡൌൺലോഡ് ലിങ്കുകളിലൂടെയാണ് തട്ടിപ്പ് നടത്തുന്നത്. സൈബർ സാമ്പത്തിക തട്ടിപ്പ് സംഭവിച്ചാൽ ഉടൻ 1930 എന്ന സൈബർ ഹെൽപ്ലൈൻ നമ്പറിലോ സൈബർ ക്രൈം .gov.in എന്ന ദേശീയ സൈബർ ക്രൈം പോർട്ടലിലോ പരാതി നൽകണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക, ന്യൂനപക്ഷ, ക്രിസ്ത്യൻ, മുസ്ലിം പൊതുവിഭാഗങ്ങളിൽപ്പെട്ട വനിതകൾക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് അപേക്ഷിക്കാം. 4 മുതൽ 8% വരെ പലിശ നിരക്കിൽ വസ്തു ഉദ്യോഗസ്ഥ ജാമ്യ വ്യവസ്ഥയിലാണ് വായ്പ. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ ഓഫീസ് വനിതാ വികസന കോർപ്പറേഷൻ 2-ാം നില എൻ തങ്കപ്പൻ മെമ്മോറിയൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ക്ലോക്ക് ടവറിന് സമീപം ചിന്നക്കട എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. ചന്ദനത്തോപ്പ് മനേൽകുളങ്ങര വനിതാ സർക്കാർ ITIകളിൽ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 100 രൂപയാണ് അപേക്ഷ ഫീസ്. അവസാന തീയതി ഈ മാസം 30. ഇൻഷുറൻസ് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ക്ഷീരകർഷകർക്ക് തങ്ങളുടെ ഉരുക്കളെ ഭാരത് പശുധൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. ആധാർ കാർഡും ഫോൺ നമ്പറും ഉപയോഗിച്ച് കർഷകർക്ക് നേരിട്ടോ അല്ലെങ്കിൽ മൃഗാശുപത്രികൾ വഴിയോ 15 വരെ രജിസ്ട്രേഷൻ നടത്താവുന്നതാണെന്ന് കൊട്ടിയം LMTC അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. വായനാ വാരാഘോഷത്തോടനുബന്ധിച്ച് പ്രാദേശിക എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സബർമതി ഗ്രന്ഥശാല ഏർപ്പെടുത്തുന്ന സബർമതി അക്ഷര പുരസ്കാരത്തിനും അക്ഷരശ്രീ പുരസ്കാരത്തിനും കൃതികൾ ക്ഷണിക്കുന്നു. കഥ, നോവൽ, കവിത, ബാലസാഹിത്യം, യാത്രാവിവരണം എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക പുരസ്കാരം നൽകും. കരുനാഗപ്പള്ളി താലൂക്കിൽ സ്ഥിരതാമസമാക്കിയ എഴുത്തുകാർക്ക് സബർമതി അക്ഷര പുരസ്കാരത്തിനും താലൂക്കിന് പുറത്തുള്ളവർക്ക് ഇതേ മേഖലയിൽ അക്ഷരശ്രീ പുരസ്കാരത്തിനും അപേക്ഷിക്കാം. സെക്രട്ടറി സബർമതി ഗ്രന്ഥശാല, പടനായർ കുളങ്ങര തെക്ക്, കരുനാഗപ്പള്ളി PO എന്ന വിലാസത്തിൽ 12-നുള്ളിൽ അപേക്ഷിക്കാം. PC വിഷ്ണുനാഥ് MLA കണക്ട് കുണ്ടറ MLA മെറിറ്റ് അവാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10+2 പരീക്ഷകളിൽ കേരള സിലബസിൽ ഫുൾ A+ഉം CBSE ICSE സിലബസുകളിൽ 90% മുകളിൽ മാർക്കും ലഭിച്ച വിദ്യാർത്ഥികളെയാണ് അവാർഡിൽ പരിഗണിക്കുന്നത്. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലെ കുട്ടികൾ അപേക്ഷ നൽകേണ്ടതില്ല. സ്കൂളുകളിൽ നിന്നും വിവരം നേരിട്ട് ശേഖരിക്കും. കുണ്ടറ നിയോജക മണ്ഡലത്തിനകത്ത് താമസിക്കുകയും മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിക്കുകയും ചെയ്യുന്ന കുട്ടികൾ അവരുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, ഫോട്ടോ, ഫോൺ നമ്പർ എന്നിവ 25-നകം MLA ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 6282987647. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും തിങ്കളാഴ്ച മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര പ്രഖ്യാപിച്ചു. പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന KSRTCയിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയിൽ 374 ഓർഡിനറി ബസ്സുകളാണ് സൌജന്യ യാത്ര നടത്തുന്നത്. തിരുനെൽവേലി സ്റ്റേഷനിൽ 6-ാം പ്ലാറ്റ്ഫോം കമ്മീഷൻ ചെയ്യുന്ന പണികൾ മൂലം ട്രെയിൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് 13-ന് തൃശൂർ, പാലക്കാട്, പൊള്ളാച്ചി, ഡിണ്ടിഗൽ വഴി സർവീസ് നടത്തും. തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം ഇന്റർസിറ്റി 15 മുതൽ 19 വരെ രാവിലെ 7:15 പകരം 8:30 തിരുച്ചിറപ്പള്ളിയിൽ നിന്നും പുറപ്പെടും. കണ്ണനല്ലൂർ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളോട് അനുബന്ധിച്ച് 33 KV കൊട്ടിയം കണ്ണനല്ലൂർ ഭൂഗർഭ കേബിളിന് തകരാർ സംഭവിച്ചതിനാൽ 5 ദിവസത്തേക്ക് ഈ മേഖലയിലെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടും. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ജനങ്ങൾ സഹകരിക്കണമെന്നും ബോർഡ് അധികൃതർ അഭ്യർത്ഥിച്ചു. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് എലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 96 3 1 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ക്വാഡ്രുപ്ലെക്സ്. Quadruplex.
1: Quadruplex is spelled as Q U A D R U P L E X.
2: This is an adjective. It generally refers to anything consisting of four parts, four levels, or four units. The exact definition depends on the context in which it is used. പൊതുവെ നാല് മടങ്ങുകളുള്ള അല്ലെങ്കിൽ നാല് ഭാഗങ്ങളുള്ള എന്നർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. നാല് വ്യത്യസ്ത യൂണിറ്റുകളായി തിരിച്ചിരിക്കുന്ന ഒരു വലിയ വീട് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിനെ ക്വാഡ്രപ്ലക്സ് എന്ന് വിളിക്കുന്നു.
1: താങ്ക് യു ഓൾ.
3: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
4: 0474-293-1111.
3: വിളിക്കേണ്ട സമയം
4: ശനിയാഴ്ച 10:30 മുതൽ
3: 11:30 വരെ. വിഷയം
4: ഡെലീറിയം, പെട്ടെന്നുള്ള ബോധക്ഷയത്തെ മനസ്സിലാക്കാം.
3: അതിഥിയായി എത്തുന്നു
4: ഡോക്ടർ ഡാർവിൻ സി പോൾ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ, പ്രസിഡന്റ് കൊല്ലം സൈക്യാട്രിസ്റ്റ് സൊസൈറ്റി.
3: മൈൻഡ് ടോക്സ്.
4: മറവി രോഗമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന അപകടകരമായ ആശയക്കുഴപ്പം. വീട്ടിൽ പ്രായമായവരുണ്ടോ, സർജറി കഴിഞ്ഞവരുണ്ടോ എങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾ മിസ് ചെയ്യരുത്.
5: Flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.
6: േ മാനത്തെ ഈശോയേ

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ദുരന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1%.

0: ബാലോകകപ്പ്. നാരി ശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി എൻഡിഎ സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡിഎംഒ അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
1: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എപിജെ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് ബിആർ ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജിയം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ആണ് ബിടെക് വിജയശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
2: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
0: കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 0 മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് 2ാം തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരുവിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
0: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വേ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. 30 മാർച്ച് പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ BTech BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. BTech വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി വാർത്താ വീക്ഷണം. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ബാലവേലയ്ക്ക് റെഡ് കാർഡ്, കുട്ടിക്കാലം സംരക്ഷിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. കുട്ടികളുടെയും സമൂഹത്തിന്റെയും സമഗ്ര വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്തുകളിലൊന്നാണ് ബാലവേല. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൊതുജീവിതത്തിലെ ഈ തിന്മയ്ക്കെതിരെ കർശനമായ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും നിലവിലുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഈ ദുസ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ബാലവേലയിൽ നിന്നുള്ള മോചനം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് തുല്യമായ അവകാശങ്ങളും വിലമതിക്കാനാവാത്ത സ്വപ്നങ്ങളുമായാണ്. ആരോഗ്യപൂർണമായ ശൈശവവും സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ബാല്യവും ഓരോ കുട്ടിയുടെയും ജന്മ അവകാശമാണ്. അറിവിന്റെ വെളിച്ചം പകരുന്ന വിദ്യാഭ്യാസവും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് അവർക്ക് നാം ഒരുക്കേണ്ടത്. കുട്ടികളുടെ ശോഭനവും സുരക്ഷിതവുമായ ഭാവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഈ അവകാശങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്തിന്റെ പല കോണുകളിലും കോടിക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ

ക്രൂരതകളുടെയും പശ്ചാത്തലത്തിൽ പലപ്പോഴും പൊലിഞ്ഞുപോകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷണം, സുരക്ഷ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അവരെ ജോലിയിൽ ഏർപ്പെടുത്തുന്നതാണ് ബാലവേല കൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രായത്തിനും കഴിവിനും അനുയോജ്യമല്ലാത്തതോ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നതോ ആയ തൊഴിലിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്ന സ്ഥിതിയാണിത്. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സാമൂഹിക അസമത്വങ്ങൾ എന്നിവയാണ് കുട്ടികളെ ബാലവേലയിലേക്ക് തള്ളിവിടുന്ന പ്രധാന ഘടകങ്ങൾ. കുട്ടികൾക്ക് അവരുടെ ബാല്യം ആസ്വദിക്കാനും വിദ്യാഭ്യാസം നേടാനും സമഗ്രമായ വളർച്ച കൈവരിക്കാനുമുള്ള അവകാശമുണ്ട്. ഒരു കുട്ടിയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന എല്ലാത്തരം ജോലികളും ബാലവേലയുടെ പരിധിയിൽ വരുന്നവയാണ്. ബാലവേലയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായി സർക്കാരും വ്യവസായ മേഖലകളും തൊഴിലാളി സംഘടനകളും പൊതുസമൂഹവും കൈകോർക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനായാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയുടെ വ്യാപ്തിയും അതിന്റെ ദോഷഫലങ്ങളും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഈ തിന്മ ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതിനുമായി 2002 ILO ലോക ബാലവേല വിരുദ്ധ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. തൊഴിൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിക്കുന്നതിനും ഏറ്റവും ക്രൂരമായ ബാലവേല രൂപങ്ങൾ നിരോധിക്കുന്നതിനും ILO അംഗീകരിച്ച പ്രമേയങ്ങളാണ് ഈ ദിനാചരണത്തിന് പ്രധാന പ്രചോദനമായത്. സർക്കാരുകൾക്കും പൊതുസമൂഹത്തിനും ബാലവേലയ്ക്കെതിരെ ഒന്നിച്ച് ശബ്ദമുയർത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു പ്രധാന വേദിയായി ഈ ദിനം ഇന്ന് മാറിയിട്ടുണ്ട്. 2015 ലോക നേതാക്കൾ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ബാലവേല അവസാനിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ ആഗോള പ്രതിബദ്ധത ഉൾപ്പെടുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകമെമ്പാടും ബാലവേല നിരക്കിൽ വലിയ വർധനയുണ്ടായതായി യുനിസെഫും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയതും മാതാപിതാക്കളുടെ തൊഴിലില്ലായ്മയും ലക്ഷക്കണക്കിന് കുട്ടികളെ വീണ്ടും ജോലിയിലേക്കിറങ്ങാൻ നിർബന്ധിതരാക്കി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബാലവേല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്യോപ്യ, കോംഗോ, നൈജീരിയ തുടങ്ങിയ സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെയോ രക്ഷിതാവിനെയോ നഷ്ടപ്പെട്ട കുട്ടികളെ പിന്തുണയ്ക്കുന്നതിനായി പ്രഖ്യാപിച്ച PM CARES for Children പദ്ധതി വലിയ ആശ്വാസമായിരുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മൊറോക്കോയിലെ മരാക്കേഷിൽ ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ബാലവേല നിർമ്മാർജ്ജനത്തിനായുള്ള 6th ആഗോള സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വർഷത്തെ ലോക ബാലവേല വിരുദ്ധ ദിനം വരുന്നതെന്നതിനാൽ ഇത്തവണത്തെ ദിനാചരണത്തിന് പ്രാധാന്യമേറെയാണ്. 2030 ബാലവേല പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ആഗോള സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികളോട് നീതിയുക്തമായി പെരുമാറുക എന്ന ശക്തമായ മുദ്രാവാക്യമുയർത്തിയാണ് ഈ വർഷത്തെ പ്രചാരണ പരിപാടികൾ മുന്നോട്ടു പോകുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സാമൂഹിക സംരക്ഷണം, മാന്യമായ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം ശക്തമായ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ തന്നെ വേരോടെ പിഴുതെറിയാൻ ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. എല്ലാ രൂപത്തിലുമുള്ള ബാലവേലയും അവസാനിപ്പിക്കുന്നതിനുള്ള ആഗോള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച പ്രധാന അന്താരാഷ്ട്ര പ്രവർത്തന രേഖയാണ് ബാലവേലയ്ക്കെതിരായ മരാക്കേഷ് ഗ്ലോബൽ കർമ്മ പദ്ധതി. മരാക്കേഷിൽ നടന്ന ആഗോള സമ്മേളനത്തിലാണ് ഈ കർമ്മ പദ്ധതി അംഗീകരിക്കപ്പെട്ടത്. സർക്കാരുകൾ, തൊഴിലുടമ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, ഐക്യരാഷ്ട്രസഭാ ഏജൻസികൾ, സിവിൽ സമൂഹ സംഘടനകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അക്കാദമിക് സമൂഹം, കുട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. 2030 സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനും ബാലവേല പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് കർമ്മ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. കുട്ടികൾക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയ്ക്കിതിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ ഇല്ലാതാക്കാനും മനുഷ്യാവകാശത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും മാത്രമേ ബാലവേല രഹിത ലോകം സൃഷ്ടിക്കാനാകൂ എന്ന സന്ദേശമാണ് ഗ്ലോബൽ കർമ്മ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ മേഖലകളിൽ ലോകരാജ്യങ്ങൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ലോകമെമ്പാടുമായി ഏകദേശം 138 ദശലക്ഷം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന വ്യക്തമാക്കുന്നു. ഇവരിൽ പകുതിയിലധികം കുട്ടികൾ അപകടകരവും ചൂഷണപരവുമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പലരും സ്കൂളിൽ പോകാതെ മുഴുവൻ സമയ തൊഴിലാളികളാണ്. അതിനാൽ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ വിശ്രമിക്കാനോ ആവശ്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മതിയായ പോഷകാഹാരവും ആരോഗ്യ പരിചരണവും ലഭിക്കാതെ ജീവിക്കുന്ന കുട്ടികളും ഏറെയാണ്. ഇതിലൂടെ അവരുടെ ബാല്യവും സ്വപ്നങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുകയാണ്.
അടിമത്തം, നിർബന്ധിത തൊഴിൽ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ബാലവേലയ്ക്കാണ് ഈ കുട്ടികൾ ഇരയാകുന്നത്. കുട്ടികളാണ് രാജ്യത്തിന്റെ ആസ്തിയും ഭാവിയും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള നയപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബാലവേല മുക്ത സമൂഹം എന്നതാണ് ലക്ഷ്യം. 1986 ബാലവേല നിരോധന നിയന്ത്രണ നിയമത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. 14-നും 18-നും ഇടയിൽ പ്രായമുള്ള കൌമാരക്കാർക്ക് അപകടകരമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നതിൽ നിന്നും ഈ നിയമം പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുന്നു. നിയമലംഘനത്തിന് തൊഴിലുടമകൾക്ക് കർശനമായ ശിക്ഷ നൽകുന്നതിനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. 1987 ഓഗസ്റ്റ് 14 കേന്ദ്രമന്ത്രിസഭ ദേശീയ ബാലവേല നയം അംഗീകരിച്ചു. തൊഴിൽ മേഖലകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാനും അതുവഴി ബാലവേല വ്യാപകമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ തിന്മ പൂർണ്ണമായി തുടച്ചു നീക്കാനുമാണ് നയം രൂപീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ബാലവേല പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കൽ, തൊഴിലിടങ്ങളിലെ കർശനമായ പരിശോധനകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും സർക്കാരിന്റെ ബാലവേല നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് പെൻസിൽ പോർട്ടൽ. ബാലവേലയെക്കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനും അതിന്മേൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കാനും ഈ പോർട്ടൽ സഹായിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പുസ്തക വിതരണം, കലാപ്രചാരണം എന്നിവ ഉൾപ്പെടുത്തി ബാലവേല അവസാനിപ്പിക്കാൻ ഒന്നിക്കുക എന്ന ക്യാമ്പയിൻ ILO സംഘടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സ്ഥിരമായ തൊഴിലും മെച്ചപ്പെട്ട വേതനവും ഉറപ്പാക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കാനാകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും യൂണിഫോമും ഉച്ചഭക്ഷണവും സൌജന്യമായി നൽകിയാൽ സ്കൂൾ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഒരു പരിധിവരെ തടയാനാകും. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കണം. കുട്ടികൾ സ്കൂളുകളിലെത്തുമ്പോൾ സ്വാഭാവികമായും ബാലവേല കുറയുന്നു. ബാലവേല നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന തൊഴിലുടമകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളണം. അതോടൊപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെക്കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അവരുടെ അവകാശങ്ങളെ തകിടം മറിക്കലാണെന്ന ചിന്ത മാതാപിതാക്കളിലും ജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുകയും വേണം. ലോക ബാലവേല വിരുദ്ധ ദിനത്തിൽ നമുക്കേവർക്കും ബാലവേലയ്ക്കെതിരെ റെഡ് കാർഡ് ഉയർത്താം. ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ഒരു കുട്ടിക്കാലവും മികച്ച വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ഉറപ്പാക്കുന്ന ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 105 ഭാഗം. ആറ്റ്ലസ് പർവ്വതത്തിനരികിൽ വലുതും വിശാലവുമായി പരന്നുകിടക്കുന്ന തട്ടുതട്ടുകളായി ഇരിപ്പിടമുള്ളതുമായ ചാര ഗുഹയിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം. വടക്കേ ആഫ്രിക്കയിലെ ഏറ്റവും വിശാലമായ ഒരു ഗുഹാ സംവിധാനം സ്ഥിതി ചെയ്യുന്നത് മൊറോക്കൻ പർവ്വതനിരയുടെ അടിഭാഗത്താണ്. വളരെ വിസ്തൃതിയിൽ കിടക്കുന്ന ചുണ്ണാമ്പ് കല്ലും ധാരാളം മഴയും ഒരുമിച്ച് ചേർന്ന് ഏതാനും അതിമനോഹരമായ ഗുഹകൾ വടക്കേ ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ചും വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മൊറോക്കയിൽ കാണാൻ സാധിക്കും. ടാഫ്സ നഗരത്തിനടുത്തായി ആറ്റ്ലസ് പർവ്വതത്തിന്റെ അരികിൽ 3 മികച്ച ഗുഹകളുണ്ട്. ഇതിൽ ഏറ്റവും ആകർഷണീയമായതാണ് ചാര ഗുഹകൾ. ഏറ്റവും വലിയ ഭൂമിക്കടിയിലുള്ള തട്ടുതട്ടായുള്ള ഇരിപ്പിടമുള്ള ഗുഹയും അതോടൊപ്പം ഏറ്റവും വലുതും വിശാലവുമായി പരന്നുകിടക്കുന്നതുമാണ് ചാര ഗുഹ. മറ്റ് ചുണ്ണാമ്പുകൽ ഗുഹകളെ പോലെ ഈ ചാര ഗുഹകളും ചുണ്ണാമ്പ് കല്ലിനെ ലയിപ്പിക്കുവാനുള്ള വെള്ളത്തിന്റെ കഴിവ് കൊണ്ടുണ്ടായതാണ്. ഇപ്പോഴും ഗുഹയുടെ ചില ഭാഗത്ത് കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. ചില നദികളുടെ ചാനലുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആ ചാനലുകൾ പാറയിൽ നിന്നും ഒലിച്ചു തുടങ്ങിയ ചുണ്ണാമ്പ് കല്ലുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ ചുണ്ണാമ്പ് കല്ലുകളിൽ കാണുന്ന പൊട്ടലുകളിൽ കൂടെയാണ് ഗുഹയ്ക്കകത്തുള്ള നദി ചാര ഗുഹയ്ക്കകത്തുകൂടെ ഒഴുകുന്നത്. ഈ കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ കൊണ്ട് 15 മീറ്റർ ഉയരമുള്ള നടപ്പാത ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മതിലുകളിൽ നിന്നും താഴെ വീണ പാറകൾ ചില സ്ഥലങ്ങളിൽ ഈ നടപ്പാത തടസ്സപ്പെടുത്തുന്നുണ്ട്. 3 സ്ഥലത്ത് നദി ഒഴുകി ഉണ്ടായ നടപ്പാത

മേൽക്കുതപ്പൊളിഞ്ഞ് താഴെ വീണു. ഈ മുകളിൽ നിന്നും വീണ അവശിഷ്ടങ്ങൾ ആ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലത്തെ നടപ്പാതകളുടെ മേൽക്കുര മുകളിലേക്ക് തുറന്ന് വിശാലമായ ഹാളുകളിലേക്ക് എത്തിച്ചേരുന്നു. ചില മേൽക്കുരകൾ 40 മീറ്റർ വരെ ഉയരമുണ്ട്. ഭൂമിയുമായി അടുത്തിരിക്കുന്ന ഭാഗങ്ങളിൽ ചുണ്ണാമ്പകല്ലുകൾ പെട്ടെന്ന് പൊട്ടി വീഴുന്നു. പല സ്ഥലത്തും വലിയ ഹാളുകൾ നേരെ തുറക്കുന്നത് പുറത്തേക്കാണ്. തകർത്ത് താഴ്വാരത്തിലൂടെയും പൂവക്കുഴൽ പോലെയുള്ള ദ്വാരത്തിൽ കൂടെയും ഇത്രയും വിശാലമായ ചാരഗുഹകൾ കാണണമെങ്കിലും അതിന്റെ ശരിക്കുള്ള വ്യാപ്തി ഇതുവരെ അടയാളപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. അടുത്ത ദിവസം മൊറോക്കയുടെ അടുത്ത് മെഡിറ്ററേനിയൻ കടൽത്തീരത്തു നിന്നും 150 കിലോമീറ്റർ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ചിക്കർ ഗുഹകളിലേക്ക് പോകാം. അവിടുത്തെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളെപ്പറ്റി കേൾക്കാം.

ഹിറ്റ് റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
1: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇപ്പോ നമ്മൾ തുടർച്ചയായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്, പ്രത്യേകിച്ച് പത്രത്തിലൂടെയും അതുപോലെ ടി വിയിലൂടെയൊക്കെ പ്രത്യേകിച്ച് കേൾക്കുന്ന ഒരു പേരാണ് ഹോർമൂസ് കടലിടുക്ക്. അപ്പോ എന്താണ് ഹോർമൂസ് കടലിടുക്ക്, എവിടെയാണ് ഹോർമൂസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കടലിടുക്കിന്റെ സവിശേഷത എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നത്. അപ്പോ ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു ജലപാതയാണ് ഇത്. അപ്പോ നമ്മൾ കേൾക്കും പേർഷ്യൻ ഗൾഫ് എന്താണ്, ഒമാൻ ഉൾക്കടൽ എന്താണ്, ഇതൊക്കെ ഞാൻ വഴിയിൽ പറയുന്നതായിരിക്കും. അപ്പോ ഈ പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു ജലപാതയാണ് നമ്മൾ പൊതുവെ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇനി വടക്കൻ തീരത്ത് ഇറാൻ സ്ഥിതി ചെയ്യുകയും തെക്കൻ തീരത്ത് ഒമാനിലെ മുസന്തം ഗവർണറേറ്റിന് കീഴിലുള്ള മുസന്തം ഉപദ്വീപും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് കീഴിലുള്ള ഉപദ്വീപിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തിന്റെ ഒരു ഭാഗവും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇത്. അപ്പോ ഈ ഒരു പ്രദേശത്തെയാണ് നമ്മൾ പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശത്തെയാണ്, പ്രത്യേകിച്ച് ഒരു ജലപാതയാണ് നമ്മൾ ഹോർമൂസ് കടലിടുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ ഒരു കടൽപാതയുടെ അല്ലെങ്കിൽ ജലപാതയുടെ ഏറ്റവും പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേർഷ്യൻ ഗൾഫിൽ നിന്ന് തുറന്ന സമുദ്രത്തിലേക്കുള്ള ഏക കടൽപാത ഇതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പം പേർഷ്യൻ ഗൾഫിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിൽ നിന്ന് തുറന്നു തന്നിട്ടുള്ള സമുദ്രത്തിലേക്കുള്ള ഏക കടൽപാത ഏത് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. അതിനോടൊപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും തന്ത്രപരമായ പ്രധാനപ്പെട്ട ചോക്ക് പോയിന്റുകളിൽ ഒന്നുകൂടിയാണ് ഇത്. അപ്പോൾ എന്താണ് ഈ ചോക്ക് പോയിന്റ് എന്ന് പലപ്പോഴും പലർക്കും സംശയം ഉണ്ടാകാറുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, എന്താണ് ഈ ചോക്ക് പോയിന്റ് എന്ന്. എന്താണ് ഒരു ചോക്ക് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈനികപരമായി പറയുകയാണെങ്കിൽ ഒരു ചോക്ക് പോയിന്റ് അഥവാ ബോട്ടിൽ നെക്ക് എന്നൊക്കെ പറയാൻ സാധിക്കും. അതൊരു താഴ്വര, ഡിഫൈല്, ഇസ്തുമസ് അല്ലെങ്കിൽ ഒരു പാലം ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു കടലിടുക്ക് പോലുള്ള ഒരു നിർണായക ജലപാതയിലൂടെയുള്ള സമുദ്രപാതയെ വിശേഷിപ്പിക്കുന്ന പേര് കൂടിയാണ് ചോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം വളരെയധികം പ്രത്യേകതയുള്ള, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഒരു ചോക്ക് പോയിന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു ചോക്ക് പോയിന്റ് ഉപയോഗിച്ച് സംഖ്യാപരമായി താഴ്ന്ന പ്രതിരോധ സേനയ്ക്ക് ഭൂപ്രദേശം ഉപയോഗിച്ച് വളരെ വലിയ എതിരാളിയെ പരാജയപ്പെടുത്താനോ ആക്രമിക്കാനോ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഒരു ചോക്ക് പോയിന്റ്. അപ്പൊ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ ഹോർമൂസ് കടലിടുക്ക് എന്ന് നമുക്ക് മനസ്സിലായി കാണാം. അതോടൊപ്പം തന്നെ ലോകത്തിലെ ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെയും കടൽ വഴിയുള്ള എണ്ണ വ്യാപാരത്തിന്റെയും 25% പ്രതിവർഷ വിപണനം അല്ലെങ്കിൽ വിൽപ്പന കടന്നു പോകുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. യൂറോപ്പ് ും ഏഷ്യക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രധാന പാത കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യൂറോപ്പിന്റെ ഊർജ വിതരണത്തിന് നിർണായകമായ ഒരു പാത കൂടിയാണ് ഹോർമൂസ് കടലിടുക്ക്. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ് എന്നിവയുൾപ്പെടെ നിരവധി ഗൾഫ് രാജ്യങ്ങൾക്കുള്ള ഏക സമുദ്രപാത കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കടലിടുക്കിലെ തടസ്സം കടുത്ത വിതരണക്ഷാമത്തിന് കാരണമാകുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. പ്രത്യേകതയല്ല, ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി 2026 ഇറാൻ യുദ്ധത്തിന് മുമ്പ് മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളിൽ ഈ കടലിടുക്ക് സാധാരണ ദീർഘനേരം അടച്ചിരുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. എന്നിരുന്നാലും ഇറാൻ ഇടയ്ക്കിടയ്ക്ക് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതും മറ്റൊരു സവിശേഷത തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന്. അപ്പം എന്താണ് ഈ പേർഷ്യൻ ഗൾഫ് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പേർഷ്യൻ ഗൾഫ് എന്ന പ്രദേശം അറേബ്യൻ ഗൾഫ് എന്ന പേരിലും അറിയപ്പെടുന്നതാണ്. പശ്ചിമേഷ്യയിലെ ഒരു മെഡിറ്ററേനിയൻ കടൽ പ്രദേശമാണ് ഇത്. അറേബ്യൻ കടലിൻ്റെയും അറേബ്യൻ ഉപദ്വീപിനും ഇറാനും പേർഷ്യ, അതായത് ഇറാൻ എന്ന് പറയുന്നതാണ് പണ്ടത്തെ പേർഷ്യ, പേർഷ്യയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ഒരു വിപുലീകരണ പ്രദേശം അല്ലെങ്കിൽ ഒരു ജലാശയമാണ് ഈ പേർഷ്യൻ ഗൾഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ പേർഷ്യൻ ഗൾഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോർമൂസ് കടലിടുക്ക് വഴി കിഴക്ക് ഒമാൻ ഉൾക്കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇനി ഈ പേർഷ്യൻ ഗൾഫ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പശ്ചിമേഷ്യയാണ്. അതിനോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് കുറച്ചധികം നദീതട രാജ്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ആ രാജ്യങ്ങളും കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഇറാന്, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇതൊക്കെയാണ് ഈ പറഞ്ഞ നദീതട രാജ്യങ്ങൾ. ഇനി പേർഷ്യൻ ഗൾഫിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. പേർഷ്യൻ ഗൾഫില് ധാരാളം മത്സ്യബന്ധന കേന്ദ്രങ്ങളെയും വിശാലമായ പവിഴപ്പുറ്റുകളും അതിനോടൊപ്പം തന്നെ സമൃദ്ധമായ മുത്തുചിപ്പികളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എണ്ണ ചോർച്ചയായിരുന്നു. ഈ ഒരു പ്രദേശം നേരിടുന്ന ഏറ്റവും വലിയ പ്രത്യേകത എണ്ണ ചോർച്ച തന്നെയായിരുന്നു. ഈ ഒരു ചോർച്ച കാരണം ഈ പവിഴപ്പുറ്റിന്റെയും ചിപ്പികളുടെ ഒക്കെ ആവാസ വ്യവസ്ഥ നശിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പേർഷ്യൻ ഗൾഫ് ബേസിനിലാണ് പേർഷ്യൻ ഗൾഫ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പേർഷ്യൻ ഗൾഫിൽ 8 രാജ്യങ്ങൾക്കാണ് തീരങ്ങളുള്ളത്. ബഹ്റിൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയൊക്കെയാണ്. അതിനോടൊപ്പം പേർഷ്യൻ ഗൾഫിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം കാലക്രമേണ മനുഷ്യവികസനത്തിന് അനുയോജ്യമായ സ്ഥലമായി മാറുകയും ഇന്ന് മിഡിൽ ഈസ്റ്റിലെ പല പ്രധാന നഗരങ്ങളും ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും പേർഷ്യൻ ഗൾഫിൻ്റെ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അടുത്തതായിട്ട് ശ്രോതാക്കൾ കേൾക്കുന്നത് ഗൾഫ് ഓഫ് ഒമാൻ എന്ന പ്രദേശത്തെ കുറിച്ചാണ്. അതായത് ഒമാൻ ഉൾക്കടലിനെയാണ് പൊതുവെ നമ്മൾ ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്നത്. ഒമാൻ ഉൾക്കടൽ അഥവാ മക്രാൻ ഉൾക്കടൽ അല്ലെങ്കിൽ മക്രാൻ കടൽ എന്നൊക്കെ പേരുകളിൽ ഈ പ്രദേശം അറിയപ്പെടുന്നുണ്ട്. അറേബ്യൻ കടലിനെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഉൾക്കടൽ പ്രദേശമാണ് ഇത്. വടക്ക് ഇറാനും പാകിസ്ഥാനും തെക്ക് ഒമാനും പടിഞ്ഞാറ് യുണൈറ്റഡ് അറബ് എമിറേറ്റുകളും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇനി സ്ഥലമെന്ന് പറയുന്ന പശ്ചിമേഷ്യയും ദക്ഷിണേഷ്യയും ചേർന്ന് വരുന്ന പ്രദേശത്താണ് നമുക്ക് ഈ പറഞ്ഞ ഒമാൻ ഉൾക്കടലിനെ കാണാനായിട്ട് സാധിക്കുക. ഇനി ഇതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകണമെന്നെങ്കിൽ ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ ഒമാൻ ഉൾക്കടലിൻ്റെ പരിധികൾ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിധികൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വടക്കു പടിഞ്ഞാറ് അറേബ്യയുടെ തീരത്ത് റാസ് ലിമ, ഇറാന്റെ തീരത്ത് റാസ് അൽ കുഹ് എന്നിവയുമായി ചേരുന്ന ഒരു രേഖയാണ്. തെക്ക് കിഴക്കൻ ഭാഗത്ത് അറബിക്കടലിന്റെ വടക്കൻ അതിർത്തി, അറേബ്യയുടെ കിഴക്കൻ പോയിന്റ്, പാകിസ്ഥാൻ തീരത്ത് റാസ് ജിയോനി എന്നിവയുമായി ചേരുന്ന ഒരു രേഖയും കൂടിയാണ്. ഇനി ഇതിന് വളരെയധികം പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ വളരെയധികം ഉപനാമങ്ങളുണ്ട്. അറേബ്യൻ, ഇറാനിയൻ, ഇന്ത്യൻ, പാകിസ്ഥാൻ, യൂറോപ്യൻ ഭൂമിശാസ്ത്രജ്ഞരും സഞ്ചാരികളും ഒമാൻ ഉൾക്കടലിനെ ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും വ്യത്യസ്ത പേരുകളിലാണ് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യത്യസ്ത പേരുകൾ കൂടി നമുക്ക് ഈ പറഞ്ഞ ഒമാൻ ഉൾക്കടലിലെ വ്യത്യസ്ത പേരുകൾ കൂടി ഒന്ന് കേട്ടിട്ട് വരാം. മക്രാൻ കടൽ, അക്സർ കടൽ, പേർഷ്യൻ കടൽ എന്നൊക്കെ പേരുകളിലാണ് ഇത് അറിയപ്പെട്ടു വന്നിരുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഈ ഉൾക്കടലിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചില നിരവധി തുറമുഖങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഫുജൈറ തുറമുഖം, ഫുജൈറ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഗോർ ഫക്കൻ കണ്ടെയ്നർ ടെർമിനൽ, ഗോർ ഫക്കൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ചബഹാർ തുറമുഖം, ചബഹാർ ഇറാനിലാണ്, പോർട്ട് സുൽത്താൻ, ബാബൂസ് മുത്ര, ഒമാൻ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തിനും വളരെയധികം പ്രത്യേകതയുണ്ട്. ഗൾഫിൻ്റെ പടിഞ്ഞാറൻ ഭാഗം ഹോർമുസ് കടലിടുക്കുമായി ബന്ധിപ്പിച്ചാണ് കാണപ്പെടുന്നത്. ലോകത്തിലെ ദ്രവീകൃത പ്രകൃതി വാതകത്തിൻ്റെ 1/3 ഭാഗവും ആഗോള എണ്ണ ഉപഭോഗത്തിൻ്റെ 20% മിഡിൽ ഈസ്റ്റ് ഉൽപ്പാദകരിൽ നിന്നാണ് കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്ന ഒരു തന്ത്രപ്രധാനമായ പാത കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ 2018 യു എ എ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരവുമായി ബന്ധിപ്പിക്കുന്നതിന് കടലിനടിയിൽ ഒരു തുരങ്കം നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. ബുള്ളറ്റ് ട്രെയിൻ തുരങ്കത്തിന് പോണ്ടൂണുകൾ താങ്ങി നിർത്തുകയും ഏകദേശം 2000 km നീളമുണ്ടാകുകയും ചെയ്യും എന്നായിരുന്നു അന്ന് ഈ തുറമുഖത്തെ അല്ലെങ്കിൽ അന്ന് ഈ ഒരു പ്രഖ്യാപനത്തെക്കുറിച്ച് പറയുകയുണ്ടായത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സമുദ്ര കടൽ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ ഇവയൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ജലസ്രോതസ്സുകൾ. പരമാവധി വീതി എന്ന് പറയുന്നത് 340 km, ഉപരിതല വിസ്തീർണം 115,000 km², പരമാവധി ആഴം എന്ന് പറയുന്നത് 3,700 m കണക്കാക്കിയിട്ടുള്ളത്. വളരെയധികം ചരിത്ര പ്രാധാന്യവും തന്ത്രപരമായി വളരെയധികം ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അറിവിൻ്റെ ലോകത്തിലെ ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിൻ്റെ ലോകത്തിൻ്റെ പേരിൽ നന്ദി, നമസ്കാരം.
2: റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10th പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 7th ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120 ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികർ ഉള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. July 3 മുതൽ August 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57th അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NIH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NIH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114th അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച് കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്ദ്ലാജെ. ഐഎൽഒ ഡയറക്ടർ ജനറൽ, ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാന്റ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടെ KCB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 അടുത്ത മാർച്ചിന് മുമ്പ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പാരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 വർഷത്തിലേറെ നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന SEO സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന 1 SEO സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷ സമയം 180 നിന്നും 195 ആയി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തലടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് NTA അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 രൂപ വരെയും പ്രതിമാസം 24,00,000 രൂപ വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB യുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10th പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാരത്തിന് സമയമായി, കഥ കേൾക്കാൻ സമയമായി. എല്ലാവരും നല്ലൊരു കഥ കേൾക്കാൻ തയ്യാറായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചൈനീസ് നാടോടിക്കഥയാണ്. ഇതിനു മുമ്പും ഞാൻ ചൈനീസ് നാടോടിക്കഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെട്ട ഒരു കഥ, നല്ല രസമുള്ളൊരു കഥയാണ്. ഭയങ്കര അർത്ഥവത്തായ, ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്ന ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ. ഭാഗ്യവും ബുദ്ധിയും സഹോദരന്മാരായി അവർ ദരിദ്രനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ദിവസവും കാട്ടിലെ വിറക് ശേഖരിച്ച് വിറ്റാണ് ആഹാരത്തിനുള്ള വക കണ്ടെത്തിയിരുന്നു. ഭാഗ്യം ബുദ്ധിയോട് പറഞ്ഞു, നീയാണ് ബുദ്ധി നൽകി മനുഷ്യരെ വിവരമുള്ളവരാക്കുന്നത്. ഈ മനുഷ്യൻ വയസ്സായി, ജോലി ചെയ്യാൻ പറ്റാതായാൽ എങ്ങനെ ജീവിക്കും? ദരിദ്രനെ സഹായിക്കാനുള്ള അവസരം ബുദ്ധി ഏറ്റെടുത്തു. ബുദ്ധി ഒരു സ്വർണപ്പതക്കം അയാൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് വിറ്റാൽ കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കാം. ആ ദരിദ്രൻ പതക്കവുമായി പട്ടണത്തിലേക്ക് തിരിച്ചു. വഴിയിൽ നദിയിൽ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ പതക്കം കരയിലെ കലൽമേൽ വെച്ചിട്ട് പോയി. ഒരു പരുന്ത് തിളങ്ങുന്ന വസ്തു കണ്ട് ഇരയാണെന്ന് കരുതി കൊത്തിക്കൊണ്ടുപോയി. ദരിദ്രൻ നിരാശനായി തിരിച്ചു വന്ന് വീണ്ടും കാട്ടിൽ വിറക് വെട്ടി ജീവിച്ചു തുടങ്ങി. ഭാഗ്യം പറഞ്ഞു, ബുദ്ധി, നീ ചെയ്തത് ശരിയായില്ല. കൊടുത്ത പതക്കം അയാൾക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. ബുദ്ധി വീണ്ടും ദരിദ്രനെ സമീപിച്ചു. കുറച്ച് സ്വർണ നാണയങ്ങൾ നൽകി. ദരിദ്രൻ അതുമായി നഗരത്തിലേക്ക് തിരിച്ചു. സ്വർണ നാണയങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ നാണയങ്ങൾ കീശയിൽ തന്നെ സൂക്ഷിച്ചു. പക്ഷേ വെള്ളം കുടിക്കാൻ കുനിഞ്ഞപ്പോൾ നാണയങ്ങൾ വെള്ളത്തിൽ വീണുപോയി. നിരാശനായ ദരിദ്രൻ വീണ്ടും ജോലിയിലേക്ക് തിരിച്ചു. ബുദ്ധി വീണ്ടും അയാൾക്കൊരു കുടത്തിൽ നിറയെ പണം നൽകി. കുടവുമായി പുറപ്പെട്ട ദരിദ്രൻ അത് നഷ്ടപ്പെടാതിരിക്കാൻ വഴിയിൽ വെള്ളം കുടിക്കാനൊന്നും നിന്നില്ല. പക്ഷേ വിശപ്പും ദാഹവും സഹിക്കാതെ കുറച്ചു കഴിഞ്ഞ് അയാൾ തളർന്നു വീണു. ആ തളർച്ചയുടെ മയക്കത്തിൽ കുടം ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഭാഗ്യം ബുദ്ധിയോട് പറഞ്ഞു, നീ അയാൾക്ക് 3 അവസരങ്ങൾ നൽകി, പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, വരൂ. രണ്ടുപേരും വിറക് വെട്ടുന്ന ദരിദ്രനെ കണ്ട് വിറകിൻ്റെ വില ചോദിച്ചു. അയാൾ 50 രൂപ ചോദിച്ചു. അവർ നൽകി. കുറച്ച് രൂപ കൊണ്ട് വീട്ടു സാധനങ്ങൾ വാങ്ങി. ബാക്കി കുറച്ച് രൂപ കൊണ്ട് മീൻ വാങ്ങി. പക്ഷേ എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അടുപ്പ് കത്തിക്കാൻ വിറകില്ലാത്ത കാര്യം ഓർമ്മ വന്നത്. വീടിൻ്റെ മുമ്പിലുള്ള വേപ്പ് മരക്കൊമ്പ് മുറിച്ചു.
7: ആ കൊമ്പിൽ പരുന്ത് കൂടുകൂട്ടിയിരുന്നു. ആ പരുന്തായിരുന്നു സ്വർണപ്പതക്കവുമായി പറന്നു പോയത്. അങ്ങനെ ദരിദ്രന് പതക്കം തിരിച്ചു കിട്ടി. എനിക്ക് തിരിച്ചു കിട്ടി എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. അത് കേട്ട് അതുവഴി പോയ ദരിദ്രന്റെ പണം നിറച്ച കുടം മോഷ്ടിച്ച കള്ളൻ അവനെ ഉദ്ദേശിച്ചു പറഞ്ഞതാണോ എന്ന് കരുതി കുടം തിരിച്ചു നൽകിയിട്ട് ഓടിപ്പോയി. അങ്ങനെ ബുദ്ധി ഒരു കാര്യം മനസ്സിലാക്കി. ബുദ്ധി കൊണ്ട് പ്രയോജനം സിദ്ധിക്കണമെങ്കിൽ ഭാഗ്യവും ഒപ്പം ഉണ്ടാകണം. ഇതാണ് കഥ. വളരെ ചെറിയൊരു കഥയാണ്, പക്ഷേ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഭാഗ്യവും കൂടെ തുണയ്ക്കണം. നമ്മൾ ഭാഗ്യത്തെ വിശേഷിപ്പിക്കുന്നത് ദൈവാനുഗ്രഹമായിട്ടും എന്നെ ഭാഗ്യം തുണച്ചു എന്നൊക്കെ ചിലർ പറയാറുണ്ട്. വെള്ളിത്തിരയിലെ താരങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ അവർക്ക് ഒരു വഴിത്തിരിവുണ്ടാകുമ്പോൾ, ഒരു പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴൊക്കെ പറയാറുണ്ട്. വളരെ എളിമയോടൊക്കെ പറയുന്ന വാക്കാണ്, ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള വിജയം കൈവരിക്കാൻ സാധിച്ചത്. ഏത് മേഖലയിലാകട്ടെ, എല്ലാവരും ഭാഗ്യത്തെയോ അല്ലെങ്കിൽ ചിലരത് വേറൊരു തരത്തിൽ പറയും ദൈവാനുഗ്രഹമെന്നോ ഒക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുണ്ട്. ഈ ഭാഗ്യത്തിനും വേണ്ടിയാണ് മനുഷ്യരെല്ലാവരും ഇങ്ങനെ ഉള്ളുരുകി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം എന്നൊക്കെ വിചാരിക്കുന്ന ഈ ഭാഗ്യം തന്നെയാണ്, ഇതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം, പക്ഷേ മനുഷ്യൻ ഭാഗ്യത്തിന് വലിയൊരു സ്ഥാനം ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്. അതൊരു ഉള്ള കാര്യമാണ്. വിശപ്പിൻ്റെ കാര്യം പറയുമ്പോഴാണ്, ഇതിനകത്ത് ദാരിദ്ര്യം പിടിച്ച ഒരു വ്യക്തിയാണ്. അയാൾക്ക് വിശപ്പ് നല്ലതുപോലെ അറിയാം. അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ഈ ഭൂമിയിൽ. അവസരങ്ങൾ നഷ്ടപ്പെടുന്ന നിർഭാഗ്യവന്മാർ വളരെ ധാരാളമാണ്, ഭാഗ്യവാന്മാർ വളരെ കുറവുമാണ്, ദരിദ്രർ ധാരാളമുണ്ട്. അങ്ങനെ വലിയ ജീവിതത്തിൽ ഭൗതികമായി വലിയ നേട്ടങ്ങളൊന്നും നേടാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം പേര്. വിരലിൽ എണ്ണാവുന്നവരെ വലിയ വിജയങ്ങളൊക്കെ കാണുന്നു, വലിയ വിജയിച്ചു എന്നൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ള വിജയിച്ചവരെ ആണ് മനുഷ്യർ അസൂയോട് നോക്കിക്കാണുന്നത്. എന്തുകൊണ്ട് ചിലർ ഭാഗ്യദോഷികളാകുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, പക്ഷെ ഉത്തരം കിട്ടില്ല. ചിലർ പറയാറുണ്ടല്ലോ, വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവനാണ്, വലിയ വീടുകളിലൊക്കെ ജനിക്കുന്നവർ, നല്ല പണവും സമ്പത്തും ഒക്കെ ഉള്ള കുടുംബത്തിൽ ജനിക്കുന്നവർ, അവരെ ഭാഗ്യവാന്മാരായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അവർക്ക് ആ ഭാഗ്യത്തിൻ്റെ മഹത്വം ചിലപ്പോൾ തിരിച്ചറിഞ്ഞ് എന്ന് വരില്ല. എന്നാലും അങ്ങനെയുള്ള വലിയ പ്രഭുക്കന്മാരുടെയും അല്ലെങ്കിൽ കോടീശ്വരന്മാരുടെയൊക്കെ മക്കളെയൊക്കെ നമ്മൾ കാണുന്നത് ഒരു ഭാഗ്യവാനായിട്ടൊക്കെയാണ്. അവർക്ക് ചിലപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ കാണും, ഒട്ടേറെ കോട്ടങ്ങൾ കാണും, അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. കുട്ടികളുടെ കാര്യം എടുത്താലോ അല്ലേ, എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചിലരിങ്ങനെ ഭാഗ്യമുള്ളവരായി ജനിക്കുന്നു, എന്തുകൊണ്ട് ചിലർ നിർഭാഗ്യവാന്മാരായിട്ട് ജനിക്കുന്നു, പാവപ്പെട്ട വീട്ടിൽ ജനിക്കുന്നു എന്നൊക്കെ പലരും ഇങ്ങനെ ചോദിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യാകുലപ്പെടുന്നതൊക്കെ, അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിയാതെ ആശ്ചര്യപ്പെടുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ പണമുള്ള സ്ഥലത്ത് ജനിക്കുന്നു, ചിലർ പണമില്ലാത്ത സ്ഥലത്ത് ജനിക്കുന്നു, ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് പിടികിട്ടാത്ത ചോദ്യങ്ങളാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്, ഈ നിർഭാഗ്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ ഈ ഇടയ്ക്ക് വായിച്ചൊരു വാർത്ത ഞാനിങ്ങനെ ഓർക്കുകയാണ്. പത്രത്തിൽ വന്ന ചില കണക്കുകൾ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. ഈ ഇടയ്ക്കാണ് അത് കണ്ടത്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. ദേശീയ കുടുംബ ആരോഗ്യ സർവേ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, NFHS, അതിൻ്റെ ചില കണ്ടെത്തലുകൾ പത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വിഷമം തോന്നുന്ന ഒരു കണ്ടെത്തലുകളാണ് എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത്. കുട്ടികളുടെ ന്യൂട്രിഷനെ കുറിച്ചാണ്, ചൈൽഡ് ന്യൂട്രിഷനെ കുറിച്ച്, കുട്ടികളുടെ പോഷകാഹാര അവസ്ഥയെക്കുറിച്ചിട്ടുള്ള വാർത്തയാണ്. അതിലൊരു കണ്ടെത്തൽ, അതായത് പിഞ്ചു കുട്ടികൾ, കൈക്കുഞ്ഞുങ്ങൾ, അതായത്
8: 6 മാസം തൊട്ട് 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിൽ പഠനം നടത്തിയപ്പോൾ ഒരു വലിയ വിഭാഗം കുട്ടികൾക്ക് നല്ല പോഷകാഹാരക്കുറവുണ്ട് ഇപ്പോഴും ഈ കാലത്തും ഉണ്ടെന്നുള്ളൊരു കണ്ടെത്തൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ആ ഡേറ്റ, ആ പഠനം പറയുന്നത്, അതിൽ നിന്ന് ആ പഠനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില കണക്കുകൾ പറയുന്നത്, 6 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിൽ ഒരു ആവശ്യമുള്ള പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളുടെ ശതമാനം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അത് 15.3% മാത്രമാണെന്നാണ് കണ്ടെത്തുന്നത്. നേരത്തെ സർവേയിൽ NFHS 5 അത് 11%. അതായത് ഇന്ത്യയിലെ കൈക്കുഞ്ഞുങ്ങൾ വൈവിധ്യവും പോഷക സമ്പൂർണമായ ആഹാരം ഇപ്പോഴും പുറമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ എത്തണം. അതാവശ്യമാണ്. എന്തിനാണ്? ഒരു നല്ല പൗരനായി വളരാനും ഒരു നല്ല തലച്ചോറൊക്കെ വികസിക്കാനും ബുദ്ധിശക്തിക്കൊക്കെ ഇങ്ങനെയുള്ള നല്ല പോഷക സമ്പന്നമായ ആഹാരങ്ങൾ ആവശ്യമാണ്. വിദഗ്ധർ പറയുന്ന കുട്ടികൾക്ക് കാലറീസ് ലഭിക്കുന്നുണ്ടാവും, പക്ഷേ അവർക്ക് പ്രോട്ടീനും മൈക്രോ ന്യൂട്രിയൻസും മറ്റും ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. ന്യൂട്രിയൻ റിച്ച് ഫുഡ്സ്, പോഷക സമ്പന്നമായ ആഹാരങ്ങൾ മൊത്തത്തിൽ ഉള്ള ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും വളർച്ചയ്ക്ക് ആവശ്യമാണ്. അത് പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഡേറ്റയുടെ മറ്റൊരു കണ്ടെത്തൽ, മുലയൂട്ടൽ വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 6 മാസത്തിന് താഴെയുള്ള കുട്ടികളിൽ നേരത്തെ സർവേയിൽ അത് 63.7% ആയിരുന്നെങ്കിൽ പുതിയ സർവേയിൽ അത് വന്നപ്പോൾ അത് 55.8% കുറഞ്ഞു എന്നുള്ള വസ്തുതയും ഈ റിപ്പോർട്ടിലുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രവണതയല്ല. അതായത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കഥയോടൊപ്പം കുറച്ച് അറിവും കൂടെ പകരാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. വിളിച്ച എല്ലാവർക്കും നന്ദിയും നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.

ഐഡിയ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: ഉറപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 10:15 പറയാതെ വയ്യ, 10:30 വാട്സ്ആപ്പ് മെലഡി, 11:15 നേടാം നമുക്കും ഉയർന്ന വ്യക്തിത്വം, അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയ കിട്ടി പോയാ പോയി, 4:30 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പുനഃപ്രക്ഷേപണം നേടാം നമുക്കും ഉയർന്ന വ്യക്തിത്വം, അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ, 7:15 വിരൽ തുമ്പിലെ വിസ്മയം, 7:25 ദേശീയ വാർത്തകൾ, 9:00 എന്റെ ചിരി, 9:05 നേർച്ചാലുകൾ, 9:15 പറയാതെ വയ്യ, തുടർന്ന്

0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: വൃക്ഷത്തിന് വളരുന്നതിന് ഒരു പരിമിതിയുണ്ട്. എത്ര വളരണമെന്നാഗ്രഹിച്ചാലും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അതിൻ്റെ വളർച്ച നിലയ്ക്കും, പിന്നീട് മുരടിക്കാൻ തുടങ്ങും. ആകാശം മുട്ടെ വളരാൻ ആഗ്രഹിക്കുന്ന വൃക്ഷം കാലക്രമേണ ഉണങ്ങാൻ തുടങ്ങും. തൻ്റെ ജീവനും വളർച്ചയും നിലനിർത്തണമെങ്കിൽ വൃക്ഷത്തിന് ഒരു മാർഗമേയുള്ളൂ, അത് വീണ്ടും ചെറുതാവണം. അങ്ങനെ ഒരു ചെറിയ വിത്തായി അത് ചെറുതായി മണ്ണിൽ വീഴുന്നു, പിന്നെയും അത് മുളപൊട്ടി വളരുന്നു. അങ്ങനെ പുതിയ തലമുറകളായി വൃക്ഷങ്ങൾ പുതിയ യൗവനങ്ങൾ തേടുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും അവസ്ഥ ഇതായിരിക്കെ മനുഷ്യൻ വലുതാകാനും വലിപ്പം നിലനിർത്താനും ശ്രമിക്കുന്ന പരിശ്രമങ്ങൾ വിചിത്രമാണ്. എല്ലാവർക്കും മറ്റുള്ളവരെക്കാൾ വളരണം എന്നാണ് ആഗ്രഹം. അതിനായി എല്ലാറ്റിനെയും വെട്ടിപ്പിടിക്കുവാനും കീഴടക്കി ഭരിക്കുവാനും ശ്രമിക്കുന്നു. ഒറ്റയ്ക്കും സംഘമായും മനുഷ്യൻ അവരനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനായി എന്തെല്ലാം ക്രൂരവും കിരാതവുമായ മാർഗങ്ങളാണ് മനുഷ്യൻ അവലംബിക്കുന്നത്! വലുതാകാനുള്ള പരിശ്രമങ്ങൾ ഒരു പരിധിവരെ മാത്രമേ വിജയിക്കുകയുള്ളൂ, അത് കഴിഞ്ഞാൽ അവൻ തളർന്നു വീഴും. വളരാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ലക്ഷ്യം കണ്ടെത്തേണ്ടത് സ്വയം ചെറുതാകുന്നതിലൂടെയാണ്. സ്വയം പിന്നിലേക്ക് പോകുന്നവനാണ് പിന്നെയും മുന്നിലേക്ക് നടക്കാൻ കഴിയുന്നത്. അംഗീകാരവും പ്രശംസയും കണക്കില്ലാതെ ആഗ്രഹിക്കുന്നവന് അവ എത്ര ലഭിച്ചാലും മതിയാവുകയില്ല. തൻ്റെ തൃപ്തിക്കൊത്ത വിധം അവ ലഭിക്കുന്നില്ല എന്ന് തോന്നും. എന്നാൽ അവ വേണ്ടെന്ന് വച്ച് പിന്തിരിയും തോറും അവ പിന്നാലെ വരും. പ്രതീക്ഷയ്ക്ക് അതീതമായി, ആഗ്രഹത്തിന് അതീതമായി വളരുന്ന തൃപ്തി ഉണ്ടാവും. മനസ്സിന് ലഭിക്കുന്ന തൃപ്തിയാണ് ശാന്തിയുടെ അടിസ്ഥാനം. ശാന്തിയും സമാധാനവും ലഭിക്കാനാണല്ലോ മനുഷ്യൻ എല്ലാ പരാക്രമങ്ങളും കാട്ടിക്കൂട്ടുന്നത്. മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി ആധിപത്യം സ്ഥാപിക്കുക വഴിയാണ് ഒരുവന്റെ ജീവിതം ഗുണമേന്മയുള്ളതായി മാറുന്നത് എന്ന ചിന്ത ഒരു മിഥ്യയാണ്. അപ്രകാരം ചെയ്താൽ ഒരിക്കലും അവസാനിക്കാത്ത സംഘർഷങ്ങളിലേക്കായിരിക്കും ഒരുവന്റെ ജീവിതം പോകുന്നത്. ജീവിതം സമാധാനപൂർണമാക്കാൻ സ്വയം ചെറുതാകാൻ നിരന്തരം ശ്രമിക്കുക. അപ്പോൾ പുതിയ യൗവനങ്ങളും പുതിയ വസന്തങ്ങളും

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിംഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിംഗർ 107.8. റേഡിയോ ബെൻസിംഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

0: റൊമാൻസ് ഒരു പൊടിക്കോറായിരുന്നു.
1: ചേട്ടാ ഇട്ട് മോശമൊന്നുമല്ല കേട്ടാ.
2: റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിംഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിംഗർ 107.8. റേഡിയോ ബെൻസിംഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്കാം.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്കാം.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ.
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടന്താ ഇരിക്കു.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: ഇന്ന് കല്യാണത്തിക്ക് എനിക്ക് സമ്മതം. എന്നെ വേല
1: അത് ഇങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ, പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.